ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.

0: ಅನಂತರಿಕ್ಷಮಗಂಜಜ್ಞಸ್ತೋ ಮಾದ್ರವೀ ನಮಷ್ಟು ಪಿತೃನ್ ಪೃಥಿವೀಮಗಂಜಜ್ಞಸ್ತೋ ಮಾದ್ರವೀ ನಮಷ್ಟು ಯಂಕಂಚ ಲೋಕಮಗಂಜಜ್ಞಸ್ತೋ ಮೇ ಭದ್ರಮಾಭೂತ್ ಇತಿ ನವಮೋಧ್ಯಾಯಃ. ಓಂ.
1: Shivaya. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: അത് അഖണ്ഡ ബോധമാണ്, അവിച്ഛിന്ന ബോധമാണ്. നമ്മൾ ദൂരത്തുനിന്ന് മലകളെയൊക്കെ കാണുമ്പോൾ മലകളൊക്കെ നമ്മളുടെ കണ്ണിന്റെ ഉള്ളിൽ അടങ്ങുന്ന അത്രമാത്രം വലുപ്പമുള്ളതായിട്ട് കാണുന്നു. അടുത്തു പോകുന്തോറും ആ മലകൾ വലുതായി വലുതായി വരും. നമ്മൾ ആ മലയിൽ കയറിയാൽ നമ്മൾ അതിൽ വെറും ഒരു പൊടിയായിട്ട് മാറും. അതിലെവിടെയെങ്കിലും ഒരു ഗുഹയിൽ പോയാലോ മറഞ്ഞു പോകും. അതുപോലെയാണ് ഇപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഈ അഹന്ത ഇപ്പൊ ഈ ശരീരത്തിന്റെ ഉള്ളിൽ അടങ്ങിയതായിട്ട്, ആ മലകളൊക്കെ കണ്ണിലടങ്ങിയതായിട്ട് കാണുന്ന പോലെ നമ്മളിൽ ഈ ഞാൻ എന്നുള്ളത് ഈ ശരീരത്തിൽ ഹൃദയാന്തർഭാഗത്ത് അടങ്ങിയതായിട്ട് തോന്നുന്നു. നമ്മൾ അതിനെ സമീപിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ ഓർമ്മിച്ചുകൊണ്ട് സമീപിക്കണം. സമീപിക്കൽ എങ്ങനെയാ? ആത്മവിചാരം എന്താണ്? ആദ്യം ഓർമ്മിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തുവിനെ തിരയുമ്പോ വാച്ച് കാണാനില്ലെങ്കിൽ എന്ത് ചെയ്യും? വാച്ചിന്റെ കളറും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തിരയും അല്ലേ? തിരഞ്ഞ് കണ്ടുപിടിക്കണം. അപ്പോ അതേ അതിന്റെ സ്വരൂപം അറിഞ്ഞ്, ഒരു സ്പെഷ്യാലിറ്റി അറിഞ്ഞ് കണ്ടുപിടിക്കുക. അതേപോലെ എല്ലാം ഒരേപോലെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു ചൊല്ലുണ്ട്, തിരുപ്പതിയിൽ പോയി ഒരാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞു വെച്ചു അത്ര. തിരുപ്പതിയിൽ എന്താ ആളുടെ പേര്? വെങ്കട്ടരമണൻ. എന്താ രൂപം? തല മൊട്ടയടിച്ചിട്ടുണ്ടാവും. കണ്ടുപിടിക്കാൻ പറ്റുമോ? തിരുപ്പതിയിൽ തല മൊട്ടയടിച്ച ആള് വെങ്കട്ടരമണൻ എന്ന് പേര് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? എല്ലാ എവിടെ പോയാലും വെങ്കട്ടരമണനായിരിക്കും, തല മൊട്ടയടിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുക. അതുപോലെ ആത്മാവിനെ കണ്ടെത്തണം. എന്താണ് അതിന്റെ സ്വരൂപം? അത് നിങ്ങളിൽ തന്നെ കേന്ദ്രമായിട്ട് ഞാൻ ഞാൻ എന്ന അനുഭവമായിട്ട് തോന്നുന്നു. അത് അനന്വയമാണ്. എന്താന്ന് വെച്ചാൽ ആ അനുഭവം വേറെ ഒരിടത്തുമില്ല. അപ്പൊ നമുക്ക് കൺഫ്യൂഷനേ ഇല്ല. ഒരിടത്തും അനുഭവമില്ല. മൈക്കിൽ അനുഭവമില്ല, പുസ്തകം അനുഭവമില്ല, നിങ്ങളാരും എനിക്ക് അനുഭവമില്ല. നിങ്ങളൊക്കെ തന്നെ എന്റെ ഇന്ദ്രിയവേദ്യമായിട്ടുള്ള രൂപങ്ങളാണ്. എനിക്ക് അനുഭവമുള്ളത് ഒരൊറ്റ കാര്യം മാത്രം, എന്നിൽ ഞാൻ ഞാൻ എന്ന് യാതൊന്ന് നർത്തനം ചെയ്യുന്നു, അതുമാത്രം. അത് തന്നെ ഈശ്വര സ്വരൂപം, ദക്ഷിണാമൂർത്തി സ്വരൂപം, കൃഷ്ണസ്വരൂപം. കൃഷ്ണൻ ഗീതയിൽ അഹം ആത്മാഗുഢാകേശ സർവഭൂതാശയസ്ഥിത. ഹേ അർജുന, എല്ലാവരുടെയും ഹൃദയത്തിൽ, ഹൃദയമാവുന്ന ഗുഹയിൽ യാതൊന്ന് ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്നുവോ അത് ആത്മാവാണ്. അതിനെ അന്വേഷിച്ച് കണ്ടെത്തു. അഹം ആദിശ്യ മധ്യം ച, ഈ ശരീരം ഉദിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. ശരീരം മരിച്ചു കഴിയുമ്പോഴും ഞാൻ ഉണ്ടാവും. ശരീരവും മറ്റുമൊക്കെ മധ്യത്തിൽ വന്നിട്ട് പോകുന്നു. അഹം എന്നുള്ള അനുഭവത്തിന് ആദിയുമില്ല, അന്തവുമില്ല. അപ്പൊ ആ അഹം എന്നുള്ള കേന്ദ്രസ്ഥാനത്തില് ഈശ്വരനെ അന്വേഷിക്കുക. അഹം പദാർത്ഥം ഈശ്വരനെ. ശൈവസിദ്ധാന്തത്തിൽ ഒരു ശ്ലോകമുണ്ട്, ശിവനെ സ്തുതിക്കുകയാണ്. ഞാൻ ആ ശ്ലോകം ആദ്യം കണ്ടപ്പോ ആശ്ചര്യപ്പെട്ടുപോയി. ബ്രഹ്മസൂത്രത്തിന് ആദ്യ ധ്യാന ശ്ലോകമായിട്ട് എഴുതിയിരിക്കുകയാണ് ശ്രീകണ്ഠഭാഷ്യം. അത്ഭുതപ്പെട്ടുപോയി ആ ശ്ലോകം കണ്ടപ്പോ. എന്താ, എങ്ങനെയാ ശിവനെ സ്തുതിക്കുന്നത് എന്ന് വെച്ചാൽ, നമോ അഹം പദാർത്ഥായ ലോകാനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനേന. നമോ അഹം പദ അർത്ഥായ എന്നാണ്. അഹം പദത്തിന്റെ അർത്ഥമായിട്ടുള്ള ശിവന് നമസ്കാരം എന്നാണ്. സച്ചിദാനന്ദരൂപനായ ശിവന് നമസ്കാരം. ഞാൻ ഞാൻ എന്ന് യാതൊന്ന് ഉള്ളിൽ ദിവ്യനർത്തനം ചെയ്യുന്നു. അതിന്റെ മൂലപ്പൊരുൾ അതിനെ അന്വേഷിച്ചു നോക്കിയാൽ ശിവൻ പ്രകാശിക്കും. പുറമേക്ക് വരുന്ന ശിവൻ ഈ അഹംബോധത്തിൽ ഉണ്ടാകുന്ന ഒരു അല മാത്രമാണ്, അത് വന്നിട്ട് പോകും. പക്ഷേ അതിന് അധിഷ്ഠാനമായിട്ടുള്ള ശിവൻ നമ്മളിൽ ഇരിക്കുന്നു, ഈ കാണുന്നവനിൽ ഇരിക്കുന്നു. കാണപ്പെടുന്ന വസ്തുവല്ല. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ. പുറമേക്ക് വിഷയങ്ങളെയൊക്കെ കാണുന്നു. എങ്ങനെ? കണ്ണുകൊണ്ട് കാണുന്നു. കണ്ണുകൊണ്ട് എങ്ങനെ കാണും? മനമാകുന്ന കണ്ണ്, കണ്ണില്ലെങ്കിലും മനസ്സുകൊണ്ട് കാണും. സ്വപ്നത്തിൽ പലതും മനസ്സിലുണ്ടാവുന്നതിനെയൊക്കെ കാണുന്നു. അതിനു കണ്ണായിരുന്ന പൊരുൾ, മനസ്സിനു പുറകിൽ ഒരു കണ്ണുണ്ട്. സുഷുപ്തിയിൽ മനസ്സില്ലാത്തതിനെയും അത് റെക്കോർഡ് ചെയ്ത് പറയുന്നു. അപ്പോ മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ, അതാണ് കണ്ണൻ എന്ന് ഭഗവാന് പേര്. എല്ലാത്തിനും കണ്ണായിട്ടുള്ളവൻ. രമണ മഹർഷി അക്ഷരമണിമാലയിൽ ഒരു പാട്ടിൽ പാടി, കണ്ണുക്ക് കണ്ണായി കൺ ഇൻട്രി കാൺ ഉനൈ കാണുവത് എവർ പാർ അരുണാചല എന്ന്. ഹേ അരുണാചല, കണ്ണിന് കണ്ണായി കണ്ണില്ലാതെ കാണുന്ന അങ്ങയെ കാണാൻ ആർക്ക് കഴിയും? അവിടുന്ന് കാണുക എന്നാണ് പാട്ടിന്റെ അർത്ഥം. കണ്ണിന് കണ്ണായി കണ്ണില്ലാതെ കാണുന്ന അങ്ങയെ കാണാൻ ആർക്ക് കഴിയും? അതുകൊണ്ട് അങ്ങ് കാണുക എന്നാണ്. ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിന് ബുദ്ധിയാവുന്ന കണ്ണ്, എല്ലാത്തിനും പുറകിൽ പ്രജ്ഞാനേത്രോ വൈ ലോകഃ എന്ന് ഉപനിഷത്ത്. പ്രജ്ഞയാകുന്ന നേത്രം, ആ പ്രജ്ഞയാകുന്ന നേത്രത്തിനെ കാണാൻ മറ്റൊരു കണ്ണില്ല. അങ്ങനെ ഒരു കണ്ണുണ്ടെങ്കിൽ അത് ഇതിനെക്കാളും സൂക്ഷ്മമായി പോകും, അത് അനന്തമായിട്ട് പോകും. അപ്പൊ സ്വയമേവ കണ്ണാണ് ബോധം, ബോധചക്ഷുസ്. ആ ബോധചക്ഷുസിനെ കാണാൻ മറ്റൊരു കണ്ണില്ലാത്തതുകൊണ്ട് അത് സ്വയമേവ തന്നെ കാണണം. സ്വയമേവ അത്, അതാണ് മൂന്നാമത്തെ കണ്ണ് എന്ന് പറയുന്നത്. നമ്മൾ ശിവന് മൂന്നാമത്തെ കണ്ണ് നെറ്റിയിലൊക്കെ വരച്ചു വയ്ക്കും. അത് കണ്ടാൽ നമുക്ക് ചിലപ്പോ പേപ്പറിലൊക്കെ കാണും അല്ലേ, കുട്ടികൾ മൂന്ന് കൈയോടെ ജനിച്ചു, നാല് കൈയോടെ ജനിച്ചു. അതുപോലെ എന്തോ സ്പെഷ്യാലിറ്റി ആണോ മൂന്ന് കണ്ണ്? മൂന്ന് കണ്ണ് എന്താ? എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ മൂന്നാമത്തെ കണ്ണ്. ആ മൂന്നാമത്തെ കണ്ണ് മാത്രമാണ് യഥാർത്ഥ കണ്ണ്. ആ കണ്ണാണ് ഈ രണ്ട് കണ്ണുകളിലൂടെ കാണുന്നത്. ബോധചക്ഷുസ്, ജ്ഞാനമാവുന്ന കണ്ണ്. ആ കണ്ണിനെ കാണാൻ മറ്റൊരു കണ്ണ് വേണ്ട, അത് സ്വയമേവ അറിയുന്നു. സ്വബോധേ എന്ന അന്യബോധേച്ഛ ബോധരൂപതയാ ആത്മനഃ ന ദീപസ്യ അന്യദീപേച്ഛ യഥാ സ്വാത്മപ്രകാശനെ. ഒരു വിളക്ക് ഉണ്ടെന്നറിയാം, മറ്റൊരു വിളക്ക് വേണ്ട. അതുപോലെ ഈ ബോധമുണ്ടെന്നറിയാം, മറ്റൊരു ബോധം വേണ്ട. അത് സ്വയം പ്രകാശം. അതന്നെ ഗീതയിൽ ഭഗവാൻ ജ്യോതിഷാം അപി തദ് ജ്യോതി തമസഃ പരം ഉച്യത്തെ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം എന്ന്. ഹൃദയത്തിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സെന്ററിൽ ഇരുന്നു കൊണ്ട് അറിവായിട്ടും അറിയപ്പെടുന്ന വസ്തുവായിട്ടും പരമാത്മജ്ഞാനം കൊണ്ട് അനുഭവിക്കേണ്ട സത്യമായിട്ടും അത് ഹൃദി സർവസ്യ വിഷ്ഠിതം. നമ്മളുടെ സെന്ററിൽ അത് വർത്തിക്കുന്നു. ആ ബോധം നമ്മളുടെ സ്വരൂപം. അതാണ് ഇവിടെ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ആ ചിദാനന്ദരൂപമായ ബോധത്തിനെ ശ്രദ്ധിച്ചാൽ അതല്ലാത്തതായതൊക്കെ വിട്ടുപോകും. നമ്മൾ പറഞ്ഞു, അക്ഷരത്തിനെ അറിഞ്ഞാലും പിന്നെയും വാസനകള് രാഗം ദ്വേഷവും ഒക്കെ തടസ്സം ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷേ ആ രാഗദ്വേഷങ്ങളെ ഒന്നും നീക്കാനായിക്കൊണ്ട് നമ്മൾ പ്രയത്നം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അക്ഷരത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്നാൽ ബാക്കിയുള്ളതൊക്കെ ക്ഷരമൊക്കെ തനിയെ വിട്ടുപോയിക്കും. യഥാ പ്രത്യഗവസ്ഥിതം മനഃ തഥാ തഥാ മുഞ്ചതി ബാഹ്യവാസനാഹം നിശേഷമോക്ഷേ സതി വാസനാം ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ. ആദ്യം ആത്മാനുഭൂതി ഉണ്ടാവുന്നു. എങ്ങനെ? ഞാൻ എന്നുള്ള ബോധം തെളിഞ്ഞു ജ്വലിക്കുന്നു. പലർക്കും ഒരു ഗ്ലിംസ് കിട്ടും. ഗ്ലിംസ് കിട്ടിയാലും നിലച്ചു നിൽക്കുന്നില്ല. കാരണം എന്താ? പിന്നെയും ഈ വാസനകൾ ചുറ്റും കാളിയും കൂളിയും വട്ടമിട്ട് നർത്തനം ചെയ്യുന്നു. രാഗം, ദ്വേഷം, മതം, മാത്സര്യമൊക്കെ. അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യും? അതിനോട് ശണ്ട കൂടേണ്ട ആവശ്യമില്ല. നിഷേധിക്കാതാണ്. അതാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. എന്നിൽ രാഗമോ ദ്വേഷമോ മതമോ മാത്സര്യമോ യാതൊന്നുമില്ല. ചിദാനന്ദരൂപമായ ആ ബോധമാണ് ഞാൻ. അപ്പൊ ഈ രാഗദ്വേഷമൊക്കെ കാണുന്നതോ? അതൊന്നും എന്നിലില്ല. അതൊക്കെ മനസ്സിലാണ് ഉള്ളത്. രാത്രി ഉറങ്ങിക്കഴിയുമ്പോ, മനസ്സടങ്ങിക്കഴിയുമ്പോ ഇതൊന്നും കാണാനില്ല. മനസ്സ് പൊന്തുമ്പോ ഒക്കെ പൊന്തുണു. അപ്പൊ ഇതൊക്കെ മനസ്സിന്റെയാണ്, എന്റെയല്ല. എന്നിൽ ഇതൊന്നുമില്ല. ഇതൊക്കെ മനസ്സിലാണ് ഉള്ളത്, എന്നിലല്ല. നോക്കണം, ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള മാർഗം. ആദ്യമൊക്കെ നമ്മൾ കുറച്ച് ശുദ്ധമാക്കി മനസ്സിനെ നിയന്ത്രിച്ച് വേണം. പിന്നീട് യു ഹാവ് ടു ഡിനൈ, ഇതൊന്നും വാസ്തവമല്ല, ഇതൊന്നും എന്നിലില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ഭസ്മമായി പോവും, എരിഞ്ഞുപോകും. ഇതൊന്നും എന്നിലില്ല, ഞാൻ ശുദ്ധബോധസ്വരൂപനാണ്, പരമപരിശുദ്ധനാണ്. വിവേകാനന്ദ സ്വാമികൾ അതാണ് പറഞ്ഞത്, ഞാൻ പാപി പാപി എന്ന് വിചാരിച്ചാൽ പാപിയായിട്ട് പോകും. നിങ്ങൾ പരമപരിശുദ്ധരാണ്. ഞാൻ ശുദ്ധബോധസ്വരൂപനാണ്, ആത്മാവാണെന്ന് ധരിച്ചാൽ ആത്മതത്വം പ്രകാശിക്കും. എപ്പോഴും പാപി പാപി എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ പാപിയായിട്ട് തീരും. എന്ത് വിചാരിക്കണമോ അതായിട്ട് തീരും. അപ്പൊ എന്തിനീ അങ്ങനെ വിചാരിക്കണം? സ്വയം സ്വസ്വരൂപത്തിനെ ധ്യാനിക്കാം. അതാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. രാഗം ദ്വേഷം എന്നിലില്ല, മനസ്സിലാണ്. മതം മാത്സര്യം ഇതൊന്നും എന്റെ സ്വരൂപമല്ല, ഞാൻ ആത്മാവാണ്. നിരന്തര ധ്യാനം കൊണ്ട് അത് സിദ്ധിച്ച പോലെ ഭാവിക്കുക. എന്നുവെച്ചാൽ ഭാവിക്കൽ കള്ളമല്ല, അത് സത്യമാണ്. അതുകൊണ്ട് അപ്പൊ ആ ബോധത്തിനെ ശ്രദ്ധിക്കുന്നു, ബോധത്തിനെ തെളിച്ചെടുക്കുന്നു. അതിൽ യാതൊന്നും സ്പർശിക്കുന്നില്ല. കർത്തൃത്വം ഭോക്തൃത്വം യാതൊന്നും. കർത്തൃത്വം ഭോക്തൃത്വമാണ് പുണ്യവും പാപവും ഒക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ കർത്താവാണ് എന്ന് ധരിക്കുമ്പോ നല്ലത് ചെയ്താൽ പുണ്യം, ചീത്ത കാര്യങ്ങൾ ചെയ്താൽ പാപം. പുണ്യപാപങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥിതി വരികയേ ഇല്ല. എത്ര കാലം കർത്തൃത്വം ഉണ്ടോ അത്ര കാലം പുണ്യവും പാപവും വരും. പുണ്യം സ്വർണ ചങ്ങലയാണ്, പാപം ഇരുമ്പ് ചങ്ങലയാണ്. രണ്ടും നമ്മളെ ബന്ധിക്കും. ഇരുമ്പ് ചങ്ങല എങ്ങനെ ബന്ധിക്കുമോ അതുപോലെ തന്നെ സ്വർണ ചങ്ങല ബന്ധിക്കും. ഇരുമ്പിനേക്കാളും ഘനം കൂടിയ ലോഹമായതുകൊണ്ട് ഒന്നുകൂടെ ബലമായിട്ട് കെട്ടിയിടും. പിന്നെ സ്വർണമായതുകൊണ്ട് നമ്മൾ അത്ര പെട്ടെന്നൊന്നും ഉപേക്ഷിക്കില്ല. ഇരുമ്പാണെങ്കിൽ ഉപേക്ഷിച്ചു എന്ന് വരും. പുണ്യത്തിനെ ഉപേക്ഷിക്കാൻ വളരെ വിഷമാണ്. അപ്പൊ രണ്ടും നമ്മളെ ബന്ധിക്കും, രണ്ടും നമ്മളെ ബന്ധിക്കും. പുണ്യവും ബന്ധിക്കും, പാപവും ബന്ധിക്കും. ഇത് രണ്ടും നമ്മളുടെ സ്വരൂപമല്ല. വിഭാഗ പുണ്യാനാം ഭർത്തൃഹരി ഒരിടത്ത് പറയുന്നു, അതിനെ ആലോചിച്ചാലും എനിക്ക് പേടി തോന്നുന്നു എന്നാണ്. ആത്മാനുഭവത്തിന് പകരം പുണ്യം ചെയ്ത് സ്വർഗത്തിൽ പോയി ഇരിക്കേണ്ട ഗതികേട് വന്നു പോയി. അപ്പോ പുണ്യം പാപം ഇതൊക്കെ ശരീരത്തിലും മനസ്സിലുമാണ്, എന്നിലില്ല. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം. പുണ്യവും പാപവും യാതൊന്നും എന്നെ ബന്ധിക്കുന്നില്ല. ഞാൻ കർത്താവ് എന്നുണ്ടെങ്കിലല്ലേ പുണ്യപാപ ബന്ധനം. ഈ കർത്തൃത്വം ആർക്കാണ്? ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോ പുണ്യം ചെയ്താൽ ധാരാളം അഹങ്കാരം ബലപ്പെടും, ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് തോന്നും. പാപം ചെയ്യുന്നവർ ചിലപ്പോ അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുവല്ലോ എന്ന് പശ്ചാത്തപിക്കും. എന്നുവെച്ചാൽ അതിന് പോയി പാപം ചെയ്യണമെന്ന് അർത്ഥമല്ല. അന്വേഷിക്കുക, ഈ കർത്താവ് ആരാണ്? ഈ കർത്തൃത്വം എവിടുന്ന് പൊന്തുന്നു? അതിന്റെ ചലനം എങ്ങനെ ഉണ്ടാവുന്നു? അത് എത്ര കണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്നു. അഹം കർത്താ ഭോക്ത ന കർത്തൃത്വം ന ച കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. എല്ലാവരും ഭഗവത്ഗീതയിൽ ഈസി ഈസി ആയിട്ട് ക്വട്ടേഷൻ കൊടുക്കും. കൃഷ്ണൻ ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക, അതുകൊണ്ട് ഞങ്ങൾക്ക് സത്സംഗമൊന്നും വരാൻ സമയമില്ല, ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുകയാണ്. എന്താ ചെയ്യണത്? വീട്ടിൽ ടി വി നോക്കിക്കൊണ്ടിരിക്കും, അതുതന്നെ ഡ്യൂട്ടി. ആ കൃഷ്ണൻ പറയുന്നു, ഡ്യൂട്ടിയല്ല, തനിക്ക് ഡൂവർഷിപ്പേ ഇല്ല, എന്നിട്ട് വേണ്ട ഡ്യൂട്ടി. ഡ്യൂട്ടി വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുമോ? എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യണമെന്ന് രാത്രി ആളു ക്ലോസ് ആയാൽ ആര് ഡ്യൂട്ടി ചെയ്യും? ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറയണമല്ലോ. നമുക്ക് ഡ്യൂട്ടി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഈ ചെയ്യുന്നവൻ ആരാണ്? ഈ ചെയ്യുന്നവൻ ആരാണ്? അപ്പൊ ഈ ചെയ്യുന്നവനെ മറന്നു കളഞ്ഞിട്ടാണ് ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ള ഭാവം. അതാണ് ഭഗവാൻ പറഞ്ഞത്, അവിദ്യയെ പറയാണ്, ന കർത്തൃത്വം ന കർമാണി. ഒരു ജീവനും ഈശ്വരൻ കർത്തൃത്വവും കൊടുത്തിട്ടില്ല, കർമ്മവും കൊടുത്തിട്ടില്ല. കർമ്മത്തിനും ഫലം കിട്ടിക്കോളണം എന്ന് യാതൊരു നിർബന്ധമില്ല. ന കർമ്മഫല സംയോഗം, കർമ്മവും ഫലവുമായിട്ടുള്ള സംയോഗവും വരുത്തി വെച്ചിട്ടില്ല. പിന്നെ എന്താ ഈ ലോകത്തിൽ ഈ കാണണത്? നമ്മളിവിടെ എവിടെ നോക്കിയാലും കർമ്മമാണല്ലോ. സ്വഭാവസ്തു പ്രവർത്തത, ഓരോരുത്തരുടെ പ്രകൃതി അവരെ ചുഴറ്റ, പ്രകൃതി പിടിച്ച് ചുഴറ്റുരും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു എന്നാണ്. പ്രകൃതി പിടിച്ച് ചുഴറ്റാണ്. സ്വഭാവസ്തു പ്രവർത്തത, സ്വഭാവം എന്ന് വെച്ചാൽ എന്താ? ആദത്തെ കസ്യചിത് പാപം നജൈവ സുകൃതം വിഭുഹു. ഒരാൾക്കും പാപത്തിനെയോ പുണ്യത്തിനെയോ ഭഗവാൻ പാക്കറ്റിലിട്ട് കൊടുക്കണില്ല. പിന്നെ ഈ പാപപുണ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതോ? അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ഞാൻ കർത്താവല്ല, ഞാൻ ഭോക്താവല്ല, നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപമായ വസ്തുവാണെന്നുള്ള അനുഭൂതി അജ്ഞാനം കൊണ്ട് മറയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ജന്തുക്കൾ നമ്മളെ പറയാ ജന്തു. ഞാനല്ല കൃഷ്ണൻ. നമ്മൾ ആരെങ്കിലും ചീത്ത വിളിക്കാൻ ജന്തു എന്ന് പറയും അല്ലെ, ക്രീച്ചർ. ജന്തു എന്ന് വെച്ചാൽ ജായതേ ഇതി ജന്തു, ജനിച്ചതൊക്കെ ജന്തുവാണ്. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി, മുഹ്യന്തി എന്ന് വെച്ചാൽ മോഹം ഗച്ഛന്തി ജന്തവഹാണ്. ജന്തുക്കൾ വിഷമിക്കുന്നു, ദുഃഖിക്കുന്നു. അപ്പൊ ഈ ദുഃഖം എങ്ങനെ മാറിക്കിട്ടും? ജ്ഞാനേന തു തദ് അജ്ഞാനം യേഷാം നാശിതം ആത്മനഃ തേഷാം ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ജ്ഞാനം കൊണ്ട്, ഗുരുപദേശം കൊണ്ട്, ഒരു സദ്ഗുരുവിന്റെ കൃപ കൊണ്ട് ആരിൽ ജ്ഞാനം പ്രകാശിച്ചു തുടങ്ങിയോ, തേഷാം അജ്ഞാനം നാശിതം, ആത്മാവിനെ മറച്ചിരിക്കുന്ന മേഘത്തിനെ കാറ്റുകൊണ്ട്

ശരണനാണ്. രാഗദ്വേഷങ്ങളുള്ളവനാണ്. ഇങ്ങനെ ആയിരം ആയിരം ആയിരം വികൽപ്പങ്ങൾ പൊന്തിച്ചുകൊണ്ടുവരുന്നു. ഇനി ഉണ്ണണം, ഉറങ്ങണം, പല വ്യവഹാരങ്ങൾ ചെയ്യണം എന്ന് തോന്നുന്നത് കൊണ്ട് നമ്മളുടെ സ്വരൂപം അറിയണില്ല. ഉണരണം, ഉറങ്ങണം, ഇനി ഉണരണം, ഉറങ്ങണം, ഭുജിച്ചീടണം, അശനം, പുണരേണം എന്നീ വണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ഇനി ഉണ്ണണം, ഇനി ഉറങ്ങണം, ഇനി ഭോഗങ്ങൾ അനുഭവിക്കണം എന്നിങ്ങനെ അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ഈ ചെയ്യുന്നതല്ല തെറ്റ്, ചെയ്യണം എന്നുള്ളതാണ് തെറ്റ്. എന്ത് നടക്കണമോ അത് പ്രകൃതി. ആ നടക്കുന്നത് അല്ലാതെ ഉണ്ണാനോ ഉറങ്ങാതെ ആരിയിരിക്കുന്നു? ഉണ്ണുന്നു, ഉറങ്ങുന്നു, എല്ലാം നടക്കുമ്പോഴും അതിൽ ഈ അഹംകൃതി പൊന്തി വന്നിട്ട് ഞാൻ ഉണ്ണണം, ഞാൻ ഉറങ്ങണം, ഞാൻ അനുഭവിക്കണം, ഞാൻ പുണ്യം ചെയ്യണം, ഞാൻ പാപം ചെയ്തു. ഈ ഞാൻ അതിനകത്ത് കൂടിയിട്ട് ആരുണരുവതുള്ളൊരു നിർവികാര രൂപം എന്നാണ്. ആരെ ഈ നിർവികാര രൂപത്തിനെ ഉണരുന്നു? വികാരമാവുന്ന ഈ അഹംകൃതി പൊന്തി വന്നിട്ട് നിർവികാരത്തിനെ മറച്ചു കളയും. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി. അതിനിന്ന് അയോഗ്യനെന്നാൽ ആദ്യത്തെ പടി ഉപദേശിച്ചു, അറിവായി നിൽക്കണം എന്നാണ്. ഉറങ്ങുകയും അരുത്, ഉണരുകയും അരുത്, ഭുജിക്കുകയും അരുത്, പുണരുകയും അരുത് എന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ ചെയ്യണു എന്നുള്ളത് പൊന്തി വരികയേ അരുത്. ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, അതൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, അതൊക്കെ പ്രകൃതി എന്തൊക്കെയോ നടക്കുന്നു, ഞാൻ ആരാണ് എന്നുള്ള വിചാരം ഒരു ക്ഷണം പോലും വിടാതെ ഉള്ളിലുണ്ടെങ്കിൽ അഹങ്കാരം ഉദിക്കാത്ത ബോധാനുഭവത്തിൽ നിന്നുകൊണ്ടേയിരിക്കും. ഞാൻ എന്താണ്, ഞാൻ എന്താണ്, ഞാൻ ഞാൻ എന്ന് ചലിക്കുന്നതിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോ പ്രജ്ഞാശാന്തി തെളിഞ്ഞു ജ്വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ അറിവായി നിൽക്കുന്നു നമ്മൾ. അറിവായി നിൽക്കുമ്പോ എന്ത് പ്രവൃത്തി നടന്നാലും ആ പ്രവൃത്തികളൊന്നും ഒരു പ്രവർത്തകനെ ഉണ്ടാക്കില്ല. ആ ശ്രദ്ധ അവിടുന്ന് പതറിയാൽ ഓരോ പ്രവൃത്തിയും ഓരോ ചലനവും ഒരു കർത്താവിനെ അവിടെ ഉണ്ടാക്കും. അതാണ് പ്രത്യക്സ്ഥിതി എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു. ജ്ഞാതേ വസ്തുനി അഭി ബലവതീ വാസന. ഒരിക്കൽ അറിഞ്ഞാൽ പോലും ബലവതീ വാസന എന്ത് ചെയ്യും? വാസന പൊന്തി വന്നിട്ട് കർത്താ ഭോക്താപി അഹമിതി, ഞാൻ കർത്ത, ഞാൻ ഭോക്ത എന്ന് പൊന്തി വരും. ദൃഢായാസ്യ സംസാരഹേതു, അതാണ് അവന്റെ സംസാര ദുഃഖത്തിന് കാരണം. അതിനെ എങ്ങനെ ഇല്ലാതാക്കും? പ്രത്യക്ദൃഷ്ട്യാ നിവസത, പ്രത്യക്ദൃഷ്ടി, സാക്ഷി മാത്രമായി കർത്തൃത്വ ഭോക്തൃത്വങ്ങളൊന്നും ഇല്ലാത്ത തന്റെ ഒരു സ്ഥിതിയിൽ താൻ ഒരു വെറും ഒരു യന്ത്രം മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നിലൂടെ നടക്കുന്ന ആ പ്രോസസ്, എവറിത്തിങ് ഈസ് ഹാപ്പനിങ്, നത്തിങ് ഈസ് ഡൺ, ദർ ഇസ് നോ ഡൂവർ, നോ ഡൂയിങ്, ഓൺലി ഹാപ്പനിങ്. നടക്കുന്നു, പലതും നടക്കുന്നു, നടത്തുന്നവൻ ഇല്ല, പലതും ചെയ്യുന്നു, ചെയ്യുന്ന ആളില്ലാത്ത ആ സ്ഥിതിയിൽ പ്രകൃതി അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നാൽ ബന്ധം ഉണ്ടാവില്ല. ഇതിന് വയ്യെങ്കിലാണ് രണ്ടാമത്തെ പാദത്തിൽ അവിടെ പറഞ്ഞു, പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. പ്രണവമുണർന്ന് എന്ന് വെച്ചാൽ ബ്രഹ്മബോധമുണർന്ന് ജ്ഞാനികളുടെ സമ്പർക്കത്തിൽ ഇരുന്നാലും കർത്തൃത്വം പതുക്കെ പതുക്കെ പതുക്കെ ക്ഷയിച്ചു കിട്ടും സത്സംഗം. പക്ഷെ ആദ്യത്തെ പ്രാമുഖ്യം എന്തിനാ? സദാ അന്വേഷിക്കാം. ഓരോ വിഷമങ്ങൾ വരുമ്പോഴും കർത്തൃത്വം കൊണ്ട് വിഷമിക്കുമ്പോൾ അപ്പൊ അന്വേഷിക്കാം, ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്, ഞാൻ ഞാൻ എന്ന് പറയുന്നത് എന്താണ്, അന്വേഷിച്ചു നോക്കാം, വിചാരം ചെയ്തു നോക്കുക. അങ്ങനെ വിചാരം ചെയ്തു നോക്കുമ്പോ ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം. നമ്മുടെ ലോകത്തിലുള്ള നിയമത്തിനനുസരിച്ചല്ല വിമുക്തി. ആരാദ്യം കർത്തൃത്വത്തിനെ വിടുന്നു അയാൾ വിമുക്തനാകും. എത്ര പുണ്യവാനാണെങ്കിലും കർത്തൃത്വം വിട്ടിട്ടില്ലെങ്കിൽ വിമുക്തനാവില്ല. അഭിച്ഛേദ് സുദുരാചാര, പരമദുരാചാരിയാണെങ്കിലും ഞാൻ കർത്താവാണെന്നുള്ളത് എപ്പോ വിടുന്നു അപ്പോ വിമുക്തനാവും. എപ്പോ ശരണാഗതി ചെയ്യുന്നു അപ്പോ വിമുക്തനാവും. എത്ര പുണ്യവാനാണെങ്കിലും ശരണാഗതി ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ബന്ധത്തിൽ തന്നെ കിടക്കും. കർത്തൃത്വനാശം ഉണ്ടായിട്ടില്ലെങ്കിൽ ബന്ധത്തിൽ തന്നെ കിടക്കും. അപ്പൊ കർത്തൃത്വനാശമാണ് സമാധി. കർമ്മമൊക്കെ നടക്കുന്നു, പക്ഷെ കർത്താവ് ആരാണ്? ഈ ശ്രദ്ധ പ്രത്യക്ദൃഷ്ടി ഉള്ളിലുള്ളപ്പോ കർത്താവില്ലാതെ കർമ്മം നടക്കും.

0: ഞാൻ കർത്താവല്ല, ഞാൻ ഭോക്താവല്ല. പ്രകൃതി എന്തൊക്കെയോ ചെയ്യുന്നു, പ്രകൃതി ഇതിലൂടെ ഒഴുകുന്നു. അവിടെ കർത്തൃത്വ ഭോക്തൃത്വം ഇല്ലാതെ പ്രവൃത്തി നടക്കുമ്പോ ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഹ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. പുണ്യം ന പുണ്യം, പുണ്യമില്ല. ന പാപം, പാപമില്ല. ന സൗഖ്യം, സൗഖ്യമില്ല. ന ദുഃഖം, ദുഃഖമില്ല. ന മന്ത്രം, മന്ത്രമില്ല. ന തീർത്ഥം, തീർത്ഥമില്ല. ന വേദാഹ, വേദങ്ങളില്ല. ഓ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലാണ് എന്തിനേയും സിദ്ധാന്തമാക്കിയാൽ കുഴപ്പമായി പോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സിദ്ധാന്തം ചെയ്യാനല്ല. വിവേക ചൂടാമണിയിൽ പറയുന്നു, അജ്ഞാനമാവുന്ന പാമ്പ് കടിച്ച് വിഷം തലയ്ക്ക് കയറാൻ നിൽക്കുമ്പോ മന്ത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം. ഭജഗോവിന്ദം ഭജഗോവിന്ദം. ബ്രഹ്മജ്ഞാന ഔഷധം വിനാ കിം മന്ത്രൈശ്ച ശാസ്ത്രൈശ്ച കിം ഔഷധൈഹി അജ്ഞാന സർപ്പദഷ്ടസ്യ. അജ്ഞാനമാവുന്ന പാമ്പ് കടിച്ചിട്ട് ഞാൻ കർത്താവ് ഞാൻ ഭോക്ത എന്ന് പറഞ്ഞ് അവിടെ ചികിത്സിക്ക, ചികിത്സ എവിടെയാണ് വേണ്ടത്? അവിടെ ചികിത്സിച്ചു നോക്കുമ്പോ ശുദ്ധമായ പ്രജ്ഞ, ബ്രഹ്മം പ്രകാശിക്കുന്നു. ബ്രഹ്മത്തിന് മന്ത്രം കൊണ്ട് എന്ത് പ്രയോജനം, തന്ത്രം കൊണ്ട് എന്ത് പ്രയോജനം, വേദം കൊണ്ട് എന്ത് പ്രയോജനം, പുണ്യം കൊണ്ട് എന്ത് പ്രയോജനം, പാപം കൊണ്ട് എന്ത് പ്രയോജനം. ശുദ്ധമായ ശിവം അവിടെ പ്രകാശിക്കുന്നു. ഊണ് കഴിക്കുമ്പോ ന ഭോജനം, ഭോജനം എന്ന് വെച്ചാൽ ഇവിടെ എന്താ, വിശപ്പ് തന്നെയാണ് ഭോജനം. വിശപ്പ് ഭോജനമാണ്. ഉപനിഷത്ത് പറയുന്നു, ഉള്ളിൽ വിശപ്പ് വന്നപ്പോ വെളിയിൽ ആഹാരം ഉണ്ടായി എന്നാണ്. ഭോജനവും വിശപ്പും ഒന്നാണ്. ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വെളിയിൽ അതിന് സപ്ലൈ ഉണ്ടാകും. ഉള്ളിൽ മുക്തി വേണമെന്ന് ആഗ്രഹമുണ്ടോ, വെളിയിൽ ഗുരു വരും. എല്ലാം അങ്ങനെയാണ്, നമ്മൾ തന്നെ സൃഷ്ടിക്കുകയാണ്. ഭോജനം വിശപ്പ് ഉള്ളിൽ ഉണ്ടായപ്പോ ആഹാരം പുറമേക്കുണ്ടായി, അഥവാ ആഹാരം പുറമേക്ക്, രണ്ടും സൈമൾട്ടേനിയസ്. അപ്പൊ ഭോജനം എന്ന് വെച്ചാൽ വിശപ്പ് തന്നെ ഭോജനം. എന്റെ ഉള്ളിൽ വിശപ്പുണ്ടാവുന്നു, വിശപ്പ് ഞാനല്ല, വിശപ്പ് ഞാനല്ല. അഹം ഭോജനം നൈവ ഭോജ്യം, മുമ്പിൽ അന്നമുണ്ട്, ഇത് ഭോജനം അത് ഭോജ്യം. ഭോജ്യമായിട്ടുള്ള അന്നമുണ്ട്, ആ അന്നവും ഞാനല്ല, നടക്കുന്നു പ്രകൃതിയിൽ. അഹം ഭോജനം നൈവ ഭോജ്യം. ഈ ഊണ് കഴിക്കുന്ന ആളോ ന ഭോക്താ. ഇത് അന്നത്തിൽ മാത്രമല്ല, എല്ലാ അനുഭവങ്ങളിലും. എന്തനുഭവങ്ങൾ നടക്കുമ്പോഴും ഒരു ഭോഗവും ഞാൻ ചെയ്യണു എന്ന് പറ്റിക്കൂടാതിരുന്നാൽ സകല ഭോഗങ്ങളും വിട്ടുപോകും. ആളുകൾക്ക് സംശയമുണ്ടാവും, ഇങ്ങനെ വിചാരിച്ചാൽ ആളുകൾ പാപം ചെയ്യില്ലേ, ഒരു പാപവും ചെയ്യാൻ പറ്റില്ല. പ്രകൃതിക്കനുസരിച്ചായിത്തീരും. തന്റെ അഹങ്കാരം പോയി കഴിഞ്ഞാൽ നമ്മളുടെ കൺട്രോൾ, പ്രകൃതിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഏതൊരു മഹാശക്തിയുണ്ടോ ആ ശക്തിയുടെ കയ്യിലായാൽ എന്തു നടക്കണമോ അതേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അർജുനൻ ചെയ്യുന്നത് മഹാപാപമല്ലേ? എത്ര പേരെ യുദ്ധം ചെയ്യാനാ ഭഗവാൻ പറയണത്? ഭഗവാൻ പറഞ്ഞു, തന്റെ ബുദ്ധിയിലുള്ള ഈ ചിന്തകളും കുഴപ്പങ്ങളും ഒക്കെ മാറ്റിയിട്ട് നിമിത്തമാത്രം ഭവ സവ്യസാചി. തന്നെ കൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. യദി അഹങ്കാരമാശ്രിത്യ നയോത്സയിതി മന്യസേ മിഥ്യേഷ വ്യവസായസ്തേ പ്രകൃതി ഹീത്വാം നിയോക്ഷ്യതി. അഹങ്കാരം കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് വിചാരിക്കാൻ, യു ഹാവ് നോ ചോയ്സ് ടു റിനൗൺസ്, യു വിൽ ബി ഡ്രിവൺ ടു ആക്ഷൻ. അപ്പൊ എന്തിനാ വെറുതെ കോൺഫ്ലിക്ട് ഉണ്ടാക്കുന്നത്? ഈ ഞാൻ ആരാണ്? ഈ ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നത് ഞാനേ തന്റെ കയ്യിലില്ല. അത് തന്നെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്, ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ഈ അഹങ്കാരം തന്നെ. ആ അജ്ഞാനത്തിനെ ഉപേക്ഷിച്ച് നിമിത്തമായിട്ട് തീരൂ, എന്റെ കയ്യിൽ ഒരു യന്ത്രമായിട്ട് തീരൂ, എന്തു നടക്കണമോ നടക്കട്ടെ എന്നാണ്. നിമിത്തമാത്രം ഭവ സവ്യസാക്ഷിൻ, ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം. സുഖം വരുന്നു, ദുഃഖം വരുന്നു. സുഖദുഃഖങ്ങള് ദ്വന്ദ്വം, ദ്വന്ദ്വാണി സർവാണി അഖിലാഹ ത്രിപുട്യഹ കിഞ്ചിത് സമാശ്രിത്യ വിഭാന്തി വസ്തു തൽ തൻ മാർഗണേ സ്യാത് ഗളിതം സമസ്തം ന പശ്യതാം സത് ചലനം കദാപി. എല്ലാ ദ്വന്ദ്വങ്ങളും, തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം, നല്ലത്, ചീത്ത, അതേപോലെ ത്രിപുടി, ജീവൻ, ജഗത്ത്, ഈശ്വരൻ, ഗുരു, ശിഷ്യൻ, പാഠം, ഇതൊക്കെ തന്നെ, ഈ ത്രിപുടികളും ദ്വന്ദ്വങ്ങളും ഒക്കെ തന്നെ അഹങ്കാരമുള്ളത്തോളമേ ഉള്ളൂ. അഹങ്കാരത്തിനെ മൂലാന്വേഷണം ചെയ്ത് അധിഷ്ഠാനമായ സത്തയെ കണ്ടെത്തുമ്പോൾ ഇതൊക്കെ അപ്രത്യക്ഷമാവും. ദ്വന്ദ്വങ്ങളും പോയി, ത്രിപുടികളും പോയി, എല്ലാം പോയി. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായി, അതിനു താൻ തന്നെ സാക്ഷി. ആ സാക്ഷി എവിടെ നിൽക്കണം? ആ സാക്ഷിയെ കണ്ടെത്തുമ്പോ ഈ മൂന്ന് പോയി ഒന്നായിട്ട് തീരും. വീണ്ടും ഏകമേവ അദ്വിതീയം നേഹ നാനാസ്ഥി കിഞ്ചന. നാനാത്വം അല്പവുമില്ലാത്ത ബോധാനുഭവം, ചൈതന്യാനുഭവം ഉള്ളിലുണ്ടാവും. ആ ചൈതന്യാനുഭവമാണ് ചിദാനന്ദരൂപ ശിവോഹം. ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം. ഇത് നമുക്ക് ധ്യാനിക്കാനാണ്, യാതൊന്നുകൊണ്ടും ബാധിക്കാതിരിക്കാനായിട്ട്, കർത്തൃത്വം നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട്, ഡുവർഷിപ്പ് നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട്, കൺസെപ്റ്റ് പോരാ, ആത്മവിചാരം വേണം. കോൺസെപ്റ്റ് നമുക്ക് തൽക്കാല സമാധാനം തരും, യാതൊന്നും ബാധിക്കില്ല എന്ന് പറയണത്, അതുപോരാ. വിചാരം വേണം. യു ഹാവ് ടു ഗോ ടു ദ സോഴ്സ്. അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യണം, അല്ലെങ്കിൽ അത് പൊന്തി വന്നിട്ട് വിക്ഷേപ ശതം കരോതി എന്നാണ്. ഒരു ക്ഷണ നേരത്തേക്ക് മറന്നു കഴിഞ്ഞാൽ ഞാൻ എന്ന് പിന്നെയും പൊന്തി വരും. അനേക ദുഃഖങ്ങൾ ഉണ്ടാക്കി എല്ലാം മറച്ചുകളും. സംസാര വൃക്ഷം പൊന്തി വരും. സംസാര വൃക്ഷത്തിന്റെ വേരല്ല, വിത്താണ് ഈ അഹങ്കാരം, അജ്ഞാനം. രാമസ്വാത്മവിചാരോയം കോഹം സ്യാമിതി രൂപക ചിത്ത ദുർദ്രുമ ബീജസ്യ ദഹനേ ദഹനസ്മൃത. യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠൻ പറയുന്നു, ഏ രാമ, ഞാൻ ആരാണ് എന്നുള്ള ഈ വിചാരമുണ്ടല്ലോ, ചിത്തമാവുന്ന വൃക്ഷം, ആ വൃക്ഷത്തിന്റെ വേരല്ല വിത്ത്, വിത്ത് കത്തിക്കുന്ന അഗ്നിയാണ് എന്നാണ്. ആ വിത്തിനെ എരിച്ചു കളയുന്ന അഗ്നിയാണ്, ചുട്ടരിക്കുന്ന അഗ്നിയാണ്. അപ്പോ ആ വിത്ത് അഹങ്കാരമാണ്. അഹങ്കാരത്തിൽ നിന്നാണ് ഈ സംസാര വൃക്ഷം പടർന്നു പന്തലിച്ച് നിൽക്കുന്നത്. അപ്പോ അതിനെ അന്വേഷിച്ചു നോക്കുമ്പോ അഹങ്കാരത്തിന് സ്ഥാനമേ ഇല്ല. ശുദ്ധ പ്രജ്ഞ ശിവം ബോധം അവിടെ തെളിഞ്ഞു പ്രകാശിക്കും. ചിദാനന്ദരൂപം ശിവോഹം. ശിവോഹം ന പുണ്യം ന പാപം. ഞാൻ ആരാണ് എന്നുള്ള ഈ വിചാരമുണ്ടല്ലോ, ചിത്തമാവുന്ന വൃക്ഷം, ആ വൃക്ഷത്തിന്റെ വേരല്ല വിത്ത്, വിത്ത് കത്തിക്കുന്ന അഗ്നിയാണ് എന്നാണ്. ആ വിത്തിനെ എരിച്ചു കളയുന്ന അഗ്നിയാണ്, ചുട്ടരിക്കുന്ന അഗ്നിയാണ്. അപ്പോ ആ വിത്ത് അഹങ്കാരമാണ്. അഹങ്കാരത്തിൽ നിന്നാണ് ഈ സംസാര വൃക്ഷം പടർന്നു പന്തലിച്ച് നിൽക്കുന്നത്. അപ്പോ അതിനെ അന്വേഷിച്ചു നോക്കുമ്പോ അഹങ്കാരത്തിന് സ്ഥാനമേ ഇല്ല. ശുദ്ധ പ്രജ്ഞ ശിവം ബോധം അവിടെ തെളിഞ്ഞു പ്രകാശിക്കും. ചിദാനന്ദരൂപം ശിവോഹം. ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താം. ചിദാനന്ദരൂപ ശിവോഹം. ശിവോഹം. ഈ ബാക്കിയൊക്കെ നടക്കുന്നത് പ്രകൃതിയുടെ മണ്ഡലത്തിൽ. പ്രകൃതേഹേ ക്രിയമാണാനി ഗുണൈഹി കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താ അഹം ഇതി മന്യതേ. പ്രകൃതി സുഖം ദുഃഖം പുണ്യം പാപം മന്ത്രം തീർത്ഥം വേദം യജ്ഞം എല്ലാം കൊണ്ടുവരുമ്പോ അതിനകത്ത് അജ്ഞാനം കടന്നുകൂടിയിട്ട് കർത്താ അഹം ഇതി മന്യതേ, ഞാൻ കർത്താവാണ് എന്ന് തോന്നിപ്പോവും. ഈ കർത്താവാണെന്ന് തോന്നുന്ന ഈ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചു നോക്കുമ്പോ കർത്തൃത്വമില്ല,
1: തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ ഗുണാഗുണേഷു വർത്തന്തെ ഇതി മത്വാന സജ്ജതെ. പ്രകൃതിയുടെ പ്രവർത്തനത്തിലൊന്നും ഞാൻ എന്ന് പറഞ്ഞു പറ്റിക്കൂടിയിട്ടില്ലെങ്കിൽ, ഒട്ടിച്ചേർന്നിട്ടില്ലെങ്കിൽ, ചിദാനന്ദരൂപമായ ശുദ്ധ പ്രജ്ഞ ശിവം അവിടെ ജ്വലിക്കും, അവിടെ പ്രകാശിക്കും. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ അഹങ്കാരത്തിന്റെ ചലനത്തിനെ അന്വേഷിച്ച് മൂന്ന് മണ്ഡലം നമ്മൾ ഇന്നലെ പറഞ്ഞു. അഹംകാരം, അഹം സ്ഫൂർത്തി, അഹം ബോധം. അഹങ്കാരം തേടിച്ചെല്ലുമ്പോ അഹം സ്ഫൂർത്തി അഥവാ ചിത്ശക്തിയായിട്ട് നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കും. ക്രമേണ ശാന്തി, അഹം ബോധം. ഇത് നമ്മള് ഒരു യോഗം പോലെ അനുഷ്ഠിക്കണം. കുറേ കാലം അനുഷ്ഠിച്ചാൽ ശ്വാസപ്രശ്വാസം പോലെ നമുക്കത് സഹജമായിട്ട് തീരും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ജപം ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഈ ജപിക്കുന്ന ഞാൻ ആരാണ്, അനേക വിഷമങ്ങൾ ഉള്ളിൽ തുഴങ്ങുമ്പോൾ ഏകാന്തത്തിലിരുന്ന് കുറെ നേരം ജപിക്കാം, ജപിച്ചിട്ട് ഈ വിഷമങ്ങളൊക്കെ ആർക്ക് തോന്നണു നോക്കിയാൽ എല്ലാ വിഷമങ്ങൾക്കും ഒരു സെന്ററേ ഉള്ളൂ, ഞാൻ. എന്റെ വിഷമങ്ങൾ, എന്റെ പ്രശ്നങ്ങൾ, എന്റെ പ്രോബ്ലംസ്. ബാക്കി സുനാമിയൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്റെ കുടുംബത്തില് പ്രശ്നം വന്നാലേ എനിക്ക് കുഴപ്പമുള്ളൂ. അപ്പോ പുറമേക്ക് നടക്കുന്നതൊന്നുമല്ല, എന്നെ ബാധിക്കുന്നതാണ് എന്റെ പ്രോബ്ലം. അപ്പൊ ഈ എന്നെ, എന്റെ പ്രശ്നം എനിക്ക് വന്നു, ആ ചലനത്തിനെ ശ്രദ്ധിച്ചാൽ അതാണ് ഫസ്റ്റ് ഇന്റിമേഷൻ, ഉള്ളിലേക്ക് പോകാനുള്ള ഫസ്റ്റ് ഡോർ. ടു എന്റർ ടു ദ സോഴ്സ്, അതിലത്തെ ഫസ്റ്റ് ദ്വാരമാണ് ആ ഒരു ചലിക്കുന്ന സ്ഥാനം. എവിടെയോ ചലിക്കുന്നു. നിധി കണ്ടെത്താനൊക്കെ പഴയ വീടുകളിലൊക്കെ, ചിലപ്പോൾ ബംഗ്ലാവിലൊക്കെ നമ്മൾ കഥയൊക്കെ വായിക്കും. നോക്കും, നോക്കി നോക്കി നോക്കി പോകുമ്പോൾ നിലത്തിൽ എവിടെയോ ഒരു കല്ല് മാത്രം ഇളകും. അപ്പൊ അതാണ് ഡോർ. ആ കല്ല് ഇളക്കി പിന്നെ അകത്തുപോയി മറ്റൊരു വാതിൽ തുറന്നു, നിധിയെടുത്തു. അതുപോലെ നമ്മളുടെ ഉള്ളിൽ ഇളകുന്ന ഒരു കല്ല്, ആ കല്ല് ശ്രദ്ധിക്കുക. ഇളകുന്ന കല്ല് എന്താ? ഞാൻ, എനിക്കുണ്ടായി, എനിക്ക് സംഭവിച്ചു, എനിക്ക് വിഷമം വന്നു, എനിക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല, എനിക്ക് എങ്ങനെ കിട്ടും, എന്റെ ജീവിത പ്രശ്നങ്ങൾ, എന്റെ പ്രോബ്ലംസ്, ഞാൻ നാളെ എന്ത് ചെയ്യും, എനിക്ക് പല കുഴപ്പങ്ങളും വരാൻ പോണു, വിഷമങ്ങളും വരാൻ പോകുന്നു. ഒക്കെ നോക്കിയാൽ എനിക്ക്, ഞാൻ, എന്റെ, എന്റെ പ്രശ്നങ്ങൾ, എന്റെ ജീവിതം, എന്റെ ദുഃഖം, എന്റെ, എന്റെ, ആ ചലനമാണ് ഇളകുന്ന കല്ല്. അത് എവിടുന്ന് ഇളകണോ എന്ന് ശ്രദ്ധിച്ചാൽ അത് നമ്മളുടെ ഉള്ളിലുള്ള ഖജാനാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, ട്രഷർ ഹൌസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അത് പതുക്കെ പതുക്കെ പതുക്കെ നിശ്ചലമായ പ്രജ്ഞയെ, ബോധത്തിനെ തെളിച്ചു തരും. അല്ലാതെ കോൺഷ്യസ്നസ്, അവയർനെസ് എന്ന് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് കളിച്ചിട്ട് ഒരു കാര്യമില്ല. എന്ത് കോൺഷ്യസ്നെസ് എന്ന് നമുക്ക് എന്തറിയും? കോൺഷ്യസ്നസ് ഈസ് ബ്രഹ്മൻ. ഇതാണ് ആദ്യത്തെ ഡെഫനിഷൻ, പ്രജ്ഞാനം ബ്രഹ്മ. ശരി, കോൺഷ്യസ്നസ് എന്ന് വെച്ചാൽ എന്താ? എങ്ങനെ ഭാവന ചെയ്യും കോൺഷ്യസ്നസ്? എങ്ങനെ പിടിക്കും? കോൺഷ്യസ്നസ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ യു ആസ് ഐ. അതാണ് രണ്ടാമത്തെ മഹാവാക്യം, അഹം ബ്രഹ്മാസ്മി. സോ ടു എക്സ്പീരിയൻസ് കോൺഷ്യസ്നസ്, ടു നോ വാട്ട് കോൺഷ്യസ്നസ് ഈസ്, പേ അറ്റൻഷൻ ടു ദിസ് ഐ ഐ ഇൻ യു, ദെൻ യു വിൽ എക്സ്പീരിയൻസ് വാട്ട് ഈസ് പ്യുവർ കോൺഷ്യസ്നസ്. Then go deep into that experience. Then you will find Tattvamasi. അത് തന്നെയാണ് മുമ്പിൽ ഇരിക്കുന്ന ആളുകളും കാണുന്നതൊക്കെ അത് തന്നെയാണ്. അപ്പൊ അതിന് ആദ്യത്തെ പടി എന്താ? പൂവിനിൽ തേൻ പോൽ ഊണുക്കുൾ ഈശൻ ഒളിന്തിരന്താണ്. തായ്മാന തിരുമന്ദിരത്തിൽ പറഞ്ഞു, ഒരു പൂവില് തേൻ പോലെ, എള്ളില് എണ്ണ പോലെ, തൈരിൽ നെയ്യ് പോലെ ശരീരത്തിൽ ഈശ്വരൻ ഒളിഞ്ഞിരിക്കണമെന്നാണ്. അത് കണ്ടെത്താൻ, ആ കണ്ടെത്താൻ ഉള്ള ഓപ്പനിങ് ദ ഡോർ, വാതിൽ തുറക്കൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്റെ ഉള്ളിലുള്ള വ്യക്തിബോധത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങും. വ്യക്തിബോധത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ ആ വ്യക്തിബോധം തന്നെ ശിവബോധമായിട്ട്, ഈശ്വരസ്വരൂപമായിട്ട്, പരമാത്മസ്വരൂപമായിട്ട് ജ്വലിക്കും. അത് തന്നെ പരമാത്മദർശനം, ആത്മസാക്ഷാത്കാരം. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം

ദിവോഹം ന പ്രാണസംജ്ഞോ ന വൈ പഞ്ചവായുഃ ന സപ്നവാ സപ്തധാതുർനവാ പഞ്ചകോശഃ ന വാക്പാണിപാദൌ ന ചോപസ്ഥപായുഃ ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം നമേ ദ്വേഷരാഗൌ നമേ ലോഭമോഹൌ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ

0: ഓ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന ബന്ധ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. ബ്രഹ്മസൂത്ര ശാങ്കരഭാഷ്യം ചതുർത്ഥ സൂത്രം. ഇവിടെ മൃത്യുകാരൻ എന്ന് പറയുന്ന ബ്രഹ്മസൂത്ര ഭാഷ്യകാരന്റെ അഭിപ്രായങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അത് ഇവിടെ പൂർവപക്ഷമാണ്, അതായത് അദ്വൈതിക്ക് സമ്മതമായ കാര്യങ്ങളല്ല. അത് ചർച്ച ചെയ്യുന്നത് സിദ്ധാന്തത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അദ്വൈത ഹിന്ദുവിന്റെ ഒരു പ്രത്യേകത ഏതാണ്? പൂർവപക്ഷം വരുന്നത്, ഏതൊരു അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുന്നത് അതിനെ എതിർക്കാൻ വേണ്ടി നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, അതല്ല എന്റെ മുഖ്യമായ ഉദ്ദേശം, മറിച്ച് സിദ്ധാന്തം എന്തെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് വിചാരമാർഗമാണ്, വിചാരത്തിന്റെ പ്രയോജന സംശയ നിവൃത്തിയാണ്. അപ്പൊ സംശയങ്ങൾ ഉണ്ടായി നിവർത്തിക്കുക, സംശയങ്ങളെ ആദ്യം കൊണ്ടുവരുന്നു പിന്നെ നിവർത്തിക്കുന്നു, ഇല്ലാതാക്കുന്നു. അങ്ങനെ സംശയങ്ങളുടെ പൂർവക്ഷം എന്ന് പറയുന്നു ആ സംശയങ്ങളെ. അങ്ങനെ സംശയ രൂപത്തിൽ വരുന്ന പൂർവക്ഷങ്ങളെ നിവർത്തിക്കുമ്പോൾ സിദ്ധാന്ത ആശയം വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ പൂർവശിയായ ഉപവർഷൻ പറയുന്നത് ഉപാസനാവിധിയുടെ അംഗമാണ്. ഉപാസനാവിധിയിലൂടെയാണ് ഈ ബ്രഹ്മത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നത് എന്ന് പറയും. എന്തുകൊണ്ട്? ശാസ്ത്രം ഒന്നുകിൽ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി, ഇതാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം. ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുക, ഇത് രണ്ടുമാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം. തസാഹി ശാസ്ത്ര താത്പര്യ വിധ ആഹുഹു, ശാസ്ത്ര താല്പര്യത്തെ അറിയുന്ന ആൾക്കാർ ആചാര്യന്മാർ പറയുന്നു. ഇവിടെ പൂർവമീമാംസകരുടെ ഉദ്ദേശമാണ് പറയുന്നത്, അവർ ശാസ്ത്രത്തിന്റെ വേദത്തിന്റെ താല്പര്യത്തെ അറിയുന്നവരാണ് എന്ന് പൂർവക്ഷി പറയും. ശാസ്ത്രത്തിന്റെ ശരിയായ താല്പര്യത്തെ അവർ അറിയുന്നു, അവർ പറയുന്നു. എന്ത് പറയുന്നു? മീമാംസ ഭാഷ്യത്തിൽ ചില ഭാഗങ്ങളെ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ദൃഷ്ടോഹി സസ്യ അർത്ഥ കർമ്മ ബോധനം സസ്യ ശാസ്ത്രസ്യ വേദസ്യ, വേദത്തിന്റെ അർത്ഥം പ്രയോജനം എന്താണ്? കർമ്മ അവബോധനം, കർമ്മത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് ദൃഷ്ടം എന്ന് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നു, ശാസ്ത്രത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പൊ വേദത്തിന്റെ പ്രയോജനം കർമ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാക്കി തരികയാണ്, എന്നാൽ തത്വജ്ഞാനവും അല്ല എന്നാണ്. ഇതി എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ചോദന ഇതി ക്രിയായ പ്രവർത്തകം വചനം, ചോദന എന്ന് പറയുന്നുണ്ട്. ശ്രുതി ചോദന, വേദ ചോദന എന്നെല്ലാം പറയുന്നുണ്ട്. ഈ ചോദന എന്ന് പറയുന്നത് എന്താണ്? ക്രിയായ പ്രവർത്തകം വചനം, ക്രിയയിൽ കർമ്മത്തിൽ യാഗാദി കർമ്മങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന വചനമാണ് ചോദന എന്ന് പറയുന്നത്. ഒരുവനെ യാഗകർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ആ വചനം അതിനെ ചോദന എന്ന് പറയുന്നു എന്ന് പറയുന്നു. ജൈമിനി സൂത്രം തന്നെ എടുത്ത് പറയുന്നു, സത്യ ജ്ഞാനം ഉപദേശ എന്ന് പറയുന്നു. സത്യ ജ്ഞാനം ഉപദേശ, സത്യ കർമ്മത്തിന്റെ ജ്ഞാനം ബോധകം, കർമ്മത്തെ ബോധിപ്പിക്കുന്നത് അതാണ് ഉപദേശം വാക്യം, വേദവാക്യം. വേദവാക്യങ്ങൾ കർമ്മത്തിന്റെ ബോധകമാണ്, കർമ്മത്തെയാണ് ബോധിപ്പിക്കുന്നതെന്ന്. വേദം മുഖ്യമായും ബോധിപ്പിക്കുന്ന കർമ്മത്തെ എന്നല്ലാതെ തത്വജ്ഞാനത്തെ അല്ല എന്നാണ്. സസ്യ ജ്ഞാനം സസ്യ കർമ്മണ, കർമ്മത്തിന്റെ ബോധകം ജ്ഞാനം, കർമ്മണ ബോധകം കർമ്മത്തിന്റെ ബോധകമാണ് ജ്ഞാനം, ബോധകമാണ് ഉപദേശം. ആ വേദവാക്യം ചോദന വിധി വാക്യങ്ങളെല്ലാം കർമ്മത്തെ ബോധിപ്പിക്കുകയാണ് എന്നാണ്. ജൈമിനീയ സൂത്രം അതാണ് അടുത്ത് അവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. ജൈമിനീയ സൂത്രം 1:1:5 കൊടുത്തിട്ടുണ്ട്. ഒന്നാം അധ്യായത്തിലെ ഒന്നാം പാദത്തിലെ അഞ്ചാമത്തെ സൂത്രമാണ്. അത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, വേദം ബോധിപ്പിക്കുന്നത് കർമ്മത്തെയാണ്, അല്ലാതെ തത്വജ്ഞാനത്തെയോ മോക്ഷത്തെയോ ഒന്നുമല്ല. തദ്ഭൂതാന ക്രിയാർത്ഥേന സമാമ്നായ തത്ര അവേദത്തിൽ ഭൂതാന സിദ്ധ വസ്തുക്കളെല്ലാം, സിദ്ധമായിരിക്കുന്ന വസ്തുക്കൾ ദ്രവ്യങ്ങൾ അതെല്ലാം എന്താണ്? ക്രിയാർത്ഥേന ക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്, യാഗാദി ക്രിയകൾക്ക് വേണ്ടിയിട്ടാണ് സമാമ്യനായ പറഞ്ഞിരിക്കുന്നത്. അതായത് വേദത്തിൽ എന്തെങ്കിലും സിദ്ധമായ വസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. യാഗം സാധ്യമാണ്, സിദ്ധം എന്ന് പറയുമ്പോൾ യാഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതെല്ലാം സിദ്ധ വസ്തുക്കളോ നെയ്യും മറ്റും അതെല്ലാം എന്താണ് ഭൂതങ്ങളെന്ന് തന്നെ പറയുന്നത്. സിദ്ധമായ വസ്തുക്കൾ അതെല്ലാം എന്തിനു വേണ്ടി? ക്രിയാർത്ഥയാണ്, ക്രിയക്ക് വേണ്ടിയിട്ടാണ്, യാഗക്രിയക്ക് വേണ്ടിയിട്ടാണ് അതിനെല്ലാം അവിടെ സമാമ്യനായ ഉച്ചരിച്ചിരിക്കുന്നത്. സമുച്ചാരണം മറ്റ് വിധിവാക്യങ്ങളോടുകൂടി ചേർന്ന് അതിനെ പറഞ്ഞിരിക്കുന്നതെന്നർത്ഥം. യാഗവിധികളോടുകൂടി ചേർന്ന് ദ്രവ്യങ്ങളെ പറഞ്ഞിരിക്കുന്നത് ആ യാഗത്തിന് വേണ്ടിയാണ് എന്ന് എന്റെ താല്പര്യം. അതും ജൈമിനിയ സൂത്രമാണ്, സൂത്രത്തിന്റെ ഭാഗമാണ്. ആമ്നായസ് ക്രിയാർത്ഥസ്വാദ് ആനർത്ഥക്യം അതദർത്ഥാണ്. ആമ്നായസ് വേദം ക്രിയാർത്ഥസ്വാദ് കർമ്മത്തിന് വേണ്ടിയാണ്, അതദർത്ഥാണ്. കർമ്മത്തിന് വേണ്ടി അല്ലാതെയുള്ള വേദഭാഗങ്ങൾ അനർത്ഥക്യം വ്യർത്ഥമാകും. ഇത് പൂർവപക്ഷ സൂത്രമാണ്, മുമ്പും ചർച്ചയതാണ്. ഇതിച്ച എന്നും പറഞ്ഞിരിക്കുന്നു. ഉപനിഷത് ഭാഗങ്ങളൊന്നും ക്രിയയ്ക്ക് വേണ്ടിയുള്ള അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതെല്ലാം വ്യക്തമാകും. വേദം മുഴുവൻ ക്രിയയെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉപനിഷത് ഭാഗങ്ങളും ഒരു ക്രിയയെ ബോധിപ്പിക്കുകയാണ് എന്നാണ്. പൂർവമീമാംസകരിൽ നിന്നുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഉപനിഷത് ഭാഗങ്ങളിൽ ബോധിപ്പിക്കുന്ന ക്രിയ ധ്യാനമാണ്, ഉപാസനയാണ്, അത് മാനസിക ക്രിയയാണ്. അതാണ് ഇവിടെ പറയുന്ന വൃത്തികാരന്റെ താല്പര്യം. ബ്രഹ്മത്തെ ധ്യാനിക്കാൻ വിധിക്കുകയാണ് എന്നുള്ളതാണ്. ബ്രഹ്മം ധ്യാനം ഇവിടെ വിധിക്കുന്നു. ഉപാസീത തുടങ്ങിയ വാക്യങ്ങൾ വിധിപരമാണെന്നാണ്. സിദ്ധാന്തത്തിൽ അത് ബോധകമാണ്, വിധിയല്ല, വിധിക്കുകയല്ല, ബോധിപ്പിക്കുകയാണ്. വസ്തുസ്ഥിതിയെ പറയുന്നു, അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവുന്നു. പൂർവക്ഷം അനുസരിച്ചതെല്ലാം വിധിയാണ്, വിധിക്കുന്നു. നീ അത് ചെയ്യൂ എന്നാവശ്യപ്പെടുന്നു, ധ്യാനിക്കൂ എന്നാവശ്യപ്പെടുന്നു. ഇവിടെ പറയുന്നു അത് ആവശ്യപ്പെടുകയല്ല, മറിച്ചത് ബോധകമാണ്, ഒരു തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അവിടെ വിധി നിന്റെ മുന്നിൽ കാണുന്ന വസ്തു ഇതാണ് എന്ന് പറയുമ്പോൾ അവിടെ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അവിടെ പിന്നീട് മറ്റൊന്ന് ചെയ്യുമെന്ന് ആവശ്യപ്പെടുന്നില്ല. അതാണ് സിദ്ധാന്തം. അത പുരുഷൻ ക്വചിത് വിഷയവിശേഷ പ്രവർത്തയർ കുതച്ചിത് വിഷയവിശേഷ നിവർത്തയച്ച അർത്ഥവത് ശാസ്ത്രം. അത അതുകൊണ്ടെന്നാണ് പുരുഷൻ ജീവനെ ക്വചിത് വിഷയവിശേഷ ചില വിശേഷ വിഷയങ്ങളിൽ പ്രവർത്തയർ പ്രവർത്തിപ്പിക്കുന്നു എന്ത് ശാസ്ത്രം. വിഷയവിശേഷ പ്രത്യേകമായ വിഷയങ്ങളിൽ, ഏത് യാഗത്തിനും യാഗത്തിനൂടെ വിഷയവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നു. യാഗം പോലെയുള്ള ചില പ്രത്യേക കാര്യങ്ങളിൽ പ്രവർത്തയർ ശാസ്ത്രം പ്രവർത്തിപ്പിക്കുന്ന ശാസ്ത്രം. അങ്ങനെ അത് അർത്ഥവത്താണ്, പ്രയോജനമുള്ളതാണ്. കുതശ്ചിത് വിഷയവിശേഷ നിവർത്തയർ ചില കുതശ്ചിത് ചില വിശേഷ വിഷയങ്ങളിൽ നിന്ന് സുരാപാനം മദ്യപാനം പോലെയുള്ള വിശേഷ വിഷയങ്ങളിൽ നിന്ന് നിവർത്തയർ നിവർത്തിപ്പിക്കുന്നു, അതിനെ പിൻവലിപ്പിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ശാസ്ത്രം അർത്ഥവത്താകുന്നു. അപ്പൊ ശാസ്ത്രം പ്രയോജനം അർത്ഥവത്താവണമെങ്കിൽ, പ്രയോജനവത്താവണമെങ്കിൽ, ഒന്നിൽ അത് മനുഷ്യനെ പ്രേരിപ്പിക്കണം പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഷ്പ്രവർത്തികളിൽ നിന്നാണ് പിന്തിരിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് വിധിവാക്യങ്ങൾ നിഷേധവാക്യങ്ങൾ എന്ന് പറയുന്നത്. തദ്ശേഷതയാ അന്യ ഉപയുക്തം, അതിന്റെ ശേഷം അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക്, ശേഷം എന്ന് പറഞ്ഞ അംഗം എന്നാണ്, ആ വിധിവാക്യങ്ങളുടെ അല്ലെങ്കിൽ നിഷേധവാക്യങ്ങളുടെ അംഗം, അതിന്റെ ഭാഗം, അതിനോടുകൂടി ചേരുന്നത്, അതിനോടുകൂടി ചേരുന്ന ഒരു അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് അന്യ ബാക്കിയുള്ള വേദഭാഗങ്ങളെല്ലാം ഉപയുക്തം, ഉപകരിക്കപ്പെട്ടിരിക്കുന്നു അതിന്. ആ മുഖ്യവിധി നിഷേധങ്ങൾക്ക് അംഗങ്ങളായിരിക്കുന്നു, പ്രയോജനം ഉള്ളവയായിരിക്കുന്നു. സാമാന്യ ഇത് പൂർവ്വകാരണത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. വിധി നിഷേധ വാക്യങ്ങളോട് ചേർന്നാണ് മറ്റുള്ള വാക്യങ്ങളെല്ലാം സാർത്ഥകമാകുന്നത്. അന്യത് ഉപയുക്തം, അന്യത് സാർത്ഥകമായിരിക്കുന്നു എന്ന് പറഞ്ഞു. സാമാന്യ വേദാന്താനമതി തഥാ ഏവ അർത്ഥവത്വം, അതിന് തുല്യമായിരിക്കുന്നതുകൊണ്ട് വേദാന്തങ്ങളും ഉപനിഷത്തുകളും തഥാ ഇവ പൂർവകാന്ഡത്തിൽ എങ്ങനെയാണോ അർത്ഥവാദ വാക്യങ്ങൾ അർത്ഥവത്തായി തീരുന്നത്, അതുപോലെ ഉപനിഷത്തിലെ വാക്യങ്ങളും അർത്ഥവത്തായി തീരുന്നു. എന്നുവെച്ചാൽ ഉപനിഷത്തിലെ വാക്യങ്ങളും ക്രിയാപരമാണ്, ക്രിയയെ ബോധിപ്പിക്കുകയാണ്. ഇത് ധ്യാനക്രിയയാണ് ബോധിപ്പിക്കുന്നത്, യാഗാദികളെയല്ല ബോധിപ്പിക്കുന്നത്. അങ്ങനെ ധ്യാനക്രിയ ബോധിപ്പിക്കാത്ത ഏതെങ്കിലും വാക്യങ്ങളുണ്ടെങ്കിൽ അത് ആ ധ്യാനത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളോട് ചേർന്ന് അതർത്ഥവത്താകുന്നു. അല്ല, ഇത് കേവലമായ വസ്തുപ്രതിപാദകമല്ല, വസ്തുബോധകമല്ല എന്നാണ്. ഇത് കേവലമായ വസ്തുപ്രതിപാദകമാണ്, ആത്മവസ്തുവിന്റെ പ്രതിപാദകമാണ്, ആത്മവസ്തുവിനെ പ്രതിപാദിക്കുന്നതാണ് എന്നാണ് സിദ്ധാന്തിയുടെ അഭിപ്രായം, അതായത് അദ്വൈതിയുടെ അഭിപ്രായം. അതല്ല എന്നാണ് പൂർവക്ഷി പറയുന്നത്. സതിജ വിധി വരത്തി, അങ്ങനെ പറയുന്നതുകൊണ്ട് വളരെ അദ്വൈത സിദ്ധാന്തത്തിന്റെ മർമ്മപ്രധാനമായ ചില ആശയങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വഴി, തത്വജ്ഞാനം, മോക്ഷം, അതിന്റെയൊക്കെ എന്താണ് അതിന്റെ സ്വരൂപം എന്നുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. സതിജ വിധി വരുത്തി യഥാ സ്വർഗാദി കാമസ്യ അഗ്നിഹോത്രാദി സാധനം നിധീയതേ ഏവം അമൃതത്വ കാമസ്യ ബ്രഹ്മജ്ഞാനം നിധീയതേ ഇതി യുക്തം. അതുകൊണ്ട് എന്താണ് പൂർവക്ഷി പറയുന്നത്? സതിജ വിധി വരുത്തി, വേദം മുഴുവനും വിധിപരമാണ്, ഉപനിഷത്തും അതുപോലെ തന്നെ. വിധിയാണ് അതിന്റെ താല്പര്യം, വിധിപരം എന്ന് പറഞ്ഞ താല്പര്യം, വിധിയാണ് അതിന്റെ താല്പര്യം, വിധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തൊരു യഥാ യഥാ സ്വർഗാദി കാമസ്യ അഗ്നിഹോത്രാദി സാധനം വിധിയതി, സ്വർഗവും മറ്റും ആഗ്രഹിക്കുന്നതാണ്. സ്വർഗം, പുത്രൻ, പശു, സമ്പത്ത് തുടങ്ങിയൊക്കെ ആഗ്രഹിക്കുന്നവൻ എന്താണ്? അഗ്നിഹോത്രാദി സാധനം വിധിയതി, അഗ്നിഹോത്രം തുടങ്ങിയ അതിന്റെ സാധനങ്ങൾ, അതിന്റെ ഉപായങ്ങൾ, ഫലത്തെ നേടുന്നതിനുള്ള ഉപായങ്ങളാണ് സാധനം. ആ സാധനങ്ങളെ വിധിക്കുന്നു, യാഗവും മറ്റും, അഗ്നിഹോത്രം യാഗമാണ് തുടങ്ങിയ യാഗങ്ങളും മറ്റും വിധിക്കുന്നു. ഏവം അതുപോലെ അമൃതത്വ കാമസ്യ, അമൃതത്വ മോക്ഷം അത് കാമിക്കുന്നവന്, വിധിക്കുന്നവനും ബ്രഹ്മജ്ഞാനം വിധിയതേ, ബ്രഹ്മജ്ഞാനത്തെ വിധിക്കുന്നു. ഇതി യുക്തം, ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന എന്നാണ്. ഈ ജ്ഞാന ശബ്ദം പല സ്ഥലത്തും പല അർത്ഥത്തിൽ വരും. ഇവിടെ ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന, ഉപാസന അതായത് ബ്രഹ്മധ്യാനം എന്നാണ്. അത് സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലായി പോകുന്നു. ഉപനിഷത്തുകളിലും വരും ജ്ഞാനം എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിലും അത് ധ്യാനം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ചില ഭാഗങ്ങളിൽ അത് ഉപാസനാ കാണ്ഡത്തിൽ ഉപാസനയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ജ്ഞാനം എന്ന് പറഞ്ഞ് ധ്യാനം എന്ന് അർത്ഥമാണ്. ഇത് പൂർവക്ഷമാണ്. പൂർവക്ഷത്തിൽ ജ്ഞാനം എന്ന് പറയുന്നതെല്ലാം ധ്യാനം അല്ലെങ്കിൽ ഉപാസന അല്ലെങ്കിൽ ധ്യാനം എന്നുള്ള അർത്ഥത്തിലായിരിക്കും. ഇവിടെ അമൃതത്വ കാമസ്യ, അമൃതത്വത്തെ ആഗ്രഹിക്കുന്നവന് ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന. അതിനെ ജ്ഞാനം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ വളരെ ആശയക്കുഴപ്പം വരും. സിദ്ധാന്തം ഏത്, പൂർവക്ഷം ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാറ്. അതുകൊണ്ട് ബ്രഹ്മ ഉപാസന വിധിക്കുന്നു. ഇത് യുക്തം, ഇത് യുക്തം തന്നെയാണ്. നനുവിഹ ജിജ്ഞാസ്യ വൈലക്ഷണ്യം ഉക്തം. ഇവിടെ പറയുന്നു, പക്ഷെ ജിജ്ഞാസ്യം ഏതിനെയാണോ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അതാണ് ജിജ്ഞാസ്യം. ഉത്തരകാന്ഡത്തിൽ ബ്രഹ്മം, പൂർവകാന്ഡത്തിൽ കർമ്മം, ഇതാണ് ജിജ്ഞാസ്യമായിരിക്കുന്നത്. അപ്പൊ ജിജ്ഞാസ വൈലക്ഷണ്യം, ജിജ്ഞാസ്യ വിലക്ഷണത ഭേദം, ജിജ്ഞാസ്യം ഭിന്നങ്ങളാണ്. അതായത് ഇവിടെ ഉപനിഷത്തിൽ ജിജ്ഞാസ്യമായിരിക്കുന്നത് ബ്രഹ്മമാണ്, കർമ്മമല്ല. ഇത് നേരത്തെ പറഞ്ഞല്ലോ, അത് വിശദീകരിക്കുന്നു. കർമ്മകാണ്ഡേ ഭവ്യോ ധർമ്മോ ജിജ്ഞാസ്യം ഇഹതു ഭൂതം നിത്യ നിവൃത്തം ബ്രഹ്മ ജിജ്ഞാസ്യം. കർമ്മകാണ്ഡത്തിൽ, പൂർവകാണ്ഡത്തിൽ എന്താണ് ഭവ്യോ ധർമ്മോ ജിജ്ഞാസ്യം? ഭവ്യമായിരിക്കുന്ന, എന്നുവെച്ചാൽ ഭവിക്കേണ്ടത്, ഉണ്ടാകേണ്ടത്, ജിജ്ഞാസാകാലത്തില്ലാത്തതും അനുഷ്ഠാനത്തിലൂടെ സാധിക്കേണ്ടതും, അതാണ് ഭവ്യം. യാഗം, യാഗത്തിൽ നിന്നുണ്ടാകുന്ന അപൂർവം, അതെല്ലാം ഭവ്യം. അതാണ് കർമ്മം, അതാണ് അവിടെ ജിജ്ഞാസ്യമായിരിക്കുന്നത്, ജിജ്ഞാസയ്ക്ക് വിഷയമായിരിക്കുന്ന അതാണ്. ഈ കഥ ഉപനിഷത്തിലാണെങ്കിലോ ഉത്തരകാണ്ഡത്തിലാണെങ്കിലോ ഭൂതം എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കുന്നു. നിത്യ എന്ന വൃത്തം എന്നും ഉള്ളത്, നിത്യമായിരിക്കുന്നു, നിത്യമായി സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മ ജിജ്ഞാസ്യം, പരബ്രഹ്മമാണ് ഇവിടെ ജിജ്ഞാസ്യമായിരിക്കുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നത്. ഉപനിഷത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് പരബ്രഹ്മത്തെയാണ്, പൂർവകാണ്ഡത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് കർമ്മത്തെയാണ്. തത്ര കർമ്മജ്ഞാന ഫലാത് അനുഷ്ഠാന അപേക്ഷാത് വിലക്ഷണം ബ്രഹ്മജ്ഞാന ഫലം ഭവിതം അർഹതി. രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ പറയുകയാണ്. അതായത് പൂർവപക്ഷിയോട് സിദ്ധാന്തി പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രഹ്മജ്ഞാന ഫല, ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമാണ് അനുഷ്ഠാന അപേക്ഷ. അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നതാണ് എന്താ യാഗാദികൾ അല്ലെങ്കിൽ അപൂർവം. ധർമ്മം എന്ന് പറയുന്നു, പുണ്യം എന്ന് പറയുന്നു, നിയോഗം, പല പേരുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ധർമ്മജ്ഞാന, ധർമ്മജ്ഞാനം യാഗത്തിന്റെ ജ്ഞാനം, യാഗം എന്താണെന്ന് അറിയണം. യാഗാതിരേവ ധർമ്മ എന്ന് പറയും, യാഗജ്ഞാനം അതറിയണം. ജ്ഞാനം ഉണ്ടായ പോരാ, പിന്നീട് അവിടെ അനുഷ്ഠാനം ആവശ്യമാണ്. അതാണ് പൂർവകാന്ഡത്തിലെ വിഷയം ജിജ്ഞാസ്യം. ഇവിടെ അതല്ല, ബ്രഹ്മജ്ഞാനം അങ്ങനെയല്ല. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് വേറെ അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നില്ല. ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ അവിടെ പിന്നെ അനുഷ്ഠാനം ആവശ്യമില്ല. ബ്രഹ്മജ്ഞാനവും അതിന്റെ ഫലവും തമ്മിൽ കാലവിളംബമില്ല. ധർമ്മജ്ഞാനം അങ്ങനെയല്ല, ധർമ്മത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, യാഗത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അനുഷ്ഠിക്കാൻ പലതുമുണ്ട്. പക്ഷെ ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവുണ്ടായാൽ പിന്നെ അവിടെ അനുഷ്ഠാനങ്ങളെല്ലാം അവസാനിക്കുന്നു, പിന്നെ ഇതൊന്നും അനുഷ്ഠിക്കാനില്ല. അനുഷ്ഠാനങ്ങളെല്ലാം അറിവുണ്ടാകുന്നതിന് വേണ്ടിയാണ്, അതിന് മുമ്പാണ് അറിവുണ്ടാവുക. അതാണ് ധർമ്മജ്ഞാന ഫലാത് അനുഷ്ഠാന അപേക്ഷ. ധർമ്മജ്ഞാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നു അനുഷ്ഠാനം. ധർമ്മജ്ഞാനത്തിന്റെ ഫലം എന്ന് പറയുന്നത് അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നു. അതിനൊന്ന് വിലക്ഷണമാണെന്ത് ബ്രഹ്മജ്ഞാന ഫലം, ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമായ മോക്ഷം. ധർമ്മജ്ഞാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നു ഫലമായിട്ടവിടെ സ്വർഗാദി ഫലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നു. ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമായി മോക്ഷത്തെ എടുക്കുന്നു, അവിടെ അനുഷ്ഠാനം ആവശ്യമില്ല. ആവശ്യമാർത്ഥമല്ല, ബ്രഹ്മജ്ഞാനത്തിൽ നിന്ന് മോക്ഷം, ബ്രഹ്മജ്ഞാനം മോക്ഷവും തമ്മിൽ ഇടയ്ക്ക് പിന്നീട് മറ്റൊന്നും അവിടെ ചെയ്യാനില്ല എന്നാണ്. അതിനെ പൂർവ്വപക്ഷം നിഷേധിക്കുന്നു. സിദ്ധാന്തിയുടെ ഈ വിശദീകരണത്തെ നാഗത്യവം പോയതും നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? കാര്യവിധി പ്രയുക്ത ചെയ്യുക ബ്രഹ്മണ പ്രതിപാദ്യമാണ്. കാര്യവിധി പ്രയുക്തമായ കാര്യവിധിയുടെ അംഗമായ ബ്രഹ്മത്തെയാണ് ഇവിടെ പ്രതിപാദനം ചെയ്യുന്ന ഉപനിഷത്തിൽ എന്നാണ്. കാര്യവിധി എന്ന് പറഞ്ഞാൽ ഉപാസന വിധി. ഉപാസന വിധി, ഉപാസന ഒരു കാര്യമാണ്, കർത്തവ്യമാണ്. കാര്യം കർത്തവ്യം സമാനാർത്ഥത്തിൽ ഉള്ള പദങ്ങളാണ്. ഒരു കർത്തവ്യ വിധിയുണ്ട് അവിടെ, എന്താണ് അതിന് വിശദീകരി. അതിന്റെ അംഗമായ കാര്യവിധി പ്രയുക്തം, കാര്യവിധിയുടെ അംഗമായ ബ്രഹ്മത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. എങ്ങനെ? അതിന് ശ്രുതിയിൽ നിന്ന് തന്നെ ഇവിടെ വാക്യങ്ങളെ കാണിക്കുകയാണ്. ആത്മാവ അരേ ദ്രഷ്ടവ്യ ഇതി, അരേ ആത്മാ ദ്രഷ്ടവ്യ ബ്രഹ്മനിമിഷത്തിൽ വ്യാഖ്യങ്ങൾക്ക് മൈത്രിയോട് ഉപദേശിക്കുകയും ആത്മാവിനെ ദ്രഷ്ടവ്യ സാക്ഷാത്കരിക്കേണ്ടതാണ് എന്ന് പറയുന്നു. ദ്രഷ്ടവ്യ ഒരു വിധിയാണ്, നീനെ സാക്ഷാത്കരിക്കണം എന്നാണ്. ഏ ആത്മാ അപഹതപാത്മ സ്വ അന്വേഷ്ടവ്യ സ വിധിജ്ഞാസിതവ്യ. ഈ ആത്മാ ഏതൊരു ആത്മാവാണോ അപഹത പാത്മ, പാപരഹിതനായിരിക്കുന്നത്, പാപസ്പർശമില്ലാതിരിക്കുന്നത്, സ അന്വേഷ്ടവ്യ, ആ ആത്മാവാണ് അന്വേഷിക്കേണ്ടത്, അന്വേഷണത്തിന് വിഷയമാകേണ്ടത്, ജിജ്ഞാസിതവ്യ, അതിനെയാണ് വിശേഷിച്ചറിയാൻ ആഗ്രഹിക്കേണ്ടത്. അത് ചാന്തോക്യത്തിൽ പറയുന്നു. ഇവിടെയെല്ലാം എന്താണ്? ഓരോ വിധിയാണ്, എന്നത് ചെയ്യൂ എന്നാണ്. ആത്മാ ഈ ചെയ്യവ ഉപാസിക്ക, തന്നെ ആത്മാവെന്ന് തന്നെ ഉപാസിക്കണം, ധ്യാനിക്കണം. അവിടെയും വിധിക്കുകയാണ്, ധ്യാനിക്കൂ എന്ന് വിധിക്കുകയാണ്. ആത്മാനമേവ ലോകം ഉപാസിക്ക, ആത്മാവാകുന്ന ആ ഫലത്തെ ഉപാസിക്കുക. കർമ്മഫലം സ്വർഗാദി ഫലത്തെയല്ല ലോകം എന്ന് വെച്ചാൽ ഫലം, ആത്മാവാകുന്ന ഫലം, അതിനെയാണ് നീ ധ്യാനിക്കേണ്ടത്. ബ്രഹ്മവേദ ബ്രഹ്മ ഏവ ഭവതി, ബ്രഹ്മവേദ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ ധ്യാനിക്കുന്നവൻ ബ്രഹ്മ ഏവ ഭവതി, ബ്രഹ്മം തന്നെയായിത്തീരുന്നു. ഇവിടെ വേദാന്ന് വെച്ചാൽ ഉപാസിക്കുക എന്നുള്ളത്. ഉപനിഷത്തിൽ വേദശബ്ദവും പല സന്ദർഭങ്ങളിലും വരും. ഏവം വേദ എന്നെല്ലാം വരുന്നിടത്ത് ആരാണോ ഇപ്രകാരം ധ്യാനിക്കുന്നത് എന്നുള്ള അർത്ഥവും വരും, ആരാണോ ഇപ്രകാരം അറിയുന്നത് എന്നുള്ള അർത്ഥവും വരും സന്ദർഭം അനുസരിച്ച്. ഇവിടെ ഇപ്പൊ പൂർവപക്ഷ വേദശബ്ദത്തിന് ഉപാസന ധ്യാനം എന്നുള്ള അർത്ഥം നടക്കുന്നു. സിദ്ധാന്തി വേദശബ്ദത്തിന് ബ്രഹ്മവേദ, ബ്രഹ്മത്തെ അറിയുന്നവൻ, ബ്രഹ്മവേദനമുള്ളവൻ, ബ്രഹ്മജ്ഞാനി, ബ്രഹ്മ ഏവ ഭൗര്യവൻ, ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുന്നു സിദ്ധാന്തം. പക്ഷെ പൂർവപക്ഷം എങ്ങനെയല്ല, ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ എന്ന് പറയും. ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ ബ്രഹ്മം ആയിത്തീരുന്നു എന്ന് പറയുന്നത് സിദ്ധാന്തിക്ക് അഭിമതമായ വ്യാഖ്യാനമല്ല. സിദ്ധാന്തി ഇവിടെ ഉദ്ദേശിക്കുന്നത് ജ്ഞാനമാണ്. ആ ബ്രഹ്മജ്ഞാനം അവൻ ബ്രഹ്മം തന്നെ. ജ്ഞാനിത്വ ആത്മീയ മേ മതം, ഭഗവാൻ ഗീതയിൽ പറയുന്നു ജ്ഞാനി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അത് ജ്ഞാനത്തെ ജ്ഞാനപരമായിട്ടാണ് സിദ്ധാന്തി വ്യാഖ്യാനിക്കുന്നത്. ഇത്യാദി വിധാനേഷു, ഇതെല്ലാം വിധികളാണ് എന്നാണ് പൂർവോഷി പറയുന്നത്. തസ്സു കോ അസു ആത്മാ കിം തത് ബ്രഹ്മ ഇത്യാകാംക്ഷായ തത്സ്വരൂപ സമർപ്പണേന സർവേ വേദാന്ത ഉപയുക്ത. ഇത്യാദി വിധാനേഷു, ഇതെല്ലാം വിധികളാണ്. ഈ വിധികൾ വിധാനേഷു തസ്സു, ഇത്തരം വിധികൾ ഉണ്ടായിരിക്കെ, ഇത് പൂർവോഷിയാണ് പറയുന്നത്. കോ വസു ആത്മാ, ആരാണ് ഈ ആത്മാവ്? കിം തത് ബ്രഹ്മ, എന്താണ് ബ്രഹ്മം? ഇത്യാകാംക്ഷായ, അങ്ങനെ ശ്രോതാവിന് സംശയം ഉണ്ടാകുന്നു, ഈ ശ്രുതിവാക്യങ്ങളെ ശ്രവിക്കുന്നവരുവിന് സംശയം ഉണ്ടാകുന്നു, ആരാണ് ആത്മാവ്, എന്താണ് ബ്രഹ്മം? തത്സ്വരൂപ സമർപ്പണേന, ആ സ്വരൂപത്തെ ബോധിപ്പിച്ചുകൊണ്ട്, ആ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ ബോധിപ്പിച്ചുകൊണ്ട് സർവേ വേദാന്ത ഉപയുക്ത, സർവ വേദാന്തങ്ങളും ആ വിധിയുടെ അംഗങ്ങളായിരിക്കുന്നു, ഉപയുക്ത അംഗങ്ങളായിരിക്കുന്നു. സർവ വേദാന്തം മറ്റു വേദാന്ത വാക്യങ്ങളും ആ വിധിയുടെ അംഗങ്ങളായിരിക്കുന്നു. ഏത് വാക്യങ്ങൾ? നിത്യ സർവജ്ഞ സർവഗതോ നിത്യതൃപ്തോ നിത്യശുദ്ധ ദുഃഖ മുക്ത സ്വഭാവോ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ ഇത്യവുമാദേ. ഈ ആശയങ്ങളെ പറയുന്ന വാക്യങ്ങളെല്ലാം എന്താണ്? ആ ബ്രഹ്മം നിത്യനാണ്, സർവജ്ഞനാണ്, സർവഗതൻ സർവവ്യാപിയാണ്, സർവഗതൻ എല്ലായിടത്തും ഗമിച്ചിരിക്കുന്നവൻ എന്ന് വെച്ചാൽ സർവവ്യാപി, നിത്യതൃപ്തൻ നിത്യതൃപ്തനായിരിക്കും, നിത്യശുദ്ധ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവനാണ്, വിജ്ഞാനം ആനന്ദം ബ്രഹ്മ തുടങ്ങി ഈ വാക്യങ്ങളെല്ലാം എന്താണ്? വിധിവാക്യങ്ങളോട്, വിധിവാക്യങ്ങൾക്ക് വേണ്ടി ഇതിന്റെ അർത്ഥങ്ങൾ സമർപ്പിക്കുകയാണ്. വിധിവാക്യങ്ങളും ഈ വാക്യങ്ങളും കൂടി ചേർന്നിട്ട് കർമ്മകാന്ഡം പോലെയാണ് ഇവിടെ പറയുന്ന ഈ ബ്രഹ്മകാന്ഡത്തിന്റെയും അർത്ഥത്തെ മനസ്സിലാക്കേണ്ടത് എന്നിവയാണ് പൂർവോച്ച് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലോ തദുപാസനാച്ച ശാസ്ത്രദൃഷ്ടോ അദൃഷ്ടോ മോക്ഷ ഫലം ഭവിഷ്യരീതി. തദുപാസന അങ്ങനെയുള്ള ബ്രഹ്മത്തിന്റെ ധ്യാനം കൊണ്ട് ബ്രഹ്മത്തെ ധ്യാനിക്കുന്നതിലൂടെ ശാസ്ത്രദൃഷ്ട ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നതായ ശാസ്ത്രം വെളിപ്പെടുത്തിയിരിക്കുന്നതായ അദൃഷ്ടോ മോക്ഷ അദൃഷ്ടമായിരിക്കുന്ന മോക്ഷം അതീന്ദ്രിയമായിരിക്കുന്ന മോക്ഷം യാഗാദികളിൽ നിന്നുണ്ടാകുന്ന അപൂർവം എങ്ങനെയാണോ അദൃഷ്ടമായിരിക്കുന്നത് അതുപോലെ അതീന്ദ്രിയമായിരിക്കുന്ന മോക്ഷഫലം ഭവിഷ്യതി മോക്ഷഫലം ഉണ്ടാകും ധ്യാനത്തിലൂടെ. കർത്തവ്യവിധി അനനുപ്രവേശേ വസ്തുമാത്രകഥനെ ആൻ ഉപാദാൻ അസംഭവ സപ്തദ്വീപ വസുമതി രാജാസു ലിഖിച്ചതി ഇത്യാദി വാക്യ വേദാന്താന വേദാന്തവാക്യാന ആനർത്ഥക്യമേവ സ്യാത്. ഈ തരത്തിൽ അർത്ഥത്തെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വേദാന്ത വാക്യങ്ങളെല്ലാം അനർത്ഥകമായി പോകും. ഏതുപോലെ കർത്തവ്യവിധി അനനുപ്രവേശേ കർത്തവ്യവിധികളുമായി അന്വയിച്ചില്ല എന്നുണ്ടെങ്കിൽ കർത്തവ്യവിധി എന്ന് പറയുന്നത് ഉപാസീത തുടങ്ങിയ ധ്യാനം കർത്തവ്യമാണെന്ന് വിധിക്കുന്ന വിധികൾ അതിനോടുകൂടി ചേർന്ന് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ തുടങ്ങിയ വാക്യങ്ങൾ അന്വയിച്ചില്ല എന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ചേർത്ത് താല്പര്യത്തെ മനസ്സിലാക്കിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വസ്തു മാത്ര കഥനെ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ കേവലം ഒരു വസ്തുവിനെ ബോധിപ്പിക്കുകയാണ് അതാണ് സിദ്ധാന്തം പൂർവോച്ച് പറയുന്നു. അങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹാന ഉപാദാൻ അസംഭവ ഇവിടെ ഒന്നിനെയും എടുക്കുന്നതിനോ തള്ളുന്നതിനോ സാധ്യതയില്ല. ഹാനം ധരിക്കുക ഉപാദാനം സ്വീകരിക്കുക അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഏതുപോലെ സപ്തദ്വീപ വസുമതി ഒരു ഉദാഹരണം പറയണം സപ്തദ്വീപുകളുള്ളതാണ് ഭൂമി എന്നുള്ള വാക്ക് കേട്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥബോധം ഉണ്ടാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവിടെ പ്രയോജനമൊന്നുമില്ല. കാരണം ഒന്നും ചെയ്യാൻ പറയുന്നില്ല, ഒന്നും ചെയ്ത് നേടാനില്ല, പുരുഷാർത്ഥം അതിൽ നിന്ന് സാധിക്കാനില്ല. അങ്ങനെ ഒരു വാക്യം കേട്ട് കഴിഞ്ഞാൽ എന്താ പുരുഷാർത്ഥം ഉണ്ടാകുന്നത്? വാക്കിന്റെ അർത്ഥജ്ഞാനം ഉണ്ടാകുന്നു അത്രയല്ല, വാക്യാർത്ഥജ്ഞാനം ഉണ്ടാകുന്നു, പുരുഷാർത്ഥം അതുകൊണ്ട് സാധിക്കത്തില്ല. അതുപോലെ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം വിജ്ഞാനവും ആനന്ദവും എന്നുള്ള ജ്ഞാനം ഉണ്ടാവും. അവിടെ ഒന്നും നേടാനില്ല, ഒന്നും തള്ളിക്കളയാനില്ല, ഇതിന്റെ പുരുഷാർത്ഥം ഒന്നും അവിടെ ശ്രദ്ധിക്കത്തില്ല. അതുപോലെ വേറെ ഉദാഹരണം പറയുന്നു രാജാവ് ഗച്ഛതി ഇതാ രാജാവ് പോകുന്നു എന്ന് പറയുന്നു. എന്ന് കേൾക്കുമ്പോൾ ചെയ്യുന്നു നമുക്ക് ജ്ഞാനം ഉണ്ടാവുന്നു രാജാവ് പോകുന്നു, അതുകൊണ്ട് എന്താ പുരുഷാർത്ഥം നേടുന്നത്? ഒന്നും നേടുന്നില്ല. വാക്യത്തിന്റെ അർത്ഥജ്ഞാനം ഉണ്ടാകുന്നു എന്നേ ഉള്ളൂ. കേവലം വാക്യ അർത്ഥജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥമൊന്നും നേടത്തില്ല എന്നാണ്. പുരുഷാർത്ഥം നേടണമെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കണം, വാക്യാർത്ഥജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥം ഉണ്ടാകത്തില്ലെന്നാണ്. പക്ഷെ ഇതാണ് വേദാന്തവും മറ്റ് അദ്വൈതവും മറ്റ് സാധനാ മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അദ്വൈതം എന്താണ് പറയുന്നത്? വാക്യാർത്ഥജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥത്തിന് വേറൊന്നും പ്രവർത്തിക്കണ്ടെന്നാണ്. അതാണ് അദ്വൈതത്തിൽ പറയുന്നത്, അദ്വൈതിയുടെ അഭിപ്രായം അതാണ്. മറ്റുള്ള എല്ലാ സാധനാ മാർഗങ്ങളും പറയുന്ന എന്താണ്? ജ്ഞാനം ഉണ്ടായാൽ പിന്നെ പ്രവർത്തിക്കണം, ആ പ്രവൃത്തിയാണ് ധ്യാനം എന്നും മറ്റും പറയുന്നത്. ഇവിടെ പറയുന്ന എന്താണ്? വാക്യാർത്ഥം ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തിയില്ല, പിന്നീട് മോക്ഷത്തിന് വേണ്ടി മറ്റൊന്നും ചെയ്യേണ്ട കാര്യം ഇല്ല. അതാണ് ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത്, മറ്റുള്ള സാധനാ മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് പറയുന്നത് രാജാസു ഗച്ഛതി ഇതാ രാജാവ് പോകുന്നു, ഒരാൾ പറയുന്നു വേറൊരാള് കേൾക്കുന്നു, കേൾക്കുമ്പോൾ അയാൾ എന്ത് പുരുഷാർത്ഥം നേടുന്നു? പുരുഷാർത്ഥം നേടണമെങ്കിൽ രാജാവിന്റെ അടുത്ത് പോയി രാജാവിനോട് അർഹിക്കണം, പുരുഷയിൽ അർഹ്യത എന്താണ്, എനിക്ക് സമ്പത്ത് വേണം അല്ലെങ്കിൽ ഗ്രാമം വേണം, അങ്ങനെ എന്തെങ്കിലും അർഹിക്കണം. അർഹിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പുരുഷാർത്ഥം നേടുന്നു. അല്ലാതെ രാജാവ് പോകുന്നു എന്നുള്ള വാക്യം കേട്ട് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പുരുഷാർത്ഥം നേടാൻ ഒക്കത്തില്ലെന്നാണ്. അപ്പൊ ജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥം ഉണ്ടാകത്തില്ലെന്നാണ്. അദ്വൈതി എന്താണ് പറയുന്നത്? ഇത് കേട്ടാൽ മാത്രം മതി, കേട്ട് ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥം സിദ്ധമായി. എന്തുകൊണ്ട്? ജ്ഞാനം ഉണ്ടാകുന്നു, അജ്ഞാനം നശിക്കുന്നു. മോക്ഷത്തിന് തടസ്സമായിരുന്ന അജ്ഞാനമാണ്, അജ്ഞാനം നശിച്ചാൽ മുക്തനായി. ഇതാണ് അദ്വൈതത്തിന്റെ രീതി. ഇതിനെ നിഷേധിക്കുന്നു പൂർവപക്ഷി. ഇത്യാദി വാക്യവർ വേദാന്ത വാക്യാന ആനർത്ഥക്യമേവസ്യാ. ഈ വാക്യങ്ങളെല്ലാം എങ്ങനെയാണോ പ്രയോജനമില്ലാത്തതായി തീരുന്നത്, അർത്ഥമില്ലെന്നല്ല, ഇവിടെ ആനർത്ഥക്യം എന്ന് പറഞ്ഞു. ഇത്യാദി വാക്യവർ വേദാന്ത വാക്യാന വേദാന്ത വാക്യങ്ങൾ എന്തുവരും? ആനർത്ഥക്യം എന്നുവെച്ചാൽ നിഷ്പ്രയോജനം. ഈ വാക്യങ്ങൾ എങ്ങനെയാണോ ഇതിന്റെ അർത്ഥം ശ്രവിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം, അതായത് പുരുഷാർത്ഥമാകുന്ന പ്രയോജനം ശ്രദ്ധിക്കാത്തത്, അതുപോലെ ഇവിടെ ആനർത്ഥിക്കുക എന്ന് വെച്ചാൽ ശബ്ദത്തിന് അർത്ഥമില്ലാത്തതെന്നുള്ള അർത്ഥമുണ്ട്, നിഷ്പ്രയോജനം എന്നുള്ള അർത്ഥമാണ്, പുരുഷാർത്ഥം ശ്രദ്ധിക്കത്തില്ലെന്നാണ്. അതുപോലെ വേദാന്ത വാക്യങ്ങൾ ഉണ്ടാവും, പുരുഷാർത്ഥ ശൂന്യങ്ങളായി തീരും. തത്വമസ്തി എന്ന് കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാവും, പക്ഷെ ആ ജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥമൊന്നും ശ്രദ്ധിക്കത്തില്ല എന്നാണ്. അതിന് സമാധാനമായിട്ട് അദ്വൈതി പറയുകയാണ്, നനു വസ്തു മാത്ര കഥനേവി രജ്ജിരിയം നായം സർപ്പ ഇത്യാദു ശാന്തി ജനിത ഭീതി നിവർത്തനേന അർത്ഥവത്വം ദുഷ്ടം തഥ ഇഹാദി അസംസാരി ആത്മവസ്തു കഥനേന സംസാരിത്വഭ്രാന്തി നിവർത്തനേന അർത്ഥവത്വം പറയുന്നത് ശരിയല്ലല്ലോ. വസ്തുമാത്ര കഥനേവി, ഒരാളിനോട് മറ്റൊരാൾ ഒരു വസ്തുവിനെ കുറിച്ച് പറയുകയാണ്, വസ്തുവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. വസ്തുമാത്ര കഥനം എന്ന് പറയുമ്പോൾ ഇന്നത് നീ ചെയ്യും, നീ ധ്യാനിക്കും എന്നൊന്നും പറയുന്നില്ല. വസ്തുമാത്ര കഥനം, വസ്തുവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. എങ്ങനെ രജ്ജുരിയും നായം സർപ്പ, ഒരു ഭ്രമത്തിനടിമപ്പെട്ട ഒരു വ്യക്തിയോടുകൂടി പറയുകയാണ്, വ്യക്തിയോട് പറയാണ് ഇത് പയറാണ് സർപ്പമല്ല. പയറിൽ സർപ്പഭ്രമമുണ്ടായ വ്യക്തിയോട് അടുത്ത് നിൽക്കുന്ന വേറൊരാൾ പറയാണ് നീ കണ്ടതെന്താണിത് പയറല്ല സർപ്പമല്ല പയറാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ ഭ്രാന്തിജനിത ഭീതി നിവർത്തനേന അയാൾ ഭയന്നിരുന്നു. സർപ്പത്തെ കൊണ്ട് അയാൾ ഭയമുണ്ടായി, ശരീരത്തിൽ വിറച്ച് കണ്ണു നിറഞ്ഞു, കണ്ണുനീർ വന്നു, ഓടി, പലതും സംഭവിച്ചു. അപ്പം ആ ഭ്രമം കൊണ്ടുണ്ടായ ഭയം നിവർത്തിക്കുന്നു, ഇല്ലാതാകുന്നു ഭയം ദുഃഖം എന്ന ഇല്ലാതാകുന്നു. അവിടെ എന്താണ്, ഒന്നും ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല, മറിച്ച് വസ്തു എന്താണെന്ന് പറഞ്ഞു കൊടുത്തതേയോ. ശ്രോതാവിന് കേട്ടയാളിന് എന്ത് മനസ്സിലുണ്ടായി, ആ ഇത് സർപ്പമാണ് ഇരുതരും കയറാണ്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആശ്വാസം വന്നു, സമാധാനം വന്നു, അയാളുടെ ഭയം മാറി, ദുഃഖം മാറി. അപ്പൊ കേവലം വസ്തുവിനെ ബോധിപ്പിക്കുന്നതിലൂടെയും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ആവശ്യപ്പെടാതെ ഇന്നതാണ് വസ്തു എന്ന് ബോധിപ്പിക്കുന്നതിലൂടെ ഭയം മാറുന്നതായും ദുഃഖം മാറുന്നതായിട്ടും കാണുന്നുണ്ടല്ലോ എന്ന് സിദ്ധാന്തി പറയുന്നു. അർത്ഥവത്വം ദൃഷ്ടം, അത്തരം വാക്യങ്ങൾക്കും പ്രയോജനം ഉണ്ടല്ലോ. ആ വാക്യങ്ങൾ അർത്ഥവത്താണ്, പ്രയോജനം ഉണ്ടാവുന്നത്. എന്താണ് അവിടുത്തെ പ്രയോജനം, അയാളുടെ ദുഃഖം മാറി, ഭയം മാറി, അത് കാണുന്നുണ്ടല്ലോ. തഥാ അതുപോലെ ഈ കാവി ഉപനിഷത്തിലും അസംസാരി ആത്മവസ്തു കഥനേന, അസംസാരിയായിരിക്കുന്ന, സംസാരിയല്ലാതിരിക്കുന്ന, ജന്മ മരണങ്ങളില്ലാതിരിക്കുന്ന, സുഖദുഃഖാദികളില്ലാതിരിക്കുന്ന ആത്മവസ്തുവിനെ പറയുന്നത് കൊണ്ട്, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം ആ പരമാത്മവസ്തുവിനെ പറയുന്നത് കൊണ്ട് സംസാരിത്വഭ്രാന്തി നിവർത്തനേന, താൻ സംസാരിയാണ്, തനിക്ക് ജനനവും മരണവും ഉണ്ട്, അതാണ് സംസാരിത്വഭ്രാന്തി. താൻ ശരീരം ഉള്ളവനാണ്, തനിക്ക് ജനനവും മരണവും ഉണ്ട്, താൻ സുഖിയാണ് ദുഃഖിയാണ്, താൻ ബന്ധനസ്ഥനാണ്, ഇതാണ് സംസാരിത്വഭ്രാന്തി. ഈ സംസാരിത്വഭ്രാന്തി നിവർത്തനേന ഇല്ലാതാകുന്നു. അർത്ഥവത്വം ശേഷം ഇതിനും അർത്ഥവത്വം ഉണ്ടാകും, പ്രയോജനം ഉണ്ടാകും, പുരുഷാർത്ഥം ഇതുകൊണ്ട് ശ്രദ്ധിക്കും ഉപനിഷത് വാക്യങ്ങളെ കൊണ്ടും എന്ന് സിദ്ധാന്തി പറയുന്നു. അപ്പൊ ഒരു വസ്തുവിനെ ബോധിപ്പിച്ചാൽ മതി, ഇന്നത് ചെയ്യണം എന്ന് പറയേണ്ട, നീ ധ്യാനിക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല. വസ്തുവിനെ ബോധിപ്പിക്കുമ്പോൾ അയാൾക്ക് ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മതി പുരുഷാർത്ഥത്തിന്, അവിടെ പിന്നീട് മറ്റൊന്നിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഈ സിദ്ധാന്തി പറയുകയാണ്. അപ്പോ ഇതിനെ പൂർവക്ഷി വീണ്ടും നിഷേധിക്കുന്നു, അത് ശരിയല്ല. ഏതദേവം യതി രജ് സ്വരൂപ ശ്രവണ ഇവ സർപ്പഭ്രാന്തി സംസാരിത്വഭ്രാന്തി ബ്രഹ്മസ്വരൂപ ശ്രവണ മാത്രേണ നിവർത്തേത നത് നിവർത്തതേ ശ്രുത ബ്രഹ്മണോപി യഥാപൂർവം സുഖ ദുഃഖാദി സംസാരി ധർമ്മദർശന. പറയുന്നു സ്യാദേത ദൈവം, നിങ്ങൾ പറഞ്ഞത് ശരിയാകാം, എങ്ങനെയാണെങ്കിൽ അതിനി പറയാം എന്നാണ്. നിങ്ങൾ പറയുന്നതിന് അല്പം പരമാർത്ഥമുണ്ട്, പക്ഷെ അത് ശരിയാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? രജ്ജുസ്വരൂപ ശ്രവണേ ഇവ സർപ്പഭ്രാന്തി, ഇത് കയറാണ് എന്ന് കേൾക്കുമ്പോൾ ഒരാൾ പറയുന്നു മറ്റൊരാളോട് ഇത് കയറാണ് സർപ്പമല്ല, അതാണ് രജ്ജുസ്വരൂപ ശ്രവണ. ഇത് കയറാണ് എന്ന് കേൾക്കുമ്പോൾ സർപ്പഭ്രാന്തി, സർപ്പമാണെന്നുള്ള ഭ്രമം നശിക്കുന്നു, ഞങ്ങൾ അംഗീകരിച്ചു. നിങ്ങൾ പറയുന്ന ഉദാഹരണത്തിൽ കാര്യം ശരിയാണ്, ദൃഷ്ടാന്തം ശരിയാണ്. സർപ്പഭ്രാന്തി ഉണ്ടായവനോട് ഇതായത് സർപ്പമല്ല കയറി എന്ന് പറയുമ്പോൾ ആ ശ്രോതാവിൽ ആ ഭ്രാന്തി നശിക്കുന്നു, അയാളുടെ ഭയം ഇല്ലാതാകുന്നു, ദുഃഖം ഇല്ലാതാകുന്നു. അവിടെ അത് ശരിയാണ് ദൃഷ്ടാന്തത്തിൽ, ഉദാഹരണത്തിൽ. പക്ഷേ സംസാരിത്വഭ്രാന്തി അതുപോലെയല്ല, ബ്രഹ്മസ്വരൂപ ശ്രവണ മാത്രേനാണ്, നീ തത്വമസി, നീ ബ്രഹ്മമാണ് എന്ന് പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് മാത്രം ഈ സംസാരിത്വഭ്രാന്തി നിവർത്തിയത നിവർത്തിക്കുകയാണെങ്കിൽ, ഇല്ലാതാകുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ശരിയാണ്, വസ്തുസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളും പുരുഷാർത്ഥത്തെ ഉണ്ടാക്കുമെന്ന് പറയുന്നത് ശരിയാണ്. നീ അസംസാരിയായ ആത്മവസ്തുവാണ് എന്ന് ഗുരു പറയുമ്പോൾ ശിഷ്യന് താൻ അങ്ങനെയാണ് എന്നുള്ള ബോധം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്, അയാളുടെ ഭ്രാന്തി നിവർത്തിക്കുന്നുവെങ്കിൽ അത് ശരിയാണ്. പക്ഷെ അത് നിവർത്തതേ, അങ്ങനെ സംഭവിച്ചതായി കാണുന്നില്ല. തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം ഗുരു ഉപദേശിച്ചിട്ടും കേൾക്കുന്ന ശ്രോതാവിന് താനിലുണ്ടായ സംസാരിത്വഭ്രാന്തി ഇല്ലാതാകുന്നതായി കാണുന്നില്ല എന്ന് അദ്വൈതിയോട് പൂർവോക്ഷി പറയുകയാണ്. എന്തുകൊണ്ട്? ശ്രുത ബ്രഹ്മണോപി, ഈ തത്വം ശ്രവിച്ചവനും യഥാപൂർവം ആ ശ്രവിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ അയാൾ ആയിരുന്നത് അതുപോലെ തന്നെ സുഖ ദുഃഖാദി സംസാരി ധർമ്മദർശന, സുഖം ദുഃഖം തുടങ്ങിയ സംസാരി ധർമ്മങ്ങൾ അയാൾ കാണുന്നുണ്ട്. അയാൾ സുഖിയായിരിക്കുന്നു, ദുഃഖിയായിരിക്കുന്നു, മറ്റു മനുഷ്യർ പോരാനെയാണ്. തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിച്ചാലും ആ വ്യക്തി വീണ്ടും പഴയതുപോലെ തന്നെ കാണുന്നുണ്ട്. അതായത് ദൃഷ്ടാന്തത്തിൽ ശരിയാണ്, ഇത് സർപ്പമല്ല കയറാണെന്ന് കേട്ടുകഴിഞ്ഞാൽ അയാളുടെ ഭയം മാറുന്നു, ദുഃഖം മാറുന്നു. പക്ഷെ ഇവിടെ നീ ബ്രഹ്മമാണെന്ന് ഉപദേശിച്ച് ശ്രുതിയിൽ നിന്നോ അല്ലെങ്കിൽ ഗുരുവിൽ നിന്നോ കേട്ടുകഴിഞ്ഞാലും, തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാലും ഇയാളുടെ ദുഃഖം നശിക്കുന്നില്ല, ഇയാളുടെ ഭ്രാന്തി മാറുന്നില്ല, അത് വീണ്ടും പഴയതുപോലെ തന്നെ തുടരുന്നു. അതുകൊണ്ട് എന്താണ്, ഇത് പറഞ്ഞാൽ മാത്രം പോരാ, ഇനി വേറെ ചില കാര്യങ്ങളൂടെ ഉണ്ട്. എന്താണ് ശ്രോതവ്യൂ മന്ദവ്യൂ നിധിധ്യാസ്യഹ ഇതിജ ശ്രവണ ഉത്തരകാലയോഹോ മനന നിധിധ്യാസ്മയോർ വിധി ദർശന. ശ്രവണത്തിന് ശേഷം ശ്രോതവ്യൂ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് എന്താണ്, മന്ദവ്യൂ മനനം ചെയ്യണം, നിധിധ്യാസ്യ ധ്യാനിക്കണം, ഇതിജ എന്നിങ്ങനെ ശ്രവണ ഉത്തരകാലയോഹോ ശ്രവണോത്തരകാലം ശ്രവണത്തിന് ശേഷം മനന നിധിധ്യാസ്മയോ മനനവും ധ്യാനവും വിധി ദർശന വിധിച്ചിരിക്കുന്നത് ശ്രുതി തന്നെ കാണുന്നുണ്ട്. അവിടെ ശ്രവണം കൊണ്ട് ജ്ഞാനം ഉണ്ടാവും, ശ്രവണം മാത്രം മതി ധ്യാനം ആവശ്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത് പൂർവശമാണ്, സിദ്ധാന്തമല്ല. ശ്രവണത്തിന് ശേഷം മനനവും ധ്യാനവും വിധിച്ചിരിക്കുന്നത് കൊണ്ട് മനനവും ധ്യാനവും വിധേയമാണ്, മനന ധ്യാനങ്ങളിലൂടെയാണ് ജ്ഞാനം ഉണ്ടാകേണ്ടത് എന്നാണ്.
0: ഓം നമശിവായ.
2: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, the 24/7 spiritual channel from shaivam.org.
0: Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: അനുമേയത്വ സമയോ കുറവത്വസ്യ പറയുന്നത് ശരിയല്ല. അവിടെയും നമുക്ക് അനുമാനിക്കുക എന്താണോ ഇതിൻ്റെ പിന്നിലൊരു നാശം എപ്പോഴെങ്കിലും ഉണ്ടാകും, സംഭവിക്കും. വജ്രം സ്ഥായിയില്ല, ഇത് കൂടിച്ചേർന്നാണ്, ഇതൊരിക്കലും നശിക്കും. തസ്മാ നാത്മനോ ദുഃഖാദി അനിത്യഗുണാശ്രയത്വബോധ്യം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യം ഇതാണ്, ആത്മാവിൽ ദുഃഖാദി എന്ന് വെച്ചാൽ ദുഃഖം സുഖം തുടങ്ങിയ അനിത്യ ഗുണങ്ങൾ ഇല്ല. ആശ്രയത്വ ബുദ്ധി ആത്മനസ് കാമായ അവിടെ മുതൽ പറഞ്ഞു വരുന്ന മുഖ്യമായ ഇതാണ്, ആത്മാവിൽ സുഖദുഃഖാദി ഗുണങ്ങൾ ഇല്ല. എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്? താൻ ഒരു ജീവൻ സദാ സുഖദുഃഖ ഗുണങ്ങൾ, സുഖദുഃഖ അനുഭവങ്ങൾ, സുഖദുഃഖാദി ഗുണങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ സുഖിയാണ് ദുഃഖിയാണെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതായത് ആത്മാവിനെ സുഖിയായും ദുഃഖിയായും സ്വീകരിക്കേണ്ടി വരും. സ്വാനുഭവമാണ്, അതിനെ നിഷേധിക്കുന്നു. അവിടെ ഒന്ന് മനസ്സിലാക്കണം, ഒരിക്കലും സുഖദുഃഖ അനുഭവങ്ങൾ നിഷേധിക്കുകയല്ല. നിനക്ക് സുഖമൊന്നും അനുഭവമില്ല, ദുഃഖമൊന്നും അനുഭവമില്ല, അങ്ങനെയല്ല. ദ്വൈതത്തിൽ വിശേഷിച്ചും ഒരിടത്തും സ്വാനുഭവങ്ങളും നിഷേധിക്കുന്നു. അനുഭവത്തെ നിഷേധിച്ചിട്ടല്ല, അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ് ചർച്ച. ഈ അനുഭവം സുഖദുഃഖ അനുഭവങ്ങളെ ആശ്രയിച്ച് ചർച്ച ചെയ്താൽ ഈ സുഖദുഃഖ അനുഭവങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ജീവഭാവം അതിന് പിന്നിലുള്ള ആത്മതത്വത്തിലെത്തിച്ചേരും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ സ്വരൂപം എന്താണ്? ആ വാക്കിനെ നമുക്ക് വെച്ചിട്ട് വാക്കിന് മനസ്സിലൊന്നും എത്തത്തില്ല. പിന്നെ ഈ അനുഭവിക്കുന്ന സുഖവും മറ്റോ അത് സാധിച്ചയമായ ഏറ്റക്കുറച്ചുള്ള സുഖം. ഇന്ന് നമുക്ക് അനുഭവിക്കുന്ന സുഖത്തിലും എത്രയോ മടങ്ങ് ഏറ്റവും വലിയ സുഖം അനുഭവിക്കാൻ കഴിയും. അതിനുള്ള സാധന അനുഷ്ഠിക്കുന്നു. പക്ഷെ അത് അല്ല ആത്മസുഖം. ചില പണ്ഡിതന്മാരും മറ്റും പറയും, സമാധിഷു ബ്രഹ്മ പ്രമോദാർണവം. സമാധിയിൽ ബ്രഹ്മ പ്രമോദാർണവം, ആനന്ദ സമുദ്രം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ അവിടെ ഉദ്ദേശിക്കുന്നു? ഈ ദുഃഖങ്ങളുടെയൊക്കെ നിവൃത്തിയാണ് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ശരി. ഈ ദ്വൈത നിഷേധമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരി, സമാധിയിലത് സംഭവിക്കും. ഈ ദുഃഖ നിവൃത്തിയാണെങ്കിൽ അത് ശരി. ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് സുഖസ്വരൂപമാണ്, അത് സമ്മതിക്കാം. ദുഃഖം എവിടെയാണ് ഇരിക്കുന്നത്? അന്ധക്കരണത്ത്. സുഖം എവിടെയാണ് ഇരിക്കുന്നത്? അന്ധക്കരണത്ത്. അന്ധക്കരണത്തിൽ നിന്ന് ദുഃഖം നിവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്ന സുഖമാണല്ലോ. അതുകൊണ്ട് അവിടെ സുഖാനുഭവം അവിടെ അന്ധക്കരണത്തെ സ്വീകരിക്കും. സുഖദുഃഖങ്ങൾ രണ്ടും മാറ്റിക്കഴിഞ്ഞു പിന്നെന്താണ്? അത് സുഖദുഃഖാതീതമായിരിക്കുന്നു, അന്ധക്കരണത്തിൻ്റെ കേവലാവസ്ഥ. പക്ഷെ അന്ധക്കരണത്തിൻ്റെ സ്വഭാവമുണ്ട്, ഏതെങ്കിലും പരിണാമത്തിലേതിരിക്കും. സുഖദുഃഖങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് മറ്റേതെങ്കിലും ഒരു പരിണാമത്തിലേക്ക് പോകും. ജ്ഞാനരൂപത്തിൽ പരിണമിക്കാം, ഇച്ഛാരൂപത്തിൽ പരിണമിക്കാം, കാമക്രോധാദി രൂപത്തിൽ പരിണമിക്കാം, ഏതെങ്കിലും തരത്തിൽ പരിണമിക്കാം. ആ പരിണാമരൂപമായിരിക്കും. അതിൽ കേവല ജ്ഞാനരൂപത്തിലാണ് അതിൻ്റെ പരിണാമമെങ്കിൽ പറയാം അത് സുഖമാണ്. എന്തുകൊണ്ട് ഈ പറയുന്ന സുഖദുഃഖങ്ങളില്ലാത്ത സുഖം, അതിനീ സുഖമെന്ന് പറയാം കേവല ഭാവം. അതിൽ കവിഞ്ഞ് വിഷയരൂപത്തിലുള്ള ഒരു സുഖം ആത്മാവിലില്ലാതാണ് കൂടെ സമർത്ഥിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ വീണ്ടും സംശയം വരുന്നു, പരസ്യ അദുഃഖിത്വേ അന്വേഷിച്ച ദുഃഖിനോ ഭാവി ദുഃഖ വശമനായ ശാസ്ത്രാരംഭാരംഭിക്കും. ആ ഇപ്പം നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇവിടെ എത്തി. ഈ ജീവൻ സുഖമില്ല, ഇനി ആ പരമചൈതന്യം പരമാത്മാവ് അതും സുഖമില്ലെന്ന് പറയും. അതല്ല പറഞ്ഞു വരുന്നത്. ആത്മാവിൽ സുഖമില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ആ പരമചൈതന്യത്തിൽ സുഖമില്ലെന്ന്. ഇനി ഈ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവ് പറയുന്നത് പരമചൈതന്യമാണ്, അതുകൊണ്ടും അവിടെ സുഖമില്ല. ആ പരമചൈതന്യത്തിന് സുഖമില്ല, ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന ഈ ജീവാത്മാവിന് സുഖമില്ല. എന്നുള്ളത് പരനായതുകൊണ്ട് ദുഃഖമില്ല, സുഖദുഃഖങ്ങളൊന്നുമില്ല, എന്നുവെച്ചാൽ സംസാരമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരസ്യ അദുഃഖിക്കുകയും അന്വേഷിച്ച ദുഃഖിനോ അഭാവം വേറെവിടെ അതല്ല മറ്റൊന്നുമില്ല, പരമാത്മാവല്ലാതെ രണ്ടാമത് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതിനൊരാളില്ല. അതാണ് പറയുന്നത് അന്യസജ ദുഃഖിനോഭാവി ദുഃഖോപശമോ. അങ്ങനെയാണെങ്കിൽ ശാസ്ത്ര അനർത്ഥിക്കും. പിന്നെ ഇത് ആർക്കു വേണ്ടിയാണ് ഈ ശാസ്ത്രം? ആർക്കു വേണ്ടിയാ ഗുരു? ഇതിൻ്റെയൊക്കെ ആവശ്യമൊന്നും കാരണം നമ്മൾ ചോദിക്കുന്ന ചോദ്യം പരമാത്മാവ് അവിടെ സുഖദുഃഖങ്ങളൊന്നുമില്ല. ഇത് പോകാനുള്ള ശ്രമം. പിന്നെ നിന്നിലാണെങ്കിലോ എന്നിലുമില്ല സുഖദുഃഖങ്ങളൊന്നും. എന്തുകൊണ്ട്? ഞാൻ ആ പരമാത്മാവിൽ നിന്നും അന്യനല്ല. അങ്ങനെയാണെങ്കിൽ ഈ ശാസ്ത്രം എന്തിനാർക്ക് വേണ്ടി? പരമാത്മാവിനാണോ അതോ ജീവാത്മാവിനാണോ? പരമാത്മാവിനാണെന്ന് പറയാൻ കഴിയില്ല, അവിടെ സുഖദുഃഖങ്ങളില്ല. ജീവാത്മാവിനൊന്നും പറയാൻ കഴിയില്ല, കാരണം എന്തുകൊണ്ട്? അത് വാസ്തവത്തിൽ പരമാത്മാവ് തന്നെ. അവിടെ ഈ സുഖദുഃഖങ്ങളില്ല. ഗുരു എന്തിന്? ശാസ്ത്രം എന്തിന്? അല്ലെ നമ്മൾ ചോദിക്കില്ല, എല്ലാം ബ്രഹ്മമാണെന്ന് പറയുന്നു, എല്ലാം സച്ചിദാനന്ദമാണെന്ന് പറഞ്ഞു, പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യം തോന്നുന്നു. ശാസ്ത്രാരംഭാനന്ദ്രഹോർ പ്രകൃതി സംഖ്യാപൂർണ്ണ ഭ്രമ അപോഹവത് കൽപ്പിത ദുഃഖ.

ഇത് ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് കേട്ട് കഴിയുമ്പോൾ എന്താണ്? ആത്മാവ് ആനന്ദസ്വരൂപമാണ്, സുഖസ്വരൂപമാണ്, നിത്യമുക്തമാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ബാക്കി സർവത്തെയും നിഷേധിക്കാൻ പോകും. ഒന്നിൻ്റെ ആവശ്യമില്ല, മറ്റ് സാധനങ്ങളുടെ ആവശ്യമില്ല, എല്ലാത്തിനും നിഷേധിക്കും. അതിനാണ് ഇവിടെ വിശദീകരണം കൊടുക്കുന്നത്. അപ്പോൾ ഇല്ല എന്നെന്തുകൊണ്ട് പറയുന്നു? ആത്മാവിൽ സുഖദുഃഖങ്ങളില്ല, ആത്മാവിൽ സംസാരമില്ല, ആത്മാവിൽ ബന്ധമോക്ഷങ്ങളില്ല എന്ന് പറയുന്നതിൻ്റെ താല്പര്യം ഇതൊക്കെ ഉണ്ടെന്നോ? അദ്വൈതം ഇല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടെന്ന് താല്പര്യം വരും. കാരണം നമ്മുടെ മനസ്സിൽ ഈ ജഗത് സത്യത്വ ബുദ്ധിയുള്ള മനസ്സാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും നമുക്ക് ആ സത്യത്വ ബുദ്ധിയിലെ ഗ്രഹിക്കാൻ പറ്റും. വസ്തു ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യത്വ ബുദ്ധി ഗ്രഹിക്കുന്നു, ഇതിവിടെ ഉണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ആ സത്യത്വ ബുദ്ധി ഗ്രഹിക്കുന്നു, എന്താണോ ഇതിവിടെ ഇല്ല, മുമ്പ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് കാണാം, അല്ലെങ്കിൽ അത് നശിച്ചുപോയതായിരിക്കും, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാകാത്തതാകാം. ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും നമുക്ക് സത്യത്വ ബുദ്ധിയിലേക്ക് ഗ്രഹിക്കാൻ പറ്റും. ജീവ മനസ്സിന്റെ സ്വഭാവം അതാണ്. പക്ഷെ ഇവിടെ പറയുമ്പോൾ ദുഃഖമില്ല, സംസാരമില്ല, സുഖമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സത്യത്വ ബുദ്ധിയെ അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്, മറിച്ച് സത്യത്വ ബുദ്ധിയെ നിരാകരിച്ചുകൊണ്ട് പറയുകയാണ്. അതെങ്ങനെ? അത് പറയുന്നത് ഇതെല്ലാം ഉണ്ടെന്ന് തന്നെയാണ് അനുഭവം. പക്ഷെ അതെങ്ങനെ അനുഭവിക്കുന്നു? ഇതെല്ലാം സത്യമായിട്ടുണ്ട്, സംസാരമുണ്ട്, സുഖദുഃഖങ്ങളുണ്ട്, ബന്ധമോക്ഷങ്ങളുണ്ടെന്ന് സത്യമായി ഉണ്ടെന്ന് അനുഭവിക്കുന്നു. അതിനെ എങ്ങനെ നിഷേധിക്കുന്നു? ആ അനുഭവം കല്പിതമായുള്ള നിലനിൽപ്പാണ്, അനുഭവം പരമാർത്ഥമല്ല. എന്നിൽ സുഖമിരിക്കുന്നു, ഞാൻ നിത്യമുക്ത സുഖസ്വരൂപനായിട്ട് കൂടി എന്നിൽ സുഖമിരിക്കുന്നു, എന്നിൽ ദുഃഖമിരിക്കുന്നു. ഈ അനുഭവം സത്യമായ അനുഭവമല്ല, കല്പിതമായ അനുഭവമാണ്. ഇത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ താല്പര്യം എന്താണ്? കല്പിതമായിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ താല്പര്യം? ഇത് പരമാർത്ഥത്തിലില്ല. ഉണ്ട് ഇല്ല എന്ന് പറയുന്നതിന് അദ്വൈതത്തിൽ ഈ രണ്ട് അർത്ഥമേ ഉള്ളൂ. ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്പിതമായി ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാർത്ഥത്തിലില്ല. തിരിച്ചാവാൻ പാടില്ല. പരമാർത്ഥത്തിൽ ഇതൊക്കെ ഉണ്ട് എന്നല്ല, കല്പിതമായി ഇല്ല എന്നല്ല. പരമാർത്ഥത്തിൽ നിഷേധിക്കുന്നു, കല്പിതമായി ഉള്ളത്. തിരിച്ചു വരാൻ പാടില്ല. എന്താ അത് അങ്ങനെ പറയുന്നു? ചുരുക്കത്തിൽ ഇതുണ്ടോ ഇല്ലേ? ഇത് രണ്ടും പറയാം. ഇല്ലെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് അർത്ഥം വരും, ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് അർത്ഥം വരും. ഇതിന് വൈരുദ്ധ്യമില്ല, ഇല്ല എന്നുണ്ട്. നിർവചനീയത്തിൽ വൈരുദ്ധ്യമില്ല. നമ്മളിതിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ നിർവചിക്കുന്നില്ല. അങ്ങനെ നിർവചിച്ചാലല്ലേ ഉള്ളൂ വൈരുദ്ധ്യം വരുന്നത്. ഇതിൻ്റെ വസ്തുസ്ഥിതിയെക്കുറിച്ച് പറയുകയുണ്ട്. നിങ്ങൾക്കിതിങ്ങനെ അനുഭവപ്പെടുന്നതുകൊണ്ട്, പ്രതീതമാകുന്നതുകൊണ്ട് ഉണ്ട് എന്ന് അംഗീകരിക്കുന്നു. പക്ഷെ തത്വത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് നിലനിൽക്കാത്തതുകൊണ്ട് ഇല്ലെന്ന് അംഗീകരിക്കുന്നു. ഒരേ ഒരു വസ്തുവിൽ തന്നെ ഉണ്ടില്ല എന്നുള്ള അനുഭവം എങ്ങനെ ഉണ്ടാവും? ഉണ്ടാകത്തില്ല. ഈ വ്യാവഹാരികമായ അനുഭവങ്ങളിൽ അതുണ്ടാകത്തില്ല. ഉണ്ടാകുന്നത് ഭ്രാന്തിയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? പരമാർത്ഥ തത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ പരമാർത്ഥ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പരമാർത്ഥ തത്വത്തിൽ പരമാർത്ഥമല്ലാതെ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ അതെല്ലാം ഉണ്ടില്ല എന്ന് രൂപത്തിൽ അനിർവചനീയമായി നിലനിൽക്കാം. അതുകൊണ്ട് ഇവിടെ എന്താ പ്രയോജനം എന്നാണ് പറയുന്നത്? അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇതെല്ലാം സത്യമാണ്, പരമാർത്ഥമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നവർ ഇവിടെ എന്താണ് വാസ്തവത്തിലുള്ളത്, എന്താണ് പരമാർത്ഥം എന്നുള്ള പിടികിട്ടത്തില്ല. ഇതിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ അത് പരമാർത്ഥത്തെ ബോധിക്കും? പരമാർത്ഥത്തെ ബോധിപ്പിച്ച ആരെങ്കിലും പുറമേ നിന്ന് ഈ പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ വന്നാൽ ബോധിക്കും. അതിനെന്താ ഉദാഹരണം? കാരണം ഞാൻ എന്താണോ അനുഭവിക്കുന്നത് ഇതാണ് എനിക്ക് പരമാർത്ഥം, ഇതിനപ്പുറം ഒരു പരമാർത്ഥമുണ്ട്. ഇനി ഒരാൾ വന്ന് ബോധിപ്പിക്കുകയാണ് ഇതിനപ്പുറം ഒരു പരമാർത്ഥം എന്ന് ബോധിച്ചാൽ അത് ബോധ്യപ്പെടും. ബോധിപ്പിക്കുകയെ വേണ്ട ബോധ്യപ്പെടാം. അതിനാണ് ഉദാഹരണം പറയുന്നത്, ആത്മനിപ്രകൃത സംഖ്യ പൂർണ്ണ ഭ്രമ അപോഹവത്.

0: கற்பித துக்க ஆத்மாபியூமா போன்ற பிரசித்தமான உதாரணத்தினோட பிறகு தசமஸ்துமசி 9 வருஷக்காரம் சர்ச்சை செய்துட்டு ஆத்ம தத்துவோபதேசத்தினும் ஆத்மபோதத்தினும் இதனும் உத்தமமாக திருஷ்டாந்தம் அத்வைதத்தில் இல்லை. இது உத்தமாயிருந்தால இதான அவசானத்த திருஷ்டாந்தம். 10 பேர் குட்டிகளான அல்லது சரிக்கு விவேகம் இல்லாதவர் குட்டின்னு வச்சா விவேகம் இல்லாதவர் நதியுடனும் ஒராள் எண்ணி நோக்கുന്നു ആരെങ്കിലും ഒഴുകിപ്പെട്ടു പോയോ 1, 2, 3, 4, 5 എന്നിങ്ങനെ 9 പേരെ എണ്ണി പ്രത്യക്ഷ ദൃഷ്ടമായ അന്യരൊമ്പത് പേരെയും താൻ എണ്ണുന്നവനായതുകൊണ്ട് താൻ അവിടെ കാഴ്ചക്കാരനായതുകൊണ്ട് തൽക്കാലം താനൊരു കാഴ്ചയായില്ല, കാഴ്ചയ്ക്ക് വിഷയമായില്ല. ഒരു നിമിഷം അങ്ങനെ സംഭവിച്ചു പോയി, സംഭവിക്കാം. ഒരു നിമിഷം തന്നെ വിസ്മരിച്ചു പോയി. എന്തുകൊണ്ട്? അത് കാരണമുണ്ട്, ആ സംഭ്രാന്തിയാണ്, ഭ്രമമാണ്. നദി നീന്തി കിടന്നാണ്. അപ്പോ അവിടെ മുതലയുള്ള നദിയാണ്, വെള്ളപ്പൊക്കമുണ്ട്, ആരെങ്കിലും അപകടം വരാം. ഉടനെ കരയിൽ കയറിയിട്ട് ആ ഭ്രമത്തോടുകൂടി ഭ്രാന്തിയോടുകൂടി എണ്ണി നോക്കുകയാണ്, ആരെങ്കിലും നഷ്ടപ്പെട്ടോ? അപ്പോഴത്തെ ആവേശത്തിൽ വിഭ്രാന്തിയിൽ തന്നെ പെട്ടെന്നൊന്ന് മറന്നുപോയൊരു നിമിഷം അങ്ങനെ സംഭവിക്കും. ആവേശം കൊണ്ടാണ് മറ്റൊമ്പത് പേരെയും മനസ്സിലാക്കി തന്നെ എണ്ണാൻ വിസ്മരിച്ചു എന്നുള്ള കാര്യം ഓർക്കാതിരിക്കുന്നുണ്ട്, ദുഃഖം വരുന്നു. ആ കൂട്ടത്തിൽ ഒരാളെ തന്നെ മണ്ടത്തരം മനസ്സിലാക്കി, നീ 9 എണ്ണി നിന്നെ എണ്ണിയോ, അല്ലെങ്കിൽ മറ്റൊരാൾ ഗുരു എന്ന് കാണിക്കാൻ വേണ്ടി പറയും, മറ്റൊരാൾ ഇവിടെ ബോധിപ്പിക്കുന്നു, ദശമസ്തമസി, നീ ദശമനാണോ? എപ്പോഴാണോ ഈ ശബ്ദം അവന്റെ കർണപുടങ്ങളിൽ പതിക്കുന്നത്, എപ്പോഴാണോ ആ ശബ്ദാർത്ഥ ബോധം അവനുണ്ടാകുന്നത്? ശബ്ദാർത്ഥ ബോധം ഉണ്ടാകുന്നത് ശബ്ദം കേട്ടാൽ മാത്രം, വേറെ ഭാഷയിലാണ് പറയുന്നത്, അന്യഭാഷക്കാരനാണ് ഒരു ഒന്ന് പറയുന്നത്, കൂടുതൽ ഭ്രമം ഉണ്ടാകത്തേയുള്ളൂ. ആ ശബ്ദാർത്ഥ ബോധം ഏത് നിമിഷമാണോ ഉണ്ടാകുന്നത്, ആ നിമിഷം അവൻ തന്നെ അറിയുന്നു എങ്ങനെ ദശമനായി, ദശമോഹം, ഞാൻ ദശമനാണ്. അതുവരെ ദശമൻ നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ആ ബോധം ഉണ്ടാകും. ഇതാണ് ശ്രുതിയും ചെയ്യുന്നത്. തത്വമസി, അവൻ തത്വത്തെ അന്വേഷിക്കുകയാണ്, എന്താണ് തത്വം? ശ്രവണം ചെയ്യുന്നു, മനനം ചെയ്യുന്നു, നിധ്യാസനം ചെയ്യുന്നു, എല്ലാം തത്വത്തെ അന്വേഷിക്കും. എങ്ങനെ തത്വത്തെ അന്വേഷിക്കുന്നു? തത്വം എവിടെയാണ്? അന്യമാണ്. അന്വേഷിക്കുന്നത് വരെ എന്തുകൊണ്ട് ഒരാൾ അന്വേഷിക്കാൻ ധൈര്യപ്പെടുന്നു? തന്നിൽ നിന്ന് അന്യമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അന്വേഷണമുണ്ടോ? താൻ തന്നെയാണെങ്കിൽ പിന്നെ അതിനെ അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ താൻ അന്വേഷിക്കുന്ന എന്തോ, താൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന എന്തോ, അത് അന്യമാണെന്നുള്ള ഒരു ബോധമാണ്. ആ ബോധത്തിൽ നിന്നുകൊണ്ട് അന്വേഷിക്കുന്നിടത്തോളം കാലം ഈ അന്വേഷണം ഒരിടത്ത് എത്തത്തില്ല, ദുഃഖമായിരിക്കും ഫലം. ഇവിടെ ദശമൻ കരഞ്ഞതുപോലെ, ദശമനെ കാണാത്തതുകൊണ്ടാണ് ദശമൻ കരയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഈശ്വരനെ കാണാത്തതുകൊണ്ട് കരയുന്നു, തത്വത്തെ കാണാത്തതുകൊണ്ട് കരയുന്നു, ആത്മസാക്ഷാത്കാരം കിട്ടാത്തതുകൊണ്ട് കരയുന്നു, പലതിനും കരയുന്നു. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ട്. എപ്പോ? ഇപ്പോഴാണോ ദശമൻ താനാണെന്നറിയുന്നു, താൻ അന്വേഷിക്കുന്ന ഈശ്വര തത്വം താനാണ്. എന്നാ പിന്നെ ഇത് അന്വേഷിക്കുമ്പോൾ എന്തുകൊണ്ട് താനാണെന്ന് അറിയുന്നില്ല? അത് പറ്റത്തില്ല, കാരണം ഇത് ബാഹ്യമായിട്ടാണ് എണ്ണുന്നത്. തന്റെ ചുറ്റുപാടും കൂടി നിൽക്കുന്നവരെ എണ്ണയാണ്, 1, 2, 3, 4. മനസ്സ് ബഹിർമുഖമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈശ്വരനെ, തത്വത്തെ ബാഹ്യമായി അന്വേഷിക്കുന്നത്. ബാഹ്യം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് അന്യമായി അന്വേഷിക്കുന്നു. ഇവിടെ ബാഹ്യം എന്ന് പറഞ്ഞാൽ അതാണ് പ്രപഞ്ച വസ്തുക്കളിൽ നിന്നുള്ള അർത്ഥത്തിലുണ്ട്. തന്നിൽ നിന്ന് അന്യമായി അന്വേഷിക്കുന്നു. ദശമനും അതാ ചെയ്തത്, തന്നിൽ നിന്ന് അന്യമായി അന്വേഷിച്ചു. മനസ്സിന്റെ സ്വഭാവമാണ് ബഹിർമുഖമാകുന്നത്. പ്രത്യേകിച്ച് ഈ സംസാര കോലാഹലങ്ങളിൽ പെടുമ്പോൾ മനസ്സ് കൂടുതൽ കൂടുതൽ ബഹിർമുഖമാകും, വിക്ഷിപ്തമായിക്കൊണ്ടിരിക്കും. വളരെ ആയാസപ്പെട്ട് നദിയെ തരണം ചെയ്തു കഴിഞ്ഞപ്പോൾ ആയാസം കൊണ്ട് ബുദ്ധി കൂടുതൽ വിക്ഷിപ്തമാണ്. അപ്പോൾ അനാദിയായി ഈ സ്വദുഃഖ പ്രവാഹത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് സ്വയം വിക്ഷിപ്തമാകും, ബഹിർമുഖമാകും. എന്നാലും അത് ആ ബഹിർമുഖമായി കൊണ്ടിരിക്കുന്ന മനസ്സ് തന്നെ സത്യത്തിന്റെ ഒരു പ്രകാശമാണ്. അതുകൊണ്ട് അതിന് സത്യത്തെ അന്വേഷിച്ചേ പറ്റൂ. പ്രകാശം അതിന്റെ പുറവിടത്തെ അന്വേഷിക്കും. അതുപോലെ ഇവിടെ ദശമനം പുറമേ അന്വേഷിക്കുന്നു. എന്തുകൊണ്ട്? ദശമനറിയാം ദശമൻ ഒരാളുണ്ട്, മനസ്സിനറിയാം ഒരു തത്വമുണ്ട്, അതിന് കണ്ടെത്തിയാൽ മതി. പക്ഷെ ഈ സംഭ്രമത്തിൽ എന്ത് ചെയ്യുന്നു? അന്യമായി ബാഹ്യമായി അന്വേഷിക്കുന്നു. ദശമനും അത് തന്നെ ബാഹ്യമായി അന്വേഷിച്ചു. അവിടെ സ്വയം കണ്ടെത്താൻ കഴിയുന്നില്ല ഈ സംഭ്രമത്തിൽ. പക്ഷേ സമയമെടുക്കുമായിരുന്നു. എന്തായാലും തൽക്കാലം ഇവൻ വിഷമിച്ച് ദുഃഖിക്കു നിൽക്കുമ്പോൾ അത് കണ്ടെത്താൻ കഴിയുന്നു. അവിടെ ഒരാൾ പറയേണ്ടി വരുന്നത് എന്താണ്? ദശമസ്തമസി തത്വമസി. അത് ഈ അന്വേഷിക്കുന്ന മനസ്സിനോടാണ് പറയുന്നത്, നീ തന്നെയാണ് ആ തത്വം, നിന്റെ തത്വമായിരിക്കുന്നതോ അതാണ്. ഇവിടെ ഈ ദശമനോട് പറയുന്നു നീ. ആ ശബ്ദം കേട്ട മാത്രമേ, ആ ശബ്ദാർത്ഥജ്ഞാനം ഉണ്ടായ മാത്രമേ, ബദ്ധരനാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, ശ്രവണം കൊണ്ട് പ്രയോജനമില്ലല്ലോ. കാരണം ആ ശബ്ദ കേട്ട മാത്രമേ, ശബ്ദാർത്ഥജ്ഞാനം ഉണ്ടായ മാത്രം എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊന്നിന്റെ ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കും. ഇവിടെ ദശമന് പിന്നീട് മനന നിധ്യാസനങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ലല്ലോ. കാരണം ദശമൻ ബദ്ധരനായിരുന്നില്ല. ദശമന് ഭാഷയുടെ അർത്ഥമറിയാമായിരുന്നു. ദശമന് തൽക്കാലം ദശമസ്തമസി എന്ന് പറയുന്ന ഉപദേശം ഗ്രഹിക്കുന്നതിലുള്ള മനസാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ആ ദശമന് അയാൾ ആ സമയത്ത് ദുഃഖിതനായിരുന്നിട്ടും ദശമനെ കണ്ടെത്താത്തതിലുള്ള വ്യാകുലത ഉണ്ടായിരുന്നിട്ടും ദശമസ്തമസി എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഒന്നിന്റെ ആവശ്യമുണ്ട്, അയാൾ അത് ഗ്രഹിച്ചു. താൻ ദശമനാണ്. എന്താ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായത്? എന്തിന്റെ പേരിലാണോ അതുവരെ അയാൾ ദുഃഖിച്ചുകൊണ്ടിരുന്നത്, അയാൾ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്, എന്തിന്റെ പേരിലാ? ആ ഭ്രാന്തിയുടെ പേര്. സ്വയം അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ആ ഭ്രാന്തിയുടെ പേരിലാണ് സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അടുത്ത നിമിഷം അത് മാറി, ആ ദുഃഖം മാറി, അയാളുടെ മനസ്സ് ശാന്തമായി. ദശമൻ താനാണ്, മനസ്സന്തർമുഖമായി, അഖമുഖമായി മനസ്സ് തന്നെ ഗ്രഹിച്ചു, ബഹിർമുഖമായ മനസ്സ്. അത് തന്നെ തത്വമസീന ഈ വ്യാകുലതകളിൽ പെട്ടിരിക്കുന്ന മനസ്സ് മനസ്സിനോട് പറയുന്നു. മനസ്സിനോടാണ് ഉദ്ദേശം തത്വമസീ. അപ്പോൾ വ്യാകുലതകളിലാണ് മനസ്സെങ്കിൽ, മനസ്സതുവരെയും വിഭ്രാന്തിയിലാണെങ്കിലും ആ മനസ്സിന് അത് കേൾക്കുന്നതിനുള്ള ഏകാഗ്രത, ആ പറയുന്നതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷി ഉണ്ടായാൽ, ആ ശബ്ദാർത്ഥ യോഗ്യതയുണ്ടായാൽ ആ നിമിഷം തന്നെ ദുഃഖനിവൃത്തി ഉണ്ടാകും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആത്മതത്വത്തെ കുറിച്ച് ആരാണോ ശ്രവിക്കുന്നത്, സുഖദുഃഖാദികൾക്ക് അതീതമായ ആത്മതത്വമാണ് നീ എന്ന് ആരെ ബോധിപ്പിച്ചാലും ശരി, അയാൾക്കത് ബോധിക്കുകയാണെങ്കിൽ ആ നിമിഷം അയാളിൽ ദുഃഖനിവൃത്തി ഉണ്ടാകും. സർവരുടെ അനുഭവം അത് തന്നെയാണ്. പക്ഷെ വീണ്ടും ദുഃഖം വരുന്നു എന്നുള്ള ഒരു താറാറിയുള്ളൂ. വീണ്ടും വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം പോയിട്ടാ വരുന്നത്, ദുഃഖനിവൃത്തി ഉണ്ടായിട്ടാ വരുന്നത്. പക്ഷെ ദുഃഖനിവൃത്തി എന്ന് പറയുന്ന വാസ്തവം അത് ബോധിക്കുകയാണ്. തന്നെ ദുഃഖമില്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ദുഃഖിയാണെന്ന് ഇങ്ങനെ അറിയുന്നു. അതിന് നേരെ വിരുദ്ധമായ കാര്യം തന്നെ ബോധിക്കുന്നത്, ദുഃഖനിവൃത്തി ഉണ്ടാവുന്നു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അവിടെയാണ് നമ്മൾ പറഞ്ഞു വരുന്നതാണ്. സുഖദുഃഖങ്ങൾ ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നു, ഉണ്ടെന്നും ഇല്ല എന്നും പറയാമെന്നുള്ള ഒരവസ്ഥയിലാണ് നിന്നുകൊണ്ടാണ് ജീവൻ ചിന്തിക്കുന്നത്. ഉണ്ടെന്നുള്ള അനുഭവത്തിൽ ഉറച്ചു നിൽക്കുന്നു. ചിന്തിച്ചു നോക്കുമ്പോൾ ഇല്ലെന്നും മനസ്സിലാവുന്നു. അനുഭവത്തിൽ അതുണ്ട്, വിചാരത്തിൽ അത് പരമാർത്ഥമല്ല. അപ്പോൾ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖദുഃഖങ്ങളെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? അതിൻ്റെ യുക്തിയാണ് ചോദിക്കുന്നത്. സ്വാനുഭവത്തിൽ വരുന്ന കാര്യങ്ങളെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? സ്വാനുഭവത്തിൽ വരുന്ന കാര്യങ്ങളെ നിഷേധിക്കാൻ ഒന്നുകൊണ്ട് മാത്രമേ പറ്റൂ, ആ സ്വാനുഭവം പരമാർത്ഥമല്ലാതിരിക്കും. ആ ഒറ്റ കാരണം കൊണ്ട് അതിനെ നിഷേധിക്കും. അനുഭവം പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ അനുഭവം ഇല്ലെന്നുള്ള അർത്ഥമല്ല, ഒരിക്കലും ധരിക്കരുത്. അനുഭവമുണ്ട്, പക്ഷെ അത് പരമാർത്ഥമല്ല. അനുഭവത്തെ നിരാകരിക്കുകയല്ല ചെയ്യുന്നത്. അനുഭവത്തിലെ പരമാർത്ഥതയെ നിരാകരിക്കുകയാണ്. അനുഭവത്തെ നിരാകരിച്ചു കഴിഞ്ഞാൽ അതിനെ അസത്യം എന്ന് പറയും. അനുഭവത്തിലെ പരമാർത്ഥതയെ നിഷേധിച്ചു കഴിഞ്ഞാൽ അതിന് ഭ്രാന്തി എന്ന് പറയും. ഇതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. ഞാനിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ കാണുന്നു. ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് പുസ്തകത്തെ കാണുന്നുണ്ടോ, ഞാൻ പറയുന്നു ഇല്ല എന്ന് പറഞ്ഞു. ഇത് അസത്യം, ഇത് അസത്യമാണോ? അദ്വൈതം അസത്യം എന്നെ പഠിപ്പിക്കുന്നു. പക്ഷെ അദ്വൈതത്തെ പലരും അസത്യമായിട്ട് അത് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സുഖദുഃഖം ഇതൊന്നും ഇല്ല, ഇല്ല എന്നുള്ള ഭാഷ ഉപയോഗിക്കും. പക്ഷെ അത് അസത്യം പറയാൻ വേണ്ടിയിട്ടല്ല. അസത്യം നമ്മളെ ബോധ്യപ്പെടുത്താനുണ്ട്. നിന്നിൽ സംസാരമില്ല എന്ന് പറയും. പക്ഷെ അതിൻ്റെ വാച്യാർത്ഥത്തെ അങ്ങനെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അസത്യം പഠിക്കും, അസത്യം പറയും, മറ്റുള്ളവരെ ബോധിപ്പിക്കും. സ്വയം അസത്യത്തിൽ നിൽക്കും, മറ്റുള്ളവരും അസത്യത്തിലേക്ക് പോകും. അപ്പോൾ നിഷേധം, അനുഭവത്തിൻ്റെ നിഷേധമാണെങ്കിൽ അത് അസത്യമായി. അസത്യമല്ല, അസത്യകഥനമല്ല. ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്നു? അനുഭവത്തെ അംഗീകരിക്കുന്നു, നിഷേധിക്കുന്നില്ല. ഈ ഒരു ഭാഗത്തിലാണ് ഒരിക്കലും ക്ലിയറാകാതെ വരുന്നത്, വ്യക്തത വരാതെ വരുന്നത്. സുഖദുഃഖ അനുഭവത്തെ അംഗീകരിക്കുന്നു. ഇവിടെ ഈ ചർച്ച മുഴുവൻ ആ സുഖദുഃഖ അനുഭവത്തെ, നിന്നിലുള്ള സുഖദുഃഖ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തിനാ ഇത്രയും നീണ്ട ചർച്ച? എന്നിൽ സുഖദുഃഖാനുഭവങ്ങളുണ്ടോ? ഉണ്ട്. നിന്നിലുണ്ടോ? ഉണ്ട്. അത് അംഗീകരിക്കുന്നു. അതിനെ നിഷേധിച്ചിട്ട് അസത്യം പറയുകയാണ്. സുഖദുഃഖങ്ങൾ അനുഭവത്തിലുണ്ടെങ്കിൽ എന്തിനാ പിന്നെ ശാസ്ത്രം അതിനെ ബോധിപ്പിക്കുന്നു? ശാസ്ത്രം ബോധിപ്പിക്കുന്നത് അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കാൻ വേണ്ടി മാത്രം. അതാണ് ഇതുവരെ ചർച്ച ചെയ്തത്. എന്താണ് ആ സുഖദുഃഖ അനുഭവങ്ങളെല്ലാം ഈ ജീവഭാവത്തിനാണ്. എന്തായി ജീവൻ? അതിൻ്റെ പരമാർത്ഥ ഭാവത്തിൽ സുഖദുഃഖങ്ങളില്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് അസത്യമല്ല. പിന്നെ എന്താ ബോധിപ്പിക്കുന്നത്? നിന്റെ അനുഭവം നിന്റെ മുന്നിലുണ്ടെങ്കിലും ആ അനുഭവം ഒരു പേരിട്ട് വിളിക്കാനേ പറ്റുന്നതാണ്. അത് ഭ്രാന്തിയാണ് എന്നുള്ളത് പരമാർത്ഥമല്ലാത്തതുകൊണ്ട്, അത് അസത്യമല്ലാത്തതുകൊണ്ട്. രണ്ടുകൊണ്ടും ഭ്രാന്തിയാണ്. അസത്യമല്ലാത്തതുകൊണ്ടും അത് പരമാർത്ഥമല്ലാത്തതുകൊണ്ട്. അസത്യം എന്തുകൊണ്ടല്ല? അത് അനുഭവത്തിലുണ്ട്. അത് എന്തുകൊണ്ട് പരമാർത്ഥമല്ല? പരമാർത്ഥം എന്താണെന്ന് താൻ ഗ്രഹിക്കുന്നു. പരമാർത്ഥം എന്താണെന്നാണ് ബോധിപ്പിക്കുന്നത്. പരമാർത്ഥം എന്താണെന്നാണ് താൻ ഗ്രഹിക്കുന്നത്. ആ രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള ബോധം അത്ര. ഇവിടെ എന്താണ്? നീ ദശമനാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും വിശേഷിച്ച് സംഭവിച്ചില്ല. അതുവരെ താൻ ധരിച്ചിരുന്ന ദശമാഭാവം എന്ന് വെച്ചാൽ എന്താണ്? വാസ്തവത്തിൽ ദശമനില്ല. താൻ ദശമനല്ലെന്ന് പോലും ധരിച്ചു. തന്നെക്കുറിച്ചുള്ള ഒരു ചിന്തയെ വരുന്നില്ല. ദശമനില്ല. ആ അനുഭവത്തിന് അനുഭവം ഉണ്ടായില്ലെന്നാണ്. ആ അനുഭവത്തിൻ്റെ പേരിൽ താൻ കരഞ്ഞില്ലെന്നാണ്. ഒന്നുമല്ല, മറിച്ച് ദശമനില്ല എന്നുള്ള അനുഭവം അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നു അയാൾ. അതിനാണ് ദുഃഖം നിവൃത്തി എന്ന് പറയുന്നത്. ദുഃഖം നിവൃത്തി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ദുഃഖം മാറിപ്പോകുന്നു എന്നാണ്. ദുഃഖമില്ലാതാകുന്നു ഒരിക്കലും. തത്വജ്ഞാനം കൊണ്ട് ദുഃഖമില്ലാതാകത്തില്ല. അങ്ങനൊരു പ്രതീക്ഷ വേണ്ട. എന്തുകൊണ്ട്? അത് അനുഭവ വിഷയമാണ്. എന്തെങ്കിലും ഒരു തത്വജ്ഞാനം കൊണ്ട് ദുഃഖം മാറിപ്പോയാൽ പിന്നെ എന്തായിരിക്കും വരുന്ന സുഖം? അത് വന്നു കഴിഞ്ഞാൽ അതിനും മാറിയേ പറ്റും, അതിന് വഴി മാറിക്കൊടുത്തേ പറ്റും. എന്തുകൊണ്ടത്? പ്രപഞ്ചം ദ്വന്ദ്വാത്മകമാണ്. അതിനൊന്നായിട്ട് മാത്രം ഇരിക്കാൻ പറ്റത്തില്ല. ഒരു നാണയത്തിന് ഒരിക്കലും ഒരു വശമായിട്ടിരിക്കാൻ പറ്റില്ല. പ്രകൃതിയുടെ സ്വഭാവമാണ്. നിഗ്രഹക്കും കരിഷ്യതി. അതിനെ മാറ്റിമറിക്കാൻ ഒക്കത്തില്ല. സുഖത്തെ ഇല്ലാതാക്കാനോ ദുഃഖത്തെ ഇല്ലാതാക്കാനോ സാധ്യമല്ല. കേവലം ഇത്രയേ സാധ്യമാകും. എന്താണ് ഇതിൻ്റെയൊക്കെ പരമാർത്ഥം എന്താണെന്ന് ബോധിക്കുക. ആ ബോധത്തിലൂടെ, വിവേകത്തിലൂടെ സുഖദുഃഖങ്ങളെ അനുഭവിക്കുക. അതേ പറ്റും. വീണ്ടും സുഖദുഃഖങ്ങളെ അനുഭവിക്കുക തന്നെ വേണ്ടി വരും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ ഒരിടത്തും പറയുന്നില്ല. എന്താണോ സുഖദുഃഖങ്ങളില്ലാത്തതാണ് അത് മറഞ്ഞു പോകുന്നതാണ് അത് പറയുന്നില്ല. മറിച്ച് സുഖദുഃഖങ്ങൾ എവിടെയാണ് അതാണ് ബോധിപ്പിക്കുന്നത്. സുഖദുഃഖങ്ങൾ നിന്റെ സ്വരൂപത്തിലില്ല, പിന്നെ നിന്റെ അനുഭവത്തിലുണ്ട്. ഈ പ്രാപഞ്ചികമായ അനുഭവത്തിൽ, ഈ ജീവ അനുഭവത്തിലുണ്ട്. അതിനവിടെയുള്ളൂ, നില സ്വരൂപത്തിലില്ല എന്നാണ്. എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലും പരമാർത്ഥത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടായാലും വീണ്ടും സുഖദുഃഖങ്ങളുടെ അനുഭവത്തിന് മാറ്റം വരില്ലെങ്കിൽ ഈ ബോധത്തിന് എന്താ പ്രയോജനം എന്നടുത്ത് ചോദ്യം വരും. പരമാർത്ഥത്തെ ബോധിക്കുന്നതുവരെ ഗുരുവിന് പ്രയോജന ചിന്തയുള്ളു. പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രയോജന ചിന്തയില്ല. എന്തിനു വേണ്ടി എന്തെങ്കിലും പിന്നീട് അവശേഷിക്കുമ്പോഴാണ് പ്രയോജനം ചിന്ത. പർവ്വതത്തെ ആരോഹണം ചെയ്യുന്നവനാണ് ഇപ്പോഴും ആ പർവ്വതത്തിൻ്റെ ഉപരിഭാഗത്തെത്തിയാൽ എന്തായിരിക്കും, അങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഭാവനകൾ എങ്ങനെയെത്താം, ഉപായ ചിന്ത. പർവ്വതത്തിൻ്റെ ഉപരി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അത്തരം ചിന്തകൾക്കൊന്നും പിന്നെ ഒരു പ്രസക്തിയില്ല. ഇനി അങ്ങനെ മേലോട്ട് കയറും, ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതവിടെ അവസാനിച്ചു. തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, തൻ്റെ ലക്ഷ്യം എന്താണ്, അവിടെ പിന്നെ ഇല്ല. അങ്ങനെ പ്രയോജന ചിന്ത അവസാനിക്കുന്ന അതിനുശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യം, എന്താ ഇതിൻ്റെ പ്രയോജനം, അങ്ങനെ ഒരു ചോദ്യം അവിടെ ഉദിക്കുന്നില്ല. എന്തുകൊണ്ട്? പരമാർത്ഥ ബോധം പിന്നീട് മറ്റൊരു പ്രയോജനത്തിന് വേണ്ടിയുള്ളതല്ല. അത് തന്നെയാണ് ഉപായം, അത് തന്നെയാണ് ഉപേയം. ലക്ഷ്യം മാർഗമെന്ന് പിന്നെ അവിടെ പിരിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവസ്ഥ പറയുന്നത് മുക്തി. ലക്ഷ്യം മാർഗങ്ങളിൽ നിന്നെല്ലാമുള്ള മുക്തിയാണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ് അജ്ഞന്റെ ഭാഷയിൽ അതാണ് പ്രയോജനം എന്ന് പറയാം. കാരണം നിഷ്പ്രയോജനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവന് എന്തെങ്കിലും പ്രയോജനത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അതാണ് ദുഃഖനിവൃത്തിയുടെ താല്പര്യം. അല്ലാതെ ദുഃഖമോ സുഖമോ ഒഴിഞ്ഞു പോകുന്നു, ഇവിടെ അതേ ബോധിപ്പിക്കുന്നുള്ളൂ. ഈ സുദുഃഖ പരമ്പര ഈ ജീവഭാവത്തിലാണ്, പരമാത്മഭാവത്തിലല്ല. നീ ആ പരമാത്മഭാവമാണ്. ആ അറിവ്, അതുകൊണ്ടാണ് അതിനെ പറയുന്നത് കൃതകൃത്യതയുണ്ട്, അറിവിലുണ്ടെന്ന് പറയുന്നു. അത് അറിവിൻ്റെ തന്നെ സ്വരൂപമാണ്. അതാണ് ദശമസ്തമസി എന്നുള്ള ഉപദേശത്തിൽ സംഭവിക്കുന്നത്. എന്താ നേടിയത് അവിടെ? ദുഃഖം നിവൃത്തി. പറയും ആ ദശമസ്തമസി അറിഞ്ഞു, പിന്നെ അയാളുടെ ദുഃഖമെല്ലാം പോയാലോ, പിന്നെ അയാൾ ദുഃഖിക്കുന്നില്ലല്ലോ എന്ന് പറയും. തത്വത്തെ അറിഞ്ഞാലും വീണ്ടും സുഖദുഃഖ അനുവർത്തിക്കുന്നു എന്ന് പറയുന്നത്. അതവിടെ ആ ദൃഷ്ടാന്തത്തിൽ അത്രയും എടുത്താൽ മതി. തത്വ ബോധത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അർത്ഥശൂന്യമായിട്ടുള്ള വിലാപം, അതാണ് ജീവന്റെ ദുഃഖം എന്ന് പറയുന്നത്. ഒരർത്ഥമില്ലാത്തതാണ് അത്, ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകുന്നതല്ല. ഉദാഹരണം പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിർബന്ധം പിടിച്ച് കരയുന്നു. അവരെ ആവശ്യം സാധിച്ചു കൊടുത്താലും ഒരു 10 മിനിറ്റ് കൂടി കരഞ്ഞുകൊണ്ടിരിക്കും, തേങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. ഇനി എന്തിനാ നീ കരയുന്നതെന്ന് വെച്ചാൽ ഉത്തരവ്, പക്ഷെ കരഞ്ഞേ മതിയാവും. അതുപോലെയാണ് തത്വജ്ഞാനത്തിലെ സുഖദുഃഖാദി അനുഭവങ്ങൾ, അതിന് പ്രാരബ്ധം എന്ന് വേറെ ഭാഷയിൽ പറയുന്നു. ആ സുഖദുഃഖങ്ങളുടെ നില എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ് അത്? ദശമസ്തമസി പോലെയാണ്. ഇവിടെ സുഖദുഃഖങ്ങൾക്ക് ദൈർഘ്യമില്ല, പെട്ടെന്നുണ്ടായതാണ്. ദുഃഖം മാറിയാലും മനുഷ്യൻ വീണ്ടും കണ്ണു തുടയ്ക്കാറില്ലേ, കണ്ണുനീര് തുടയ്ക്കാറില്ലേ, മാറിയിട്ട് ഒരു ചിരിച്ചുകൊണ്ടായിരിക്കും അനുഭവത്തി എന്ന് പറയും. അതുപോലെയാണ് ഇവിടെ ദുഃഖ സുഖദുഃഖങ്ങളുടെ പരമാർത്ഥ ഭാവത്തെ ബോധിപ്പിക്കുന്നത്. അത് അസത്യമല്ല, അതെന്താണ്? സത്യമാണ്. അസത്യത്തെ ബോധിപ്പിക്കുകയല്ല. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇങ്ങനെ? ഇതിന് മാത്രം ഒരു പ്രത്യേകത, എന്തുകൊണ്ട് അസത്യമാകുന്നില്ല എന്ന് പറയുന്ന അവിദ്യ അധ്യാരോപിതം. ഒരൊറ്റ സമാധാനം, ഇത് അവിദ്യ അധ്യാരോപിതമാണ്, അവിദ്യ കല്പിതമാണ്. അധ്യാരോപിതം എന്ന് വെച്ചാൽ കല്പിതം. എന്താ അവിദ്യ കല്പിതം? ഈ സുഖദുഃഖങ്ങളെ തന്നിൽ ആരോപിക്കുന്നു, തൻ്റേതാണെന്ന് കരുതുന്നു. എന്നുവെച്ചാൽ പരമാത്മസ്വരൂപത്തിലാണെന്ന് കരുതുന്നു, തൻ്റെ വാസ്തവ സ്വരൂപത്തിലാണെന്ന് കരുതുന്നു. അവിടെ ഒരു ചെറിയ തകരാറ് വന്നിട്ടുണ്ട്. ആ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഭ്രാന്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്, ദശമന് പറ്റിയ അവസ്ഥ. അത് വിശദീകരിക്കാൻ ഒക്കത്തില്ല എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചു അത്ര തന്നെ, താൻ ദശമനാണെന്ന് അറിയുന്നില്ല. അതൊരു വെറുതൊരു അറിവില്ലായ്മ മാത്രമല്ല. എന്തുകൊണ്ട്? അതൊരുപാട് ഫലത്തെ ഉണ്ടാക്കുന്നു. കാരണം ദുഃഖത്തെ ഉണ്ടാക്കുന്നു, കരയുന്നു, വ്യാകുലപ്പെടുന്നു, സംഭ്രമിച്ച് പല പ്രവൃത്തികൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് കേവലം അതൊരു അറിവിന്റെ അഭാവമല്ല, അതുകൊണ്ട് അതിന് ഭ്രാന്തി എന്ന് പറയുന്നു. ഭ്രാന്തി പലതിനും കാരണമായി തീരും, ഭ്രാന്തിയെ നിരാകരിക്കുന്നു. അതുകൊണ്ട് പറയുന്നത് ഭ്രാന്തി കല്പിതമാണ്, അവിദ്യ അധ്യാരോപിത ദുഃഖിത്വം, അത് ഭ്രമമാണെന്ന് പറയുന്നു. ഭ്രമം എന്ന് പറയുന്നത് ആ ഒരു അംശത്തിലാണ്, വളരെ ചെറിയൊരു അംശത്തിലാണ് ഈ ഭ്രമമെന്ന് പറയുന്നത്. കേവലം ആന്തരികമായ അനുഭവത്തിൻ്റെ വളരെ തുച്ഛമായൊരവസ്ഥയാണ് അപോഹാർത്ഥത്വം. ആ ഭ്രമത്തെ മാറ്റുക. വെളിച്ചം വരുമ്പോൾ ഇരുള് മായുന്നത് പോലെ അത്രയും തുച്ഛവും നിസ്സാരമായൊരു കാര്യമാണ്, പ്രയത്ന സാധ്യമായൊരു കാര്യമല്ല. വെളിച്ചം ഇല്ലാത്തിടത്തോളം കാലം അത് പ്രയത്ന സാധ്യമാണെന്ന് തോന്നും, പക്ഷെ എന്ത് പ്രയത്നം കൊണ്ട് അതൊട്ട് സാധ്യവുമല്ല ഇരുളിനെ മാറ്റുന്നു. അവിടെ സർവപ്രയത്നവും വിഫലമാകും. വെളിച്ചത്തിലോ അത് അയത്നസിദ്ധമാണ്. അതുപോലെ ഇവിടെ വിവേകമാകുന്ന വെളിച്ചം, അതിനിത് അയത്നസിദ്ധമായ കാര്യമാണ്, യത്നാപേക്ഷിതമല്ല. ശ്രമമല്ല മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, തനിക്ക് പോരാന്ന് തോന്നുന്ന പല കാര്യങ്ങളും നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങളല്ല. ആത്മനെ ഇതിനെക്കുറിച്ച് വിശദമായി വാർത്തകാരം പറയുന്നത് പ്രകൃത സംഖ്യാപൂർണ ദശമാതാണ് സംഖ്യാപൂർണ്ണം. തന്നിൽ വന്ന് ചേരേണ്ടാണ്, താൻ ദശവനെന്നറിയേണ്ടാണ്. സംഖ്യ അപൂരണം, പക്ഷെ അത് സംഭവിക്കുന്നില്ല. സംഖ്യാപൂരണം സംഭവിക്കുന്നില്ല, സംഖ്യാപൂരണം. അതെന്താണ്? ഭ്രമം. അതിന് പറയുന്ന ഒരു പേരാണ് ഭ്രമം. അപോഹവ അതിനെ നിഷേധിക്കുന്നത് പോലെ കല്പിത ദുഃഖ ആത്മാ അഭിമാനിച്ച്, കല്പിത ദുഃഖാത്മാവ്, താൻ ദുഃഖാത്മാവാണെന്ന് കരുതുന്നു, താൻ ദുഃഖിയാണെന്ന് കരുതുന്നു. ആ ഒരു കരുതൽ അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് സുസ്വരൂപത്തിലില്ല എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്.
1: ഓം നമഃ ശിവായ. You are listening to shaivam.org radio, the 24/7 spiritual channel from shaivam.org.

0: ನಂತರಿಕ್ಷಮಗಂಜಜ್ಞಸ್ತೋ ಮಾದ್ರವೀನಮಷ್ಟು ಪಿತೃನ್ಪೃಥಿವೀಮಗಂಜಜ್ಞಸ್ತೋ ಮಾದ್ರವೀನಮಷ್ಟು ಯಂಕಂಚ ಲೋಕಮಗಂಜಜ್ಞಸ್ತೋ ಮೇ ಭದ್ರಮಾಭೂತ್ ಇತಿ ನವಮೋಧ್ಯಾಯಃ. ಓಂ.
1: Shivaya. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: അത് അഖണ്ഡ ബോധമാണ്, അവിച്ഛിന്ന ബോധമാണ്. നമ്മൾ ദൂരത്തുനിന്ന് മലകളെയൊക്കെ കാണുമ്പോൾ മലകളൊക്കെ നമ്മളുടെ കണ്ണിന്റെ ഉള്ളിൽ അടങ്ങുന്ന അത്രമാത്രം വലുപ്പമുള്ളതായിട്ട് കാണുന്നു. അടുത്തു പോകും തോറും ആ മലകൾ വലുതായി വലുതായി വരും. നമ്മൾ ആ മലയിൽ കയറിയാൽ നമ്മൾ അതിൽ വെറും ഒരു പൊടിയായിട്ട് മാറും. അതിലെവിടെയെങ്കിലും ഒരു ഗുഹയിൽ പോയാലോ മറഞ്ഞു പോകും. അതുപോലെയാണ് ഇപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഈ അഹന്ത ഇപ്പൊ ഈ ശരീരത്തിന്റെ ഉള്ളിൽ അടങ്ങിയതായിട്ട്, ആ മലകളൊക്കെ കണ്ണിലടങ്ങിയതായിട്ട് കാണുന്ന പോലെ നമ്മളിൽ ഈ ഞാൻ എന്നുള്ളത് ഈ ശരീരത്തിൽ ഹൃദയാന്തർഭാഗത്ത് അടങ്ങിയതായിട്ട് തോന്നുന്നു. നമ്മൾ അതിനെ സമീപിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ ഓർമ്മിച്ചുകൊണ്ട് സമീപിക്കണം. സമീപിക്കൽ എങ്ങനെയാ? ആത്മവിചാരം എന്താണ്? ആദ്യം ഓർമ്മിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തുവിനെ തിരയുമ്പോ വാച്ച് കാണാനില്ലെങ്കിൽ എന്ത് ചെയ്യും? വാച്ചിന്റെ കളറും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തിരയും അല്ലേ? തിരഞ്ഞ് കണ്ടുപിടിക്കണം. അപ്പോ അതേ അതിന്റെ സ്വരൂപം അറിഞ്ഞ്, ഒരു സ്പെഷ്യാലിറ്റി അറിഞ്ഞ് കണ്ടുപിടിക്കുക. അതേപോലെ എല്ലാം ഒരേപോലെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു ചൊല്ലുണ്ട്, തിരുപ്പതിയിൽ പോയി ഒരാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞു വെച്ചു അത്ര. തിരുപ്പതിയിൽ എന്താ ആളുടെ പേര്? വെങ്കട്ടരമണൻ. എന്താ രൂപം? തല മൊട്ടയടിച്ചിട്ടുണ്ടാവും. കണ്ടുപിടിക്കാൻ പറ്റുമോ? തിരുപ്പതിയില് തല മൊട്ടയടിച്ച ആള് വെങ്കട്ടരമണൻ പേര് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? എല്ലാ എവിടെ പോയാലും വെങ്കട്ടരമണനായിരിക്കും, തല മൊട്ടയടിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുക. അതുപോലെ ആത്മാവിനെ കണ്ടെത്തണം. എന്താണ് അതിന്റെ സ്വരൂപം? അത് നിങ്ങളിൽ തന്നെ കേന്ദ്രമായിട്ട് ഞാൻ ഞാൻ എന്ന അനുഭവമായിട്ട് തോന്നുന്നു. അത് അനന്വയമാണ്. എന്താന്ന് വെച്ചാൽ ആ അനുഭവം വേറെ ഒരിടത്തുമില്ല. അപ്പൊ നമുക്ക് കൺഫ്യൂഷനേയില്ല. ഒരിടത്തും അനുഭവമില്ല. മൈക്കിൽ അനുഭവമില്ല, പുസ്തകം അനുഭവമില്ല, നിങ്ങളാരും എനിക്ക് അനുഭവമില്ല. നിങ്ങളൊക്കെ തന്നെ എന്റെ ഇന്ദ്രിയവേദ്യമായിട്ടുള്ള രൂപങ്ങളാണ്. എനിക്ക് അനുഭവമുള്ളത് ഒരൊറ്റ കാര്യം മാത്രം, എന്നിൽ ഞാൻ ഞാൻ എന്ന് യാതൊന്ന് നർത്തനം ചെയ്യുന്നു, അതുമാത്രം. അത് തന്നെ ഈശ്വര സ്വരൂപം, ദക്ഷിണാമൂർത്തി സ്വരൂപം, കൃഷ്ണസ്വരൂപം. കൃഷ്ണൻ ഗീതയിൽ അഹം ആത്മാഗുഢാകേശ സർവഭൂതാശയസ്ഥിത. ഹേ അർജുന, എല്ലാവരുടെയും ഹൃദയത്തിൽ, ഹൃദയമാവുന്ന ഗുഹയിൽ യാതൊന്ന് ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്നുവോ അത് ആത്മാവാണ്. അതിനെ അന്വേഷിച്ച് കണ്ടെത്തു. അഹം ആദിശ്യ മധ്യം ച, ഈ ശരീരം ഉദിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. ശരീരം മരിച്ചു കഴിയുമ്പോഴും ഞാൻ ഉണ്ടാവും. ശരീരവും മറ്റുമൊക്കെ മധ്യത്തിൽ വന്നിട്ട് പോകുന്നു. അഹം എന്നുള്ള അനുഭവത്തിന് ആദിയുമില്ല, അന്തവുമില്ല. അപ്പൊ ആ അഹം എന്നുള്ള കേന്ദ്രസ്ഥാനത്തില് ഈശ്വരനെ അന്വേഷിക്കുക. അഹം പദാർത്ഥം ഈശ്വരനെ. ശൈവസിദ്ധാന്തത്തിൽ ഒരു ശ്ലോകമുണ്ട്, ശിവനെ സ്തുതിക്കുകയാണ്. ഞാൻ ആ ശ്ലോകം ആദ്യം കണ്ടപ്പോ ആശ്ചര്യപ്പെട്ടുപോയി. ബ്രഹ്മസൂത്രത്തിന് ആദ്യ ധ്യാന ശ്ലോകമായിട്ട് എഴുതിയിരിക്കുകയാണ് ശ്രീകണ്ഠഭാഷ്യം. അത്ഭുതപ്പെട്ടുപോയി ആ ശ്ലോകം കണ്ടപ്പോ. എന്താ, എങ്ങനെയാ ശിവനെ സ്തുതിക്കുന്നത് എന്ന് വെച്ചാൽ, നമോ അഹം പദാർത്ഥായ ലോകാനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനേന. നമോ അഹം പദ അർത്ഥായ എന്നാണ്. അഹം പദത്തിന്റെ അർത്ഥമായിട്ടുള്ള ശിവന് നമസ്കാരം എന്നാണ്. സച്ചിദാനന്ദരൂപനായ ശിവന് നമസ്കാരം. ഞാൻ ഞാൻ എന്ന് യാതൊന്ന് ഉള്ളിൽ ദിവ്യനർത്തനം ചെയ്യുന്നു. അതിന്റെ മൂലപ്പൊരുൾ അതിനെ അന്വേഷിച്ചു നോക്കിയാൽ ശിവൻ പ്രകാശിക്കും. പുറമേക്ക് വരുന്ന ശിവൻ ഈ അഹംബോധത്തിൽ ഉണ്ടാകുന്ന ഒരു അല മാത്രമാണ്, അത് വന്നിട്ട് പോകും. പക്ഷേ അതിന് അധിഷ്ഠാനമായിട്ടുള്ള ശിവൻ നമ്മളിൽ ഇരിക്കുന്നു, ഈ കാണുന്നവനിൽ ഇരിക്കുന്നു. കാണപ്പെടുന്ന വസ്തുവല്ല. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ. പുറമേക്ക് വിഷയങ്ങളെയൊക്കെ കാണുന്നു. എങ്ങനെ? കണ്ണുകൊണ്ട് കാണുന്നു. കണ്ണുകൊണ്ട് എങ്ങനെ കാണും? മനമാകുന്ന കണ്ണ്, കണ്ണില്ലെങ്കിലും മനസ്സുകൊണ്ട് കാണും. സ്വപ്നത്തിൽ പലതും മനസ്സിലുണ്ടാവുന്നതിനെയൊക്കെ കാണുന്നു. അതിനു കണ്ണായിരുന്ന പൊരുൾ, മനസ്സിനു പുറകിൽ ഒരു കണ്ണുണ്ട്. സുഷുപ്തിയിൽ മനസ്സില്ലാത്തതിനെയും അത് റെക്കോർഡ് ചെയ്ത് പറയുന്നു. അപ്പോ മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ, അതാണ് കണ്ണൻ എന്ന് ഭഗവാന് പേര്. എല്ലാത്തിനും കണ്ണായിട്ടുള്ളവൻ. രമണ മഹർഷി അക്ഷരമണിമാലയിൽ ഒരു പാട്ടിൽ പാടി, കണ്ണുക്ക് കണ്ണായി കൺ ഇൻട്രി കാൺ ഉനൈ കാണുവത് എവർ പാർ അരുണാചല എന്ന്. ഹേ അരുണാചല, കണ്ണിന് കണ്ണായി കണ്ണില്ലാതെ കാണുന്ന അങ്ങയെ കാണാൻ ആർക്ക് കഴിയും? അവിടുന്ന് കാണുക എന്നാണ് പാട്ടിന്റെ അർത്ഥം. കണ്ണിന് കണ്ണായി കണ്ണില്ലാതെ കാണുന്ന അങ്ങയെ കാണാൻ ആർക്ക് കഴിയും? അതുകൊണ്ട് അങ്ങ് കാണുക എന്നാണ്. ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിന് ബുദ്ധിയാവുന്ന കണ്ണ്, എല്ലാത്തിനും പുറകിൽ പ്രജ്ഞാനേത്രോ വൈ ലോകഹ എന്ന് ഉപനിഷത്ത്. പ്രജ്ഞയാകുന്ന നേത്രം, ആ പ്രജ്ഞയാകുന്ന നേത്രത്തിനെ കാണാൻ മറ്റൊരു കണ്ണില്ല. അങ്ങനെ ഒരു കണ്ണുണ്ടെങ്കിൽ അത് ഇതിനെക്കാളും സൂക്ഷ്മമായി പോകും, അത് അനന്തമായിട്ട് പോകും. അപ്പൊ സ്വയമേവ കണ്ണാണ് ബോധം, ബോധചക്ഷുസ്. ആ ബോധചക്ഷുസിനെ കാണാൻ മറ്റൊരു കണ്ണില്ലാത്തതുകൊണ്ട് അത് സ്വയമേവ തന്നെ കാണണം. സ്വയമേവ അത്, അതാണ് മൂന്നാമത്തെ കണ്ണ് എന്ന് പറയുന്നത്. നമ്മൾ ശിവന് മൂന്നാമത്തെ കണ്ണ് നെറ്റിയിലൊക്കെ വരച്ചു വയ്ക്കും. അത് കണ്ടാൽ നമുക്ക് ചിലപ്പോ പേപ്പറിലൊക്കെ കാണും അല്ലേ, കുട്ടികൾ മൂന്ന് കൈയോടെ ജനിച്ചു, നാല് കൈയോടെ ജനിച്ചു. അതുപോലെ എന്തോ സ്പെഷ്യാലിറ്റി ആണോ മൂന്ന് കണ്ണ്? മൂന്ന് കണ്ണ് എന്താ? എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ മൂന്നാമത്തെ കണ്ണ്. ആ മൂന്നാമത്തെ കണ്ണ് മാത്രമാണ് യഥാർത്ഥ കണ്ണ്. ആ കണ്ണാണ് ഈ രണ്ട് കണ്ണുകളിലൂടെ കാണുന്നത്. ബോധചക്ഷുസ്, ജ്ഞാനമാവുന്ന കണ്ണ്. ആ കണ്ണിനെ കാണാൻ മറ്റൊരു കണ്ണ് വേണ്ട, അത് സ്വയമേവ അറിയുന്നു. സ്വബോധേ എന്ന അന്യബോധേച്ഛ ബോധരൂപതയാ ആത്മനഃ ന ദീപസ്യ അന്യദീപേച്ഛ യഥാ സ്വാത്മപ്രകാശനെ. ഒരു വിളക്ക് ഉണ്ടെന്നറിയാം, മറ്റൊരു വിളക്ക് വേണ്ട. അതുപോലെ ഈ ബോധമുണ്ടെന്നറിയാം, മറ്റൊരു ബോധം വേണ്ട. അത് സ്വയം പ്രകാശം. അത് തന്നെ ഗീതയിൽ ഭഗവാൻ ജ്യോതിഷാം അപി തദ് ജ്യോതി തമസഃ പരം ഉച്യത്തെ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം എന്ന്. ഹൃദയത്തിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സെന്ററിൽ ഇരുന്നു കൊണ്ട് അറിവായിട്ടും അറിയപ്പെടുന്ന വസ്തുവായിട്ടും പരമാത്മജ്ഞാനം കൊണ്ട് അനുഭവിക്കേണ്ട സത്യമായിട്ടും അത് ഹൃദി സർവസ്യ വിഷ്ഠിതം. നമ്മളുടെ സെന്ററിൽ അത് വർത്തിക്കുന്നു. ആ ബോധം നമ്മളുടെ സ്വരൂപം. അതാണ് ഇവിടെ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ആ ചിദാനന്ദരൂപമായ ബോധത്തിനെ ശ്രദ്ധിച്ചാൽ അതല്ലാത്തതായതൊക്കെ വിട്ടുപോകും. നമ്മൾ പറഞ്ഞു, അക്ഷരത്തിനെ അറിഞ്ഞാലും പിന്നെയും വാസനകള് രാഗം ദ്വേഷവും ഒക്കെ തടസ്സം ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷേ ആ രാഗദ്വേഷങ്ങളെ ഒന്നും നീക്കാനായിക്കൊണ്ട് നമ്മൾ പ്രയത്നം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അക്ഷരത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നാൽ ബാക്കിയുള്ളതൊക്കെ ക്ഷരമൊക്കെ തനിയെ വിട്ടുപോയിക്കും. യഥാ പ്രത്യഗവസ്ഥിതം മനഃ തഥാ തഥാ മുഞ്ചതി ബാഹ്യവാസനാഹം നിശേഷമോക്ഷേ സതി വാസനാം ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ. ആദ്യം ആത്മാനുഭൂതി ഉണ്ടാവുന്നു. എങ്ങനെ? ഞാൻ എന്നുള്ള ബോധം തെളിഞ്ഞു ജ്വലിക്കുന്നു. പലർക്കും ഒരു ഗ്ലിംസ് കിട്ടും. ഗ്ലിംസ് കിട്ടിയാലും നിലച്ചു നിൽക്കുന്നില്ല. കാരണം എന്താ? പിന്നെയും ഈ വാസനകൾ ചുറ്റും കാളിയും കൂളിയും വട്ടമിട്ട് നർത്തനം ചെയ്യുന്നു. രാഗം, ദ്വേഷം, മതം, മാത്സര്യമൊക്കെ. അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യും? അതിനോട് ശണ്ട കൂടേണ്ട ആവശ്യമില്ല, നിഷേധിക്കാതാണ്. അതാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. എന്നിൽ രാഗമോ ദ്വേഷമോ മതമോ മാത്സര്യമോ യാതൊന്നുമില്ല, ചിദാനന്ദരൂപമായ ആ ബോധമാണ് ഞാൻ. അപ്പൊ ഈ രാഗദ്വേഷമൊക്കെ കാണുന്നതോ? അതൊന്നും എന്നിലില്ല, അതൊക്കെ മനസ്സിലാണ് ഉള്ളത്. രാത്രി ഉറങ്ങിക്കഴിയുമ്പോ, മനസ്സടങ്ങിക്കഴിയുമ്പോ ഇതൊന്നും കാണാനില്ല. മനസ്സ് പൊന്തുമ്പോ ഒക്കെ പൊന്തുണു. അപ്പൊ ഇതൊക്കെ മനസ്സിന്റെയാണ്, എന്റെയല്ല. എന്നിൽ ഇതൊന്നുമില്ല, ഇതൊക്കെ മനസ്സിലാണ് ഉള്ളത്, എന്നിലല്ല. നോക്കണം, ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള മാർഗം. ആദ്യമൊക്കെ നമ്മൾ കുറച്ച് ശുദ്ധമാക്കി മനസ്സിനെ നിയന്ത്രിച്ച് വേണം. പിന്നീട് യു ഹാവ് ടു ഡിനൈ, ഇതൊന്നും വാസ്തവമല്ല, ഇതൊന്നും എന്നിലില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ഭസ്മമായി പോവും, എരിഞ്ഞുപോകും. ഇതൊന്നും എന്നിലില്ല, ഞാൻ ശുദ്ധ ബോധസ്വരൂപനാണ്, പരമപരിശുദ്ധനാണ്. വിവേകാനന്ദ സ്വാമികൾ അതാണ് പറഞ്ഞത്, ഞാൻ പാപി പാപി എന്ന് വിചാരിച്ചാൽ പാപിയായിട്ട് പോകും. നിങ്ങൾ പരമപരിശുദ്ധരാണ്. ഞാൻ ശുദ്ധബോധസ്വരൂപനാണ്, ആത്മാവാണെന്ന് ധരിച്ചാൽ ആത്മതത്വം പ്രകാശിക്കും. എപ്പോഴും പാപി പാപി എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ പാപിയായിട്ട് തീരും. എന്ത് വിചാരിക്കണമോ അതായിട്ട് തീരും. അപ്പൊ എന്തിനീ അങ്ങനെ വിചാരിക്കണം? സ്വയം സ്വസ്വരൂപത്തിനെ ധ്യാനിക്കാം. അതാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. രാഗം ദ്വേഷം എന്നിലില്ല, മനസ്സിലാണ്. മതം മാത്സര്യം ഇതൊന്നും എന്റെ സ്വരൂപമല്ല, ഞാൻ ആത്മാവാണ്. നിരന്തര ധ്യാനം കൊണ്ട് അത് സിദ്ധിച്ച പോലെ ഭാവിക്കുക. എന്നുവെച്ചാൽ ഭാവിക്കൽ കള്ളമല്ല, അത് സത്യമാണ്. അതുകൊണ്ട് അപ്പൊ ആ ബോധത്തിനെ ശ്രദ്ധിക്കുന്നു, ബോധത്തിനെ തെളിച്ചെടുക്കുന്നു. അതിൽ യാതൊന്നും സ്പർശിക്കുന്നില്ല, കർത്തൃത്വം ഭോക്തൃത്വം യാതൊന്നും. കർത്തൃത്വം ഭോക്തൃത്വമാണ് പുണ്യവും പാപവും ഒക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ കർത്താവാണ് എന്ന് ധരിക്കുമ്പോ നല്ലത് ചെയ്താൽ പുണ്യം, ചീത്ത കാര്യങ്ങൾ ചെയ്താൽ പാപം. പുണ്യപാപങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥിതി വരികയേയില്ല. എത്ര കാലം കർത്തൃത്വം ഉണ്ടോ അത്ര കാലം പുണ്യവും പാപവും വരും. പുണ്യം സ്വർണ ചങ്ങലയാണ്, പാപം ഇരുമ്പ് ചങ്ങലയാണ്. രണ്ടും നമ്മളെ ബന്ധിക്കും. ഇരുമ്പ് ചങ്ങല എങ്ങനെ ബന്ധിക്കുമോ അതുപോലെ തന്നെ സ്വർണ ചങ്ങല ബന്ധിക്കും. ഇരുമ്പിനേക്കാളും ഘനം കൂടിയ ലോഹമായതുകൊണ്ട് ഒന്നുകൂടെ ബലമായിട്ട് കെട്ടിയിടും. പിന്നെ സ്വർണമായതുകൊണ്ട് നമ്മൾ അത്ര പെട്ടെന്നൊന്നും ഉപേക്ഷിക്കില്ല. ഇരുമ്പാണെങ്കിൽ ഉപേക്ഷിച്ചു എന്ന് വരും. പുണ്യത്തിനെ ഉപേക്ഷിക്കാൻ വളരെ വിഷമാണ്. അപ്പൊ രണ്ടും നമ്മളെ ബന്ധിക്കും, രണ്ടും നമ്മളെ ബന്ധിക്കും. പുണ്യവും ബന്ധിക്കും, പാപവും ബന്ധിക്കും. ഇത് രണ്ടും നമ്മളുടെ സ്വരൂപമല്ല. വിഭാഗ പുണ്യാനാം ഭർത്തൃഹരി ഒരിടത്ത് പറയുന്നു, അതിനെ ആലോചിച്ചാലും എനിക്ക് പേടി തോന്നുന്നു എന്നാണ്. ആത്മാനുഭവത്തിന് പകരം പുണ്യം ചെയ്ത് സ്വർഗത്തിൽ പോയി ഇരിക്കേണ്ട ഗതികേട് വന്നു പോയി. അപ്പോ പുണ്യം പാപം ഇതൊക്കെ ശരീരത്തിലും മനസ്സിലുമാണ്, എന്നിലില്ല. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം. പുണ്യവും പാപവും യാതൊന്നും എന്നെ ബന്ധിക്കുന്നില്ല. ഞാൻ കർത്താവ് എന്നുണ്ടെങ്കിലല്ലേ പുണ്യപാപ ബന്ധനം. ഈ കർത്തൃത്വം ആർക്കാണ്? ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോ പുണ്യം ചെയ്താൽ ധാരാളം അഹങ്കാരം ബലപ്പെടും, ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് തോന്നും. പാപം ചെയ്യുന്നവർ ചിലപ്പോ അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുവല്ലോ എന്ന് പശ്ചാത്തപിക്കും. എന്നുവെച്ചാൽ അതിന് പോയി പാപം ചെയ്യണം എന്ന് അർത്ഥമല്ല. അന്വേഷിക്കുക, ഈ കർത്താവ് ആരാണ്? ഈ കർത്തൃത്വം എവിടുന്ന് പൊന്തുന്നു? അതിന്റെ ചലനം എങ്ങനെ ഉണ്ടാവുന്നു? അത് എത്ര കണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്നു. അഹം കർത്താ ഭോക്ത ന കർത്തൃത്വം ന ച കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. എല്ലാവരും ഭഗവത്ഗീതയിൽ ഈസി ഈസി ആയിട്ട് കൊട്ടേഷൻ കൊടുക്കും. കൃഷ്ണൻ ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക, അതുകൊണ്ട് ഞങ്ങൾക്ക് സത്സംഗമൊന്നും വരാൻ സമയമില്ല, ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുകയാണ്. എന്താ ചെയ്യണത്? വീട്ടിൽ ടി വി നോക്കിക്കൊണ്ടിരിക്കും, അതുതന്നെ ഡ്യൂട്ടി. ആ കൃഷ്ണൻ പറയുന്നു, ഡ്യൂട്ടിയല്ല, തനിക്ക് ഡ്യൂവർഷിപ്പേ ഇല്ല, എന്നിട്ട് വേണ്ട ഡ്യൂട്ടി. ഡ്യൂട്ടി വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുമോ? എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യണമെന്ന് രാത്രി ആളു ക്ലോസ് ആയാൽ ആര് ഡ്യൂട്ടി ചെയ്യും? ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറയണമല്ലോ. നമുക്ക് ഡ്യൂട്ടി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഈ ചെയ്യുന്നവൻ ആരാണ്? ഈ ചെയ്യുന്നവൻ ആരാണ്? അപ്പൊ ഈ ചെയ്യുന്നവനെ മറന്നു കളഞ്ഞിട്ടാണ് ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ള ഭാവം. അതാണ് ഭഗവാൻ പറഞ്ഞത്, അവിദ്യയെ പറയാണ്, ന കർത്തൃത്വം ന കർമാണി. ഒരു ജീവനും ഈശ്വരൻ കർത്തൃത്വവും കൊടുത്തിട്ടില്ല, കർമ്മവും കൊടുത്തിട്ടില്ല. കർമ്മത്തിനും ഫലം കിട്ടിക്കോളണം എന്ന് യാതൊരു നിർബന്ധമില്ല. ന കർമ്മഫല സംയോഗം, കർമ്മവും ഫലവുമായിട്ടുള്ള സംയോഗവും വരുത്തി വെച്ചിട്ടില്ല. പിന്നെ എന്തായി ലോകത്തിലേക്ക് കാണണത്? നമ്മളിവിടെ എവിടെ നോക്കിയാലും കർമ്മമാണല്ലോ. സ്വഭാവസ്തു പ്രവർത്തത, ഓരോരുത്തരുടെ പ്രകൃതി അവരെ ചുഴറ്റ, പ്രകൃതി പിടിച്ചു ചുഴറ്റും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. പ്രകൃതി പിടിച്ച് ചുഴറ്റാണ്. സ്വഭാവസ്തു പ്രവർത്തത, സ്വഭാവം എന്ന് വെച്ചാൽ എന്താ? ആദത്തെ കസ്യചിത് പാപം നജൈവ സുകൃതം വിഭുഹു. ഒരാൾക്കും പാപത്തിനെയോ പുണ്യത്തിനെയോ ഭഗവാൻ പാക്കറ്റിലിട്ട് കൊടുക്കണില്ല. പിന്നെ ഈ പാപപുണ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതോ? അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവാ. ഞാൻ കർത്താവല്ല, ഞാൻ ഭോക്താവല്ല, നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപമായ വസ്തുവാണെന്നുള്ള അനുഭൂതി അജ്ഞാനം കൊണ്ടും അറിയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ജന്തുക്കൾ നമ്മളെ പറയാ ജന്തു. ഞാനല്ല കൃഷ്ണൻ. നമ്മൾ ആരെങ്കിലും ചീത്ത വിളിക്കാൻ ജന്തു എന്ന് പറയും അല്ലെ, ക്രീച്ചർ. ജന്തു എന്ന് വെച്ചാൽ ജായതേ ഇതി ജന്തു, ജനിച്ചതൊക്കെ ജന്തുവാണ്. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി, മുഹ്യന്തി എന്ന് വെച്ചാൽ മോഹം ഗച്ഛന്തി ജന്തവഹാണ്. ജന്തുക്കൾ വിഷമിക്കുന്നു, ദുഃഖിക്കുന്നു. അപ്പൊ ഈ ദുഃഖം എങ്ങനെ മാറിക്കിട്ടും? ജ്ഞാനേന തു തദ് അജ്ഞാനം യേഷാം നാശിതം ആത്മനഃ തേഷാം ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ജ്ഞാനം കൊണ്ട്, ഗുരുപദേശം കൊണ്ട്, ഒരു സദ്ഗുരുവിന്റെ കൃപ കൊണ്ട് ആരിൽ ജ്ഞാനം പ്രകാശിച്ചു തുടങ്ങിയോ, തേഷാം അജ്ഞാനം നാശിതം, ആത്മാവിനെ മറച്ചിരിക്കുന്ന മേഘത്തിനെ കാറ്റു കൊണ്ടുപോകും. ആ മേഘത്തിനെ ആര് കൊണ്ടുവന്ന് നിർത്തിയവിടെ? കാറ്റ് തന്നെയോ കൊണ്ടുവന്ന് നിർത്തിയത്? വായുന ആനീയതേ മേഘ പുനസ്തേനൈവ നീയത്തെ മനസാ കൽപ്യത്തെ ബന്ധ മോക്ഷസ്തേനൈവ കൽപ്യത്തെ. മനസ്സ് തന്നെ ബന്ധം കൽപ്പിക്കുന്നു, മനസ്സ് തന്നെ മുക്തനുമാക്കുന്നു. മനസ്സെന്ത് ചെയ്യുന്നു? അജ്ഞാനത്തിനെ കൊണ്ടുവന്ന് നമ്മുടെ യഥാർത്ഥ സ്വരൂപം ഞാൻ ഞാൻ ഞാൻ എന്നുള്ള അനുഭവത്തിനെ, ശുദ്ധ പ്രജ്ഞയെ മറച്ച് അതിന്റെ മേലെ കൽപ്പനകൾ കൊണ്ടുവന്ന്, രാഗദ്വേഷങ്ങൾ കൊണ്ടുവന്ന്, ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, ധനികനാണ്, ദരിദ്രനാണ്, രാഗദ്വേഷങ്ങൾ ഉള്ളവനാണ്, ഇങ്ങനെ ആയിരം ആയിരം ആയിരം വികൽപ്പങ്ങൾ പൊന്തിച്ചു കൊണ്ടുവരുന്നു. ഇനി ഉണ്ണണം, ഉറങ്ങണം, പല വ്യവഹാരങ്ങൾ ചെയ്യണം എന്ന് തോന്നുന്നത് കൊണ്ട് നമ്മളുടെ സ്വരൂപം അറിയണില്ല. ഉണരണം, ഉറങ്ങണം, ഇനി ഉണരണം, ഉറങ്ങണം, ഭുജിച്ചീടണം, അശനം, പുണരേണം എന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം. ഇനി ഉണ്ണണം, ഇനി ഉറങ്ങണം, ഇനി ഭോഗങ്ങൾ അനുഭവിക്കണം എന്നിങ്ങനെ അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ഈ ചെയ്യുന്നതല്ല തെറ്റ്, ചെയ്യണം എന്നുള്ളതാണ് തെറ്റ്. എന്ത് നടക്കണമോ അത് പ്രകൃതി, ആ നടക്കുന്നത് അല്ലാതെ ഉണ്ണാനും ഉറങ്ങാതെ ആരിയിരിക്കുന്നു? ഉണ്ണുന്നു, ഉറങ്ങുന്നു, എല്ലാം നടക്കുമ്പോഴും അതിൽ ഈ അഹംകൃതി പൊന്തി വന്നിട്ട് ഞാൻ ഉണ്ണണം, ഞാൻ ഉറങ്ങണം, ഞാൻ അനുഭവിക്കണം, ഞാൻ പുണ്യം ചെയ്യണം, ഞാൻ പാപം ചെയ്തു, ഈ ഞാൻ അതിനകത്ത് കൂടിയിട്ട് ആരുണരുവതുള്ളൊരു നിർവികാര രൂപം എന്നാണ്. ആരെയും നിർവികാര രൂപത്തിനെ ഉണരുന്നു, വികാരമാവുന്ന ഈ അഹങ്കൃതി പൊന്തി വന്നിട്ട് നിർവികാരത്തിനെ മറച്ചു കളയും. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി. അതിനിന്ന് അയോഗ്യൻ എന്നാൽ ആദ്യത്തെ പടി ഉപദേശിച്ചു, അറിവായി നിൽക്കണം എന്നാണ്. ഉറങ്ങുകയും വരുത്, ഉണരുകയും വരുത്, ഭുജിക്കുകയും വരുത്, പുണരുകയും വരുത് എന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ ചെയ്യണു എന്നുള്ളത് പൊന്തി വരികയേ അരുത്. ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, അതൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, അതൊക്കെ പ്രകൃതി എന്തൊക്കെയോ നടക്കുന്നു, ഞാൻ ആരാണ് എന്നുള്ള വിചാരം ഒരു ക്ഷണം പോലും വിടാതെ ഉള്ളിലുണ്ടെങ്കിൽ അഹങ്കാര ഉദിക്കാത്ത ബോധാനുഭവത്തിൽ നിന്നുകൊണ്ടേയിരിക്കും. ഞാൻ എന്താണ്, ഞാൻ എന്താണ്, ഞാൻ എന്ന് ചലിക്കുന്നതിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോ പ്രജ്ഞാശാന്തി തെളിഞ്ഞു ജ്വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ അറിവായി നിൽക്കുന്നു നമ്മൾ. അറിവായി നിൽക്കുമ്പോ എന്ത് പ്രവൃത്തി നടന്നാലും ആ പ്രവൃത്തികളൊന്നും ഒരു പ്രവർത്തകനെ ഉണ്ടാക്കില്ല. ആ ശ്രദ്ധ അവിടുന്ന് പതറിയാൽ ഓരോ പ്രവൃത്തിയും ഓരോ ചലനവും ഒരു കർത്താവിനെ അവിടെ ഉണ്ടാക്കും. അതാണ് പ്രത്യക്സ്ഥിതി എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു. ജ്ഞാതേ വസ്തുനി അഭി ബലവതീ വാസന. ഒരിക്കൽ അറിഞ്ഞാൽ പോലും ബലവതീ വാസന എന്ത് ചെയ്യും? വാസന പൊന്തി വന്നിട്ട് കർത്താ ഭോക്താ അഭി അഹമിതി, ഞാൻ കർത്ത ഞാൻ ഭോക്ത എന്ന് പൊന്തി വരും. ദൃഢായാസ്യ സംസാരഹേതു, അതാണ് അവന്റെ സംസാര ദുഃഖത്തിന് കാരണം. അതിനെ എങ്ങനെ ഇല്ലാതാക്കും? പ്രത്യക്ദൃഷ്ട്യാനിവസത, പ്രത്യക്ദൃഷ്ടി സാക്ഷി മാത്രമായി, കർത്തൃത്വ ഭോക്തൃത്വങ്ങളൊന്നും ഇല്ലാത്ത തന്റെ ഒരു സ്ഥിതിയിൽ താൻ ഒരു വെറും ഒരു യന്ത്രം മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നിലൂടെ നടക്കുന്ന ആ പ്രോസസ്, എവറിത്തിംഗ് ഈസ് ഹാപ്പനിങ്, നത്തിങ് ഈസ് ഡൺ, ദർ ഇസ് നോ ഡൂവർ, നോ ഡൂയിങ്, ഓൺലി ഹാപ്പനിങ്. നടക്കുന്നു, പലതും നടക്കുന്നു, നടത്തുന്നവൻ ഇല്ല, പലതും ചെയ്യുന്നു, ചെയ്യുന്ന ആളില്ലാത്ത ആ സ്ഥിതിയിൽ പ്രകൃതി അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നാൽ ബന്ധം ഉണ്ടാവില്ല. ഇതിന് വയ്യെങ്കിലാണ് രണ്ടാമത്തെ പാദത്തിൽ അവിടെ പറഞ്ഞു, പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിയിടേണം. പ്രണവമുണർന്ന് എന്ന് വെച്ചാൽ ബ്രഹ്മബോധമുണർന്ന് ജ്ഞാനികളുടെ സമ്പർക്കത്തിൽ ഇരുന്നാലും കർത്തൃത്വം പതുക്കെ പതുക്കെ പതുക്കെ ക്ഷയിച്ചു കിട്ടും. സത്സംഗം. പക്ഷെ ആദ്യത്തെ പ്രാമുഖ്യം എന്തിനാ? സദാ അന്വേഷിക്കാം. ഓരോ വിഷമങ്ങൾ വരുമ്പോഴും കർത്തൃത്വം കൊണ്ട് വിഷമിക്കുമ്പോൾ അപ്പൊ അന്വേഷിക്കാം, ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്, ഞാൻ എന്ന് പറയുന്നത് എന്താണ്, അന്വേഷിച്ചു നോക്കാം, വിചാരം ചെയ്തു നോക്കാം. അങ്ങനെ വിചാരം ചെയ്തു നോക്കുമ്പോ ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം. നമ്മുടെ ലോകത്തിലുള്ള നിയമത്തിനനുസരിച്ചല്ല വിമുക്തി. ആരാദ്യം കർത്തൃത്വത്തിനെ വിടുന്നു അയാൾ വിമുക്തനാകും. എത്ര പുണ്യവാനാണെങ്കിലും കർത്തൃത്വം വിട്ടിട്ടില്ലെങ്കിൽ വിമുക്തനാവില്ല. അഭിച്ഛേദ് സുദുരാചാര, പരമദുരാചാരിയാണെങ്കിലും ഞാൻ കർത്താവാണെന്നുള്ളത് എപ്പോ വിടുന്നു? അപ്പോ വിമുക്തനാവും. എപ്പ ശരണാഗതി ചെയ്യുന്നു? അപ്പോ വിമുക്തനാവും. എത്ര പുണ്യവാനാണെങ്കിലും ശരണാഗതി ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ബന്ധത്തിൽ തന്നെ കിടക്കും. കർത്തൃത്വനാശം ഉണ്ടായിട്ടില്ലെങ്കിൽ ബന്ധത്തിൽ തന്നെ കിടക്കും. അപ്പൊ കർത്തൃത്വനാശമാണ് സമാധി. കർമ്മമൊക്കെ നടക്കുന്നു, പക്ഷെ കർത്താവ് ആരാണ്? ഈ ശ്രദ്ധ പ്രത്യക്ദൃഷ്ടി ഉള്ളിലുള്ളപ്പോ കർത്താവില്ലാതെ കർമ്മം നടക്കും. ഞാൻ കർത്താവല്ല, ഞാൻ ഭോക്താവല്ല, പ്രകൃതി എന്തൊക്കെയോ ചെയ്യുന്നു, പ്രകൃതി ഇതിലൂടെ ഒഴുകുന്നു. അവിടെ കർത്തൃത്വ ഭോക്തൃത്വം ഇല്ലാതെ പ്രവൃത്തി നടക്കുമ്പോ ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഹ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. പുണ്യം ന പുണ്യം, പുണ്യമില്ല, ന പാപം, പാപമില്ല, ന സൗഖ്യം, സൗഖ്യമില്ല, ന ദുഃഖം, ദുഃഖമില്ല, ന മന്ത്രം, മന്ത്രമില്ല, ന തീർത്ഥം, തീർത്ഥമില്ല, വേദാഹ, വേദങ്ങളില്ല. ഓ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലാണ് എന്തിനേയും സിദ്ധാന്തമാക്കിയ കുഴപ്പമായി പോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സിദ്ധാന്തം ചെയ്യാനല്ല. വിവേക ചൂടാമണിയിൽ പറയുന്നു, അജ്ഞാനമാവുന്ന പാമ്പ് കടിച്ച് വിഷം തലയ്ക്ക് കയറാൻ നിൽക്കുമ്പോ മന്ത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം. ഭജഗോവിന്ദം ഭജഗോവിന്ദം, ബ്രഹ്മജ്ഞാന ഔഷധം വിനാ കിം മന്ത്രൈശ്ച ശാസ്ത്രൈശ്ച കിം ഔഷധൈഹി അജ്ഞാന സർപ്പദഷ്ടസ്യ. അജ്ഞാനമാവുന്ന പാമ്പ് കടിച്ചിട്ട് ഞാൻ കർത്ത, ഞാൻ ഭോക്ത എന്ന് പറഞ്ഞ് അവിടെ ചികിത്സിക്ക, ചികിത്സ എവിടെയാണ് വേണ്ടത്? അവിടെ ചികിത്സിച്ചു നോക്കുമ്പോ ശുദ്ധമായ പ്രജ്ഞ, ബ്രഹ്മം പ്രകാശിക്കുന്നു. ബ്രഹ്മത്തിന് മന്ത്രം കൊണ്ട് എന്ത് പ്രയോജനം, തന്ത്രം കൊണ്ട് എന്ത് പ്രയോജനം, വേദം കൊണ്ട് എന്ത് പ്രയോജനം, പുണ്യം കൊണ്ട് എന്ത് പ്രയോജനം, പാപം കൊണ്ട് എന്ത് പ്രയോജനം. ശുദ്ധമായ ശിവം അവിടെ പ്രകാശിക്കുന്നു. ഊണ് കഴിക്കുമ്പോ ന ഭോജനം, ഭോജനം എന്ന് വെച്ചാൽ ഇവിടെ എന്താ, വിശപ്പ് തന്നെയാണ് ഭോജനം. വിശപ്പ് ഭോജനമാണ്. ഉപനിഷത്ത് പറയുന്നു, ഉള്ളിൽ വിശപ്പ് വന്നപ്പോ വെളിയിൽ ആഹാരം ഉണ്ടായി എന്നാണ്. ഭോജനവും വിശപ്പും ഒന്നാണ്. ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വെളിയിൽ അതിന് സപ്ലൈ ഉണ്ടാവും. ഉള്ളിൽ മുക്തി വേണമെന്ന് ആഗ്രഹമുണ്ടോ, വെളിയിൽ ഗുരു വരും. എല്ലാം അങ്ങനെയാണ്, നമ്മൾ തന്നെ സൃഷ്ടിക്കുകയാണ്. ഭോജനം വിശപ്പ് ഉള്ളിൽ ഉണ്ടായപ്പോ ആഹാരം പുറമേക്കുണ്ടായി, അഥവാ ആഹാരം പുറമേക്ക്, രണ്ടും സൈമൾട്ടേനിയസ്. അപ്പൊ ഭോജനം എന്ന് വെച്ചാൽ വിശപ്പ് തന്നെ ഭോജനം. എന്റെ ഉള്ളിൽ വിശപ്പുണ്ടാവുന്നു, വിശപ്പ് ഞാനല്ല, വിശപ്പ് ഞാനല്ല. അഹം ഭോജനം നൈവ ഭോജ്യം, മുമ്പിൽ അന്നമുണ്ട്, ഇത് ഭോജനം അത് ഭോജ്യം. ഭോജ്യമായിട്ടുള്ള അന്നമുണ്ട്, ആ അന്നവും ഞാനല്ല, നടക്കുന്നു പ്രകൃതിയിൽ. അഹം ഭോജനം നൈവ ഭോജ്യം, ഈ ഊണ് കഴിക്കുന്ന ആളോ ന ഭോക്ത. ഇത് അന്നത്തിൽ മാത്രമല്ല, എല്ലാ അനുഭവങ്ങളിലും, എന്ത് അനുഭവങ്ങൾ നടക്കുമ്പോഴും ഒരു ഭോഗവും ഞാൻ ചെയ്യണു എന്ന് പറ്റിക്കൂടാതിരുന്നാൽ സകല ഭോഗങ്ങളും വിട്ടുപോകും. ആളുകൾക്ക് സംശയമുണ്ടാവും, ഇങ്ങനെ വിചാരിച്ചാൽ ആളുകൾ പാപം ചെയ്യില്ലേ, ഒരു പാപവും ചെയ്യാൻ പറ്റില്ല. പ്രകൃതിക്ക് അനുസരിച്ചായിത്തീരും. തന്റെ അഹങ്കാരം പോയിക്കഴിഞ്ഞാൽ നമ്മളുടെ കൺട്രോൾ, പ്രകൃതിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഏതൊരു മഹാശക്തിയുണ്ടോ ആ ശക്തിയുടെ കയ്യിലായാൽ എന്ത് നടക്കണമോ അതേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അർജുനൻ ചെയ്യുന്നത് മഹാപാപമല്ലേ? എത്ര പേരെ യുദ്ധം ചെയ്യാനാ ഭഗവാൻ പറയുന്നത്?

ഭാഗമാണ്. ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ഈ അഹങ്കാരം തന്നെ ആ അജ്ഞാനത്തിനെ ഉപേക്ഷിച്ച് നിമിത്തമായിട്ട് തീരൂ, എന്റെ കയ്യിൽ ഒരു യന്ത്രമായിട്ട് തീരൂ, എന്തു നടക്കണമോ നടക്കട്ടെ എന്നാണ്. നിമിത്തമാത്രം ഭവ സവ്യസാക്ഷിൻ, ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം. സുഖം വരുന്നു, ദുഃഖം വരുന്നു, സുഖദുഃഖങ്ങള് ദ്വന്ദ്വം, ദ്വന്ദ്വാണി സർവാണി അഖിലാഹ ത്രിപുട്യഹ കിഞ്ചിത് സമാശ്രിത്യ വിഭാന്തി വസ്തു തൻ മാർഗണേ സ്യാത് ഗളിതം സമസ്തം ന പശ്യതാം സത് ചലനം കദാപി. എല്ലാ ദ്വന്ദ്വങ്ങളും, തണുപ്പ് ചൂട് സുഖം ദുഃഖം നല്ലത് ചീത്ത, അതേപോലെ ത്രിപുടി, ജീവൻ ജഗത്ത് ഈശ്വരൻ ഗുരു ശിഷ്യൻ പാഠം, ഇതൊക്കെ തന്നെ ഈ ത്രിപുടികളും ദ്വന്ദ്വങ്ങളും ഒക്കെ തന്നെ അഹങ്കാരമുള്ളത്തോളമേ ഉള്ളൂ. അഹങ്കാരത്തിനെ മൂലാന്വേഷണം ചെയ്ത് അധിഷ്ഠാനമായ സത്തയെ കണ്ടെത്തുമ്പോൾ ഇതൊക്കെ അപ്രത്യക്ഷമാവും. ദ്വന്ദ്വങ്ങളും പോയി, ത്രിപുടികളും പോയി, എല്ലാം പോയി. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായി, അതിനു താൻ തന്നെ സാക്ഷി. ആ സാക്ഷി എവിടെ നിൽക്കണം? ആ സാക്ഷിയെ കണ്ടെത്തുമ്പോ ഈ മൂന്ന് പോയി ഒന്നായിട്ട് തീരും. വീണ്ടും ഏകമേവ അദ്വിതീയം നേഹ നാനാസ്ഥി കിഞ്ചന, നാനാത്വം അല്പവുമില്ലാത്ത ബോധാനുഭവം, ചൈതന്യാനുഭവം ഉള്ളിലുണ്ടാവും. ആ ചൈതന്യാനുഭവമാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം. ഇത് നമുക്ക് ധ്യാനിക്കാനാണ്, യാതൊന്നുകൊണ്ടും ബാധിക്കാതിരിക്കാനായിട്ട്, കർത്തൃത്വം നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട്, ഡുവർഷിപ്പ് നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് കൺസെപ്റ്റ് പോരാ, ആത്മവിചാരം വേണം. കോൺസെപ്റ്റ് നമുക്ക് തൽക്കാല സമാധാനം തരും, യാതൊന്നും ബാധിക്കില്ല എന്ന് പറയണത്, അതുപോരാ. വിചാരം വേണം. യു ഹാവ് ടു ഗോ ടു ദ സോഴ്സ്. അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യണം, അല്ലെങ്കിൽ അത് പൊന്തി വന്നിട്ട് വിക്ഷേപശതം കരോതി എന്നാണ്. ഒരു ക്ഷണനേരത്തേക്ക് മറന്നു കഴിഞ്ഞാൽ ഞാൻ എന്ന് പിന്നെയും പൊന്തി വരും, അനേക ദുഃഖങ്ങൾ ഉണ്ടാക്കി എല്ലാം മറച്ചുകളും. സംസാരവൃക്ഷം പൊന്തി വരും. സംസാരവൃക്ഷത്തിന്റെ വേരല്ല, വിത്താണ് ഈ അഹങ്കാരം, അജ്ഞാനം. രാമസ്വാത്മവിചാരോയം കോഹം സ്യാമിതി രൂപക ചിത്ത ദുർദ്രുമ ബീജസ്യ ദഹനേ ദഹനസ്മൃത. യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠൻ പറയുന്നു, ഏ രാമ, ഞാൻ ആരാണ് എന്നുള്ള ഈ വിചാരമുണ്ടല്ലോ, ചിത്തമാവുന്ന വൃക്ഷം, ആ വൃക്ഷത്തിന്റെ വേരല്ല വിത്ത്, വിത്ത് കത്തിക്കുന്ന അഗ്നിയാണ് എന്നാണ്. ആ വിത്തിനെ എരിച്ചു കളയുന്ന അഗ്നിയാണ്, ചുട്ടരിക്കുന്ന അഗ്നിയാണ്. അപ്പോ ആ വിത്ത് അഹങ്കാരമാണ്, അഹങ്കാരത്തിൽ നിന്നാണ് ഈ സംസാരവൃക്ഷം പടർന്നു പന്തലിച്ച് നിൽക്കുന്നത്. അപ്പോ അതിനെ അന്വേഷിച്ചു നോക്കുമ്പോ അഹങ്കാരത്തിന് സ്ഥാനമേ ഇല്ല. ശുദ്ധ പ്രജ്ഞ ശിവം ബോധം അവിടെ തെളിഞ്ഞു പ്രകാശിക്കും. ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം. ഞാൻ ആരാണ് എന്നുള്ള ഈ വിചാരമുണ്ടല്ലോ, ചിത്തമാവുന്ന വൃക്ഷം, ആ വൃക്ഷത്തിന്റെ വേരല്ല വിത്ത്, വിത്ത് കത്തിക്കുന്ന അഗ്നിയാണ് എന്നാണ്. ആ വിത്തിനെ എരിച്ചു കളയുന്ന അഗ്നിയാണ്, ചുട്ടരിക്കുന്ന അഗ്നിയാണ്. അപ്പോ ആ വിത്ത് അഹങ്കാരമാണ്, അഹങ്കാരത്തിൽ നിന്നാണ് ഈ സംസാരവൃക്ഷം പടർന്നു പന്തലിച്ച് നിൽക്കുന്നത്. അപ്പോ അതിനെ അന്വേഷിച്ചു നോക്കുമ്പോ അഹങ്കാരത്തിന് സ്ഥാനമേ ഇല്ല. ശുദ്ധ പ്രജ്ഞ ശിവം ബോധം അവിടെ തെളിഞ്ഞു പ്രകാശിക്കും. ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ ബാക്കിയൊക്കെ നടക്കുന്നത് പ്രകൃതിയുടെ മണ്ഡലം.

പ്രകൃതേഹ ക്രിയമാണാനി ഗുണൈഹി കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താ അഹം ഇതി മന്യതേ. പ്രകൃതി സുഖം ദുഃഖം പുണ്യം പാപം മന്ത്രം തീർത്ഥം വേദം യജ്ഞം എല്ലാം കൊണ്ടുവരുമ്പോ അതിനകത്ത് അജ്ഞാനം കടന്നുകൂടിയിട്ട് കർത്താ അഹം ഇതി മന്യതേ, ഞാൻ കർത്താവാണ് എന്ന് തോന്നിപ്പോവും. ഈ കർത്താവാണെന്ന് തോന്നുന്ന ഈ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചു നോക്കുമ്പോ കർത്തൃത്വമില്ല. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ ഗുണാ ഗുണേഷു വർത്തന്തെ ഇതി മത്വാന സജ്ജതെ. പ്രകൃതിയുടെ പ്രവർത്തനത്തിലൊന്നും ഞാൻ എന്ന് പറഞ്ഞു പറ്റിക്കൂടിയിട്ടില്ലെങ്കിൽ, ഒട്ടിച്ചേർന്നിട്ടില്ലെങ്കിൽ, ചിദാനന്ദരൂപമായ ശുദ്ധ പ്രജ്ഞ ശിവം അവിടെ ജ്വലിക്കും, അവിടെ പ്രകാശിക്കും. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ അഹങ്കാരത്തിന്റെ ചലനത്തിനെ അന്വേഷിച്ച് മൂന്ന് മണ്ഡലം നമ്മൾ ഇന്നലെ പറഞ്ഞു. അഹംകാരം, അഹം സ്ഫൂർത്തി, അഹം ബോധം. അഹങ്കാരം തേടിച്ചെല്ലുമ്പോ അഹം സ്ഫൂർത്തി അഥവാ ചിത്ശക്തിയായിട്ട് നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കും. ക്രമേണ ശാന്തി, അഹം ബോധം. ഇത് നമ്മള് ഒരു യോഗം പോലെ അനുഷ്ഠിക്കണം. കുറേ കാലം അനുഷ്ഠിച്ചാൽ ശ്വാസപ്രശ്വാസം പോലെ നമുക്കത് സഹജമായിട്ട് തീരും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ജപം ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഈ ജപിക്കുന്ന ഞാൻ ആരാണ്, അനേക വിഷമങ്ങൾ ഉള്ളിൽ തോന്നുമ്പോൾ ഏകാന്തത്തിലിരുന്ന് കുറെ നേരം ജപിക്കാം, ജപിച്ചിട്ട് ഈ വിഷമങ്ങളൊക്കെ ആർക്ക് തോന്നുന്നു നോക്കിയാൽ എല്ലാ വിഷമങ്ങൾക്കും ഒരു സെന്ററേ ഉള്ളൂ, ഞാൻ. എന്റെ വിഷമങ്ങൾ, എന്റെ പ്രശ്നങ്ങൾ, എന്റെ പ്രോബ്ലംസ്, ബാക്കി സുനാമിയൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്റെ കുടുംബത്തില് പ്രശ്നം വന്നാലേ എനിക്ക് കുഴപ്പമുള്ളൂ. അപ്പോ പുറമേക്ക് നടക്കുന്നതൊന്നുമല്ല, എന്നെ ബാധിക്കുന്നതാണ് എന്റെ പ്രോബ്ലം. അപ്പൊ ഈ എന്നെ, എന്റെ പ്രശ്നം എനിക്ക് വന്നു, ആ ചലനത്തിനെ ശ്രദ്ധിച്ചാൽ അതാണ് ഫസ്റ്റ് ഇന്റിമേഷൻ, ഉള്ളിലേക്ക് പോകാനുള്ള ഫസ്റ്റ് ഡോർ. ടു എന്റർ ടു ദ സോഴ്സ്, അതിലത്തെ ഫസ്റ്റ് ദ്വാരമാണ് ആ ഒരു ചലിക്കുന്ന സ്ഥാനം. എവിടെയോ ചലിക്കുന്നു. നിധി കണ്ടെത്താനൊക്കെ പഴയ വീടുകളിലൊക്കെ ചിലപ്പോൾ ബംഗ്ലാവിലൊക്കെ നമ്മൾ കഥയൊക്കെ വായിക്കും. നോക്കും, നോക്കി നോക്കി നോക്കി പോകുമ്പോൾ നിലത്തിൽ എവിടെയോ ഒരു കല്ല് മാത്രം ഇളകും. അപ്പൊ അതാണ് ഡോർ. ആ കല്ല് ഇളക്കി പിന്നെ അകത്തുപോയി മറ്റൊരു വാതിൽ തുറന്നു, നിധിയെടുത്തു. അതുപോലെ നമ്മളുടെ ഉള്ളിൽ ഇളകുന്ന ഒരു കല്ല്, ആ കല്ല് ശ്രദ്ധിക്കുക. ഇളകുന്ന കല്ല് എന്താ? ഞാൻ, എനിക്കുണ്ടായി, എനിക്ക് സംഭവിച്ചു, എനിക്ക് വിഷമം വന്നു, എനിക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല, എനിക്ക് എങ്ങനെ കിട്ടും, എന്റെ ജീവിത പ്രശ്നങ്ങൾ, എന്റെ പ്രോബ്ലംസ്, ഞാൻ നാളെ എന്ത് ചെയ്യും, എനിക്ക് പല കുഴപ്പങ്ങളും വരാൻ പോകുന്നു, വിഷമങ്ങളും വരാൻ പോകുന്നു. ഒക്കെ നോക്കിയാൽ എനിക്ക്, ഞാൻ, എന്റെ, എന്റെ പ്രശ്നങ്ങൾ, എന്റെ ജീവിതം, എന്റെ ദുഃഖം, എന്റെ, എന്റെ, ആ ചലനമാണ് ഇളകുന്ന കല്ല്. അത് എവിടുന്ന് ഇളകണോ എന്ന് ശ്രദ്ധിച്ചാൽ അത് നമ്മളുടെ ഉള്ളിലുള്ള ഖജാനാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, ട്രഷർ ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അത് പതുക്കെ പതുക്കെ പതുക്കെ നിശ്ചലമായ പ്രജ്ഞയെ, ബോധത്തിനെ തെളിച്ചു തരും. അല്ലാതെ കോൺഷ്യസ്നസ്, അവയർനെസ് എന്ന് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് കളിച്ചിട്ട് ഒരു കാര്യമില്ല. എന്ത് കോൺഷ്യസ്നെസ് എന്ന് നമുക്കെന്തറിയും? കോൺഷ്യസ്നസ് ഈസ് ബ്രഹ്മൻ, ഇതാണ് ആദ്യത്തെ ഡെഫനിഷൻ. പ്രജ്ഞാനം ബ്രഹ്മ, ശരി. കോൺഷ്യസ്നസ് എന്ന് വെച്ചാൽ എന്താ? എങ്ങനെ ഭാവന ചെയ്യും കോൺഷ്യസ്നസ്? എങ്ങനെ പിടിക്കും? കോൺഷ്യസ്നസ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ യു ആസ് ഐ. അതാണ് രണ്ടാമത്തെ മഹാവാക്യം, അഹം ബ്രഹ്മാസ്മി. സോ ടു എക്സ്പീരിയൻസ് കോൺഷ്യസ്നസ്, ടു നോ വാട്ട് കോൺഷ്യസ്നസ് ഈസ്, pay attention to this I in you, then you will experience what is pure consciousness. Then go deep into that experience, then you will find tattvamasi. Adu thanneyanu munpil irikkana aalukalum kaanunnathokke adu thanneyanu. Appo adin aadyatha padi enda?
പൂവിനിൽ തേൻ പോൽ ഊണുക്കുൾ ഈശൻ ഒളിന്തിരന്താണ്. തായ്മാന തിരുമന്ദിരത്തിൽ പറഞ്ഞു, ഒരു പൂവിൽ തേൻ പോലെ, എള്ളില് എണ്ണ പോലെ, തൈരിൽ നെയ്യ് പോലെ ശരീരത്തിൽ ഈശ്വരൻ ഒളിഞ്ഞിരിക്കണു എന്നാണ്. അത് കണ്ടെത്താൻ, ആ കണ്ടെത്താൻ ഉള്ള ഓപ്പനിങ് ദ ഡോർ, വാതിൽ തുറക്കൽ ഫസ്റ്റ് സ്റ്റെപ്പാണ്. എന്റെ ഉള്ളിലുള്ള വ്യക്തിബോധത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങും. വ്യക്തിബോധത്തിനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ ആ വ്യക്തിബോധം തന്നെ ശിവബോധമായിട്ട്, ഈശ്വരസ്വരൂപമായിട്ട്, പരമാത്മസ്വരൂപമായിട്ട് ജ്വലിക്കും. അത് തന്നെ പരമാത്മദർശനം, ആത്മസാക്ഷാത്കാരം. മനോബുദ്ധ്യഹങ്കാരചിത്താനിനാഹം നോത്രജിഹ്വേന ഘ്രാണനേത്രേം നോമഭൂമിർന്ന തേജോ നായു ചിദാനന്ദിവോഹം ശിവോഹം നാണസംജ്ഞോ നൈ പഞ്ചവായു നപ്തധാതുർന്നവാ പഞ്ചകോശ നഗ്പാണിപാദൗ നോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നമേ ദ്വേഷരാഗൗ നമേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ

0: ஓம் நம சிவாய. யூ ஆர் லிஸ்னிங் டு சைவம் டாட் ஆர்க் ரேடியோஸ் 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம் டாட் ஆர்க். ஓம் நம சிவாய.
1: ஓம் நம சிவாய. டியர் லிசனர்ஸ் ஆஃப் சைவம் டாட் ஆர்க், தி நெக்ஸ்ட் ப்ரோக்ராம் இஸ் ஸ்பிரிச்சுவல் டிஸ்கோர்ஸ். இன் திஸ் யூ ஆர் அபவுட் டு லிசன் பிரம்மசூத்திரம் கமெண்ட்ரி இன் மலையாளம், பிரசன்ட் பை கைவல்யானந்த சுவாமிகள். தேங்க்யூ. ஓம் நம சிவாய.
2: ஒரு பரம்பரையை ஸ்மரிச்சுக்கொண்ட் நம்முடைய சர்ச்ச ஆரம்பிக்கുകയാണ്. பிரம்மசூத்ர சாங்கர பாஷ்யம் சதுர்த்த சூத்திரம். இவட மிருத்யகார என்ன பரையின் பிரம்மசூத்ர பாஷ்யகாரன் அபிப்பிராயங்களான சர்ச்சை. அது இவட பூர்வபட்சமான அதாவது அத்வைதிக்கு சம்மதமான காரியங்கள் எல்லாம் அது சர்ச்சை செய்யுனது சித்தாந்தத்தை வக்கன் வேண்டிட்டு. ஹிந்தியில ஒரு பிரத்யேகத ஏதாவது பூர்வபட்சம் வரனது ஏதில் அபிப்பிராயங்கൾ ചർച്ച ചെയ്യുന്നത് അതിനെ എതിർക്കാൻ വേണ്ടി നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, അതല്ല എന്റെ മുഖ്യമായ ഉദ്ദേശം, മറിച്ച് സിദ്ധാന്തം എന്തെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് വിചാരമാർഗമാണ്, വിചാരത്തിന്റെ പ്രയോജന സംശയ നിവൃത്തിയാണ്. അപ്പൊ സംശയങ്ങൾ ഉണ്ടായി നിവർത്തിക്കുക, സംശയങ്ങളെ ആദ്യം കൊണ്ടുവരുന്നു പിന്നെ നിവർത്തിക്കുന്നു, ഇല്ലാതാക്കുന്നു. അങ്ങനെ സംശയങ്ങളുടെ പൂർവക്ഷം എന്ന് പറയുന്നു ആ സംശയങ്ങളെ. അങ്ങനെ സംശയ രൂപത്തിൽ വരുന്ന പൂർവക്ഷങ്ങളെ നിവർത്തിക്കുമ്പോൾ സിദ്ധാന്ത ആശയം വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ പൂർവശിയായ ഉപവർഷൻ പറയുന്നത് ഉപാസനാ വിധിയുടെ അംഗമാണ്. ഉപാസനാ വിധിയിലൂടെയാണ് ഈ ബ്രഹ്മത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നത് എന്ന് പറയും. എന്തുകൊണ്ട്? ശാസ്ത്രം ഒന്നുകിൽ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി, ഇതാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം. ഒന്നിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുക, ഇത് രണ്ടുമാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം. തസാഹി ശാസ്ത്ര താത്പര്യ വിധ ആഹുഹു, ശാസ്ത്ര താല്പര്യത്തെ അറിയുന്ന ആൾക്കാർ ആചാര്യന്മാർ പറയുന്നു. ഇവിടെ പൂർവമീമാംസകരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അവർ ശാസ്ത്രത്തിന്റെ വേദത്തിന്റെ താല്പര്യത്തെ അറിയുന്നവരാണ് എന്ന് പൂർവോച്ച് പറയും. ശാസ്ത്രത്തിന്റെ ശരിയായ താല്പര്യത്തെ അവർ അറിയുന്നു, അവർ പറയുന്നു. എന്ത് പറയുന്നു? മീമാംസ ഭാഷ്യത്തിൽ ചില ഭാഗങ്ങളെ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ദൃഷ്ടോഹി സസ്യ അർത്ഥ കർമ്മ ബോധനം സസ്യ ശാസ്ത്രസ്യ വേദസ്യ, വേദത്തിന്റെ അർത്ഥം പ്രയോജനം എന്താണ്? കർമ്മ അവബോധനം, കർമ്മത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് ദൃഷ്ടം എന്ന് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നു, ശാസ്ത്രത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പൊ വേദത്തിന്റെ പ്രയോജനം കർമ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാക്കി തരികയാണ്, എന്നാൽ തത്വജ്ഞാനവും അല്ല എന്നാണ്. ഇതി എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ചോദന ഇതി ക്രിയായാഹ പ്രവർത്തകം വചനം. ചോദന എന്ന് പറയുന്നുണ്ട്, ശ്രുതി ചോദന, വേദ ചോദന എന്നെല്ലാം പറയുന്നുണ്ട്. ഈ ചോദന എന്ന് പറയുന്നത് എന്താണ്? ക്രിയായ പ്രവർത്തകം വചനം, ക്രിയയിൽ കർമ്മത്തിൽ യാഗാദി കർമ്മങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന വചനമാണ് ചോദന എന്ന് പറയുന്നത്. ഗുരുവിനെ യാഗകർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ആ വചനം അതിനെ ചോദന എന്ന് പറയുന്നു എന്ന് പറയുന്നു. ജൈമിനി സൂത്രം തന്നെ എടുത്തു പറയുന്നു, സസ്യ ജ്ഞാനം ഉപദേശ എന്ന് പറയുന്നു. സസ്യ ജ്ഞാനം ഉപദേശ, സസ്യ കർമ്മത്തിന്റെ ജ്ഞാനം, ബോധകം, കർമ്മത്തെ ബോധിപ്പിക്കുന്നത് അതാണ് ഉപദേശം വാക്യം, വേദവാക്യം. വേദവാക്യങ്ങൾ കർമ്മത്തിന്റെ ബോധകമാണ്, കർമ്മത്തെയാണ് ബോധിപ്പിക്കുന്നതാണ്. വേദം മുഖ്യമായും ബോധിപ്പിക്കുന്ന കർമ്മത്തെയാണ്, അല്ലാതെ തത്വജ്ഞാനത്തെ അല്ല എന്നാണ്. സസ്യ ജ്ഞാനം സസ്യ കർമ്മണ, കർമ്മത്തിന്റെ ബോധകം ജ്ഞാനം. കർമ്മണ ബോധകം, കർമ്മത്തിന്റെ ബോധകമാണ് ജ്ഞാനം, ബോധകമാണ് ഉപദേശം. ആ വേദവാക്യം ചോദന വിധി വാക്യങ്ങളെല്ലാം കർമ്മത്തെ ബോധിപ്പിക്കുകയാണ് എന്നാണ്. ജൈമിനീയ സൂത്രം അതാണ് അടുത്ത് അവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. ജൈമിനീയ സൂത്രം 1:1:5 എന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്നാം അധ്യായത്തില് 1-ാം പാദത്തില് 5-ാമത്തെ സൂത്രമാണ്. അത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, വേദം ബോധിപ്പിക്കുന്നത് കർമ്മത്തെയാണ്, അല്ലാതെ തത്വജ്ഞാനത്തെയോ മോക്ഷത്തെയോ ഒന്നുമല്ല. സദ്ഭൂതാന ക്രിയാർത്ഥേന സമാമനായ തത്ര അവേദത്തിൽ ഭൂതാന സിദ്ധ വസ്തുക്കളെല്ലാം, സിദ്ധമായിരിക്കുന്ന വസ്തുക്കൾ, ദ്രവ്യങ്ങൾ, അതെല്ലാം എന്താണ്? ക്രിയാർത്ഥേന, ക്രിയക്ക് വേണ്ടിയിട്ടാണ്, യാഗാദി ക്രിയകൾക്ക് വേണ്ടിയിട്ടാണ് സമാമനായ പറഞ്ഞിരിക്കുന്നത്. അതായത് വേദത്തിൽ എന്തെങ്കിലും സിദ്ധമായ വസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ യാഗം സാധ്യമാണ്. സിദ്ധം എന്ന് പറയുമ്പോൾ യാഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതെല്ലാം സിദ്ധ വസ്തുക്കളാണ്. നെയ്യും മറ്റും അതെല്ലാം എന്താണ്? ഭൂതങ്ങളെന്ന് തന്നെ പറയുന്നത്, സിദ്ധമായ വസ്തുക്കൾ. അതെല്ലാം എന്തിനു വേണ്ടി? ക്രിയാർത്ഥയാണ്, ക്രിയക്ക് വേണ്ടിയിട്ടാണ്, യാഗക്രിയക്ക് വേണ്ടിയിട്ടാണ് അതിനെല്ലാം അവിടെ സമാമനായ ഉച്ചരിച്ചിരിക്കുന്നത്. സമുച്ചാരണം മറ്റ് വിധിവാക്യങ്ങളോടുകൂടി ചേർന്ന് അതിനെ പറഞ്ഞിരിക്കുന്നത് നടക്കും. യാഗവിധികളോടുകൂടി ചേർന്ന് ദ്രവ്യങ്ങളെ പറഞ്ഞിരിക്കുന്നത് ആ യാഗത്തിന് വേണ്ടിയാണ് എന്ന് എന്റെ താല്പര്യം. അതും ജൈമിനിയ സൂത്രമാണ്, സൂത്രത്തിന്റെ ഭാഗമാണ്. ആമ്നായസ് ക്രിയാർത്ഥത്വാ ആനർത്ഥക്യം അതദർത്ഥാണ്. ആമ്നായസ് വേദം ക്രിയാർത്ഥത്വാ കർമ്മത്തിന് വേണ്ടിയാണ്, അതദർത്ഥാണ്. കർമ്മത്തിന് വേണ്ടി അല്ലാതെയുള്ള വേദഭാഗങ്ങൾ അനർത്ഥക്യം വ്യർത്ഥമാകും. ഇത് പൂർവപക്ഷ സൂത്രമാണ്, മുമ്പും ചർച്ചയതാണ്. ഇതിച്ച എന്നും പറഞ്ഞിരിക്കുന്നു. ഉപനിഷത് ഭാഗങ്ങളൊന്നും ക്രിയയ്ക്ക് വേണ്ടിയുള്ള അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതെല്ലാം വ്യക്തമാകും. വേദം മുഴുവൻ ക്രിയയെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉപനിഷത് ഭാഗങ്ങളും ഒരു ക്രിയയെ ബോധിപ്പിക്കുകയാണ് എന്നാണ്. പൂർവമീമാംസകരിൽ നിന്നുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഉപനിഷത് ഭാഗങ്ങളിൽ ബോധിപ്പിക്കുന്ന ക്രിയ ധ്യാനമാണ്, ഉപാസനയാണ്, അത് മാനസിക ക്രിയയാണ്. അതാണ് ഇവിടെ പറയുന്ന വൃത്തികാരന്റെ താല്പര്യം. ബ്രഹ്മത്തെ ധ്യാനിക്കാൻ വിധിക്കുകയാണ് എന്നുള്ളതാണ്. ബ്രഹ്മം ധ്യാനം ഇവിടെ വിധിക്കുന്നു. ഉപാസീത തുടങ്ങിയ വാക്യങ്ങൾ വിധിപരമാണെന്നാണ് സിദ്ധാന്തത്തിൽ. അത് ബോധകമാണ്, വിധിയല്ല, വിധിക്കുകയല്ല, ബോധിപ്പിക്കുകയാണ്. വസ്തുസ്ഥിതിയെ പറയുന്നു, അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവും. പൂർവക്ഷം അനുസരിച്ചതെല്ലാം വിധിയാണ്, വിധിക്കുന്നു. നീ അത് ചെയ്യൂ എന്നാവശ്യപ്പെടുന്നു, ധ്യാനിക്കൂ എന്നാവശ്യപ്പെടുന്നു. ഇവിടെ പറയുന്നു അത് ആവശ്യപ്പെടുകയല്ല, മറിച്ചത് ബോധകമാണ്, ഒരു തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അവിടെ വിധി നിന്റെ മുന്നിൽ കാണുന്ന വസ്തു ഇതാണ് എന്ന് പറയുമ്പോൾ അവിടെ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകും. അവിടെ പിന്നീട് മറ്റൊന്ന് ചെയ്യുമെന്ന് ആവശ്യപ്പെടുന്നില്ല. അതാണ് സിദ്ധാന്തം. അത പുരുഷൻ ക്വചിത് വിഷയവിശേഷ പ്രവർത്തയ കുതശ്ചിത് വിഷയവിശേഷ നിവർത്തയച്ച അർത്ഥവത് ശാസ്ത്രം. അതഹ അതുകൊണ്ടെന്നാണ് പുരുഷൻ ജീവനെ ക്വചിത് വിഷയവിശേഷ ചില വിശേഷ വിഷയങ്ങളിൽ പ്രവർത്തയെ പ്രവർത്തിപ്പിക്കുന്നു എന്ത് ശാസ്ത്രം. വിഷയവിശേഷ പ്രത്യേകമായ വിഷയങ്ങളിൽ, ഏത് യാഗത്തിൽ നിന്ന് യാഗത്തിനൂടെ വിഷയവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നു. യാഗം പോലെയുള്ള ചില പ്രത്യേക കാര്യങ്ങളിൽ പ്രവർത്തയ ശാസ്ത്രം, പ്രവർത്തിപ്പിക്കുന്ന ശാസ്ത്രം. അങ്ങനെ അത് അർത്ഥവത്ത്, അർത്ഥവത്താണ് പ്രയോജനമുള്ളതാണ്. കുതശ്ചിത് വിഷയവിശേഷ നിവർത്തയ ചില കുതശ്ചിത് ചില വിശേഷ വിഷയങ്ങളിൽ നിന്ന് സുരാപാനം മദ്യപാനം പോലെയുള്ള വിശേഷ വിഷയങ്ങളിൽ നിന്ന് നിവർത്തയ നിവർത്തിപ്പിക്കുന്നു, അതിനെ പിൻവലിപ്പിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ശാസ്ത്രം അർത്ഥവത്താകുന്നു. അപ്പൊ ശാസ്ത്രം പ്രയോജനം അർത്ഥവത്താവണമെങ്കിൽ, പ്രയോജനവത്താവണമെങ്കിൽ, ഒന്നുകിൽ അത് മനുഷ്യനെ പ്രേരിപ്പിക്കണം പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഷ്പ്രവർത്തികളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കും. അപ്പൊ ഇതാണ് വിധിവാക്യങ്ങൾ, നിഷേധവാക്യങ്ങൾ എന്ന് പറയുന്നത്. തദ്ശേഷതയാ അന്യ ഉപയുക്തം, അതിന്റെ ശേഷം അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക്, ശേഷം എന്ന് പറഞ്ഞ അംഗം എന്നാണ്. ആ വിധിവാക്യങ്ങളുടെ അല്ലെങ്കിൽ നിഷേധവാക്യങ്ങളുടെ അംഗം, അതിന്റെ ഭാഗം, അതിനോടുകൂടി ചേരുന്നത്, അതിനോടുകൂടി ചേരുന്ന ഒരു അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് അന്യ ബാക്കിയുള്ള വേദഭാഗങ്ങളെല്ലാം ഉപയുക്തം, ഉപകരിക്കപ്പെട്ടിരിക്കുന്നു. അതിന് ആ മുഖ്യവിധി നിഷേധങ്ങൾക്ക് അംഗങ്ങളായിരിക്കുന്നു, പ്രയോജനം ഉള്ളവയായിരിക്കുന്നു. സാമാന്യ ഇത് പൂർവ്വകാരണത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. വിധി നിഷേധ വാക്യങ്ങളോട് ചേർന്നാണ് മറ്റുള്ള വാക്യങ്ങളെല്ലാം സാർത്ഥകമാകുന്നത്. അന്യത് ഉപയുക്തം, അന്യത് സാർത്ഥകമായിരിക്കുന്നു എന്ന് പറഞ്ഞു. സാമാന്യ വേദാന്താനമതി തഥാ ഏവ അർത്ഥവത്വം, അതിന് തുല്യമായിരിക്കുന്നതുകൊണ്ട് വേദാന്തങ്ങളും ഉപനിഷത്തുകളും തഥാ ഇവ പൂർവകാന്ഡത്തിൽ എങ്ങനെയാണോ അർത്ഥവാദ വാക്യങ്ങൾ അർത്ഥവത്തായി തീരുന്നത്, അതുപോലെ ഉപനിഷത്തിലെ വാക്യങ്ങളും അർത്ഥവത്തായി തീരുന്നു. എന്നുവെച്ചാൽ ഉപനിഷത്തിലെ വാക്യങ്ങളും ക്രിയാപരമാണ്, ക്രിയയെ ബോധിപ്പിക്കുകയാണ്. ഇത് ധ്യാനക്രിയയാണ് ബോധിപ്പിക്കുന്നത്, യാഗാദികളെയല്ല ബോധിപ്പിക്കുന്നത്. അങ്ങനെ ധ്യാനക്രിയ ബോധിപ്പിക്കാത്ത ഏതെങ്കിലും വാക്യങ്ങളുണ്ടെങ്കിൽ അത് ആ ധ്യാനത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളോട് ചേർന്ന് അതർത്ഥവത്താകുന്നു. അല്ല, ഇത് കേവലമായ വസ്തുപ്രതിപാദകമല്ല, വസ്തുബോധകമല്ല എന്നാണ്. ഇത് കേവലമായ വസ്തുപ്രതിപാദകമാണ്, ആത്മവസ്തുവിന്റെ പ്രതിപാദകമാണ്, ആത്മവസ്തുവിനെ പ്രതിപാദിക്കുന്നതാണ് എന്നാണ് സിദ്ധാന്തിയുടെ അഭിപ്രായം, അതായത് അദ്വൈതിയുടെ അഭിപ്രായം. അതല്ല എന്നാണ് പൂർവക്ഷി പറയുന്നത്. സതിജ വിധി വരത്തി, അപ്പൊ അങ്ങനെ പറയുന്നതുകൊണ്ട് വളരെ അദ്വൈത സിദ്ധാന്തത്തിന്റെ മർമ്മപ്രധാനമായ ചില ആശയങ്ങൾ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ തത്വജ്ഞാനം, മോക്ഷം, അതിന്റെയൊക്കെ എന്താണ് അതിന്റെ സ്വരൂപം എന്നുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. സതിജ വിധി വരത്തി യഥാ സ്വർഗാദികാമസ്യ അഗ്നിഹോത്രാദി സാധനം വിധീയതേ, ഏവം അമൃതത്വകാമസ്യ ബ്രഹ്മജ്ഞാനം വിധീയതേ ഇതി യുക്തം. അതുകൊണ്ട് എന്താണ് പൂർവക്ഷി പറയുന്നത്? സദിജ വിധി വരുത്തി. വേദം മുഴുവനും വിധിപരമാണ്, ഉപനിഷത്തും അതുപോലെ തന്നെ. വിധിയാണ് അതിന്റെ താല്പര്യം, വിധി പരം എന്ന് പറഞ്ഞ താല്പര്യം. വിധിയാണ് അതിന്റെ താല്പര്യം, വിധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് പറയുന്നത്? യഥാ യഥാ സ്വർഗാദി കാമസ്യ അഗ്നിഹോത്രാദി സാധനം വിധിയതി. സ്വർഗവും മറ്റും ആഗ്രഹിക്കുന്നവന്, സ്വർഗ പുത്രൻ പശു സമ്പത്ത് തുടങ്ങിയൊക്കെ ആഗ്രഹിക്കുന്നവൻ എന്താണ്? അഗ്നിഹോത്രാദി സാധനം വിധിയതി. അഗ്നിഹോത്രം തുടങ്ങിയ അതിന്റെ സാധനങ്ങൾ, അതിന്റെ ഉപായങ്ങൾ, ഫലത്തെ നേടുന്നതിനുള്ള ഉപായങ്ങളാണ് സാധനം. ആ സാധനങ്ങളെ വിധിക്കുന്നു. യാഗവും മറ്റും, അഗ്നിഹോത്രം യാഗമാണ് തുടങ്ങിയ യാഗങ്ങളും മറ്റും വിധിക്കുന്നു. ഏവം അതുപോലെ അമൃതത്വ കാമസ്യ അമൃതത്വ മോക്ഷം അത് കാമിക്കുന്നവന് വിധിക്കുന്നവനും ബ്രഹ്മജ്ഞാനം വിധിയത്. ബ്രഹ്മജ്ഞാനത്തെ വിധിക്കുന്നു. ഇതി യുക്തം. ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന എന്നാണ്. ഈ ജ്ഞാനശബ്ദം പല സ്ഥലത്തും പല അർത്ഥത്തിൽ വരും. ഇവിടെ ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന. ഉപാസന അതായത് ബ്രഹ്മധ്യാനം എന്നാണ്. അത് സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കി പോകണം. ഉപനിഷത്തുകളിലും വരും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിലും അത് ധ്യാനം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ചില ഭാഗങ്ങളിൽ അത് ഉപാസനാ കാന്തത്തിൽ ഉപാസനയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ജ്ഞാനം എന്ന് പറഞ്ഞ് ധ്യാനം എന്ന് അർത്ഥമാണ്. ഇത് പൂർവക്ഷമാണ്. പൂർവക്ഷത്തിൽ ജ്ഞാനം എന്ന് പറയുന്നതെല്ലാം ധ്യാനം അല്ലെങ്കിൽ ഉപാസന അല്ലെങ്കിൽ ധ്യാനം എന്നുള്ള അർത്ഥത്തിലായിരിക്കും. ഇവിടെ അമൃതത്വ കാമസ്യ അമൃതത്വത്തെ ആഗ്രഹിക്കുന്നവന് ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന. അതിനെ ജ്ഞാനമെന്ന് അർത്ഥം എടുത്തു കഴിഞ്ഞാൽ വളരെ ആശയക്കുഴപ്പം വരും. സിദ്ധാന്തം ഏത്, പൂർവക്ഷം ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാറ്. അതുകൊണ്ട് ബ്രഹ്മ ഉപാസന വിധിക്കുന്നു. ഇത് യുക്തം. ഇത് യുക്തം തന്നെയാണ്. നനുയുഹ ജിജ്ഞാസ്യ വൈലക്ഷണ്യം ഉക്തം. ഇവിടെ പറയുന്നു, പക്ഷെ ജിജ്ഞാസ്യം ഏതിനെയാണോ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അതാണ് ജിജ്ഞാസ്യം. ഉത്തരകാന്ഡത്തിൽ ബ്രഹ്മം, പൂർവകാന്ഡത്തിൽ കർമ്മം, ഇതാണ് ജിജ്ഞാസ്യമായിരിക്കുന്നത്. അപ്പൊ ജിജ്ഞാസ വൈലക്ഷണ്യം, ജിജ്ഞാസ്യ വിലക്ഷണത, ഭേദം. ജിജ്ഞാസ്യം ഭിന്നങ്ങളാണ്. അതായത് ഇവിടെ ഉപനിഷത്തിൽ ജിജ്ഞാസ്യമായിരിക്കുന്നത് ബ്രഹ്മമാണ്, കർമ്മമല്ല. ഇത് നേരത്തെ പറഞ്ഞല്ലോ. അത് വിശദീകരിക്കുന്നു. കർമ്മകാണ്ടേ ഭവ്യോ ധർമ്മോ ജിജ്ഞാസ്യ ഇഹതു ഭൂതം നിത്യ നിവൃത്തം ബ്രഹ്മ ജിജ്ഞാസ്യം. കർമ്മകാണ്ഡത്തിൽ, പൂർവകാണ്ഡത്തിൽ എന്താണ്? ഭവ്യോ ധർമ്മോ ജിജ്ഞാസ്യ ഭവ്യമായിരിക്കുന്ന, എന്നുവെച്ചാൽ ഭവിക്കേണ്ടത്, ഉണ്ടാകേണ്ടത്. ജിജ്ഞാസാകാലത്തില്ലാത്തതും അനുഷ്ഠാനത്തിലൂടെ സാധിക്കേണ്ടത് അതാണ് ഭവ്യം. യാഗം, യാഗത്തിൽ നിന്നുണ്ടാകുന്ന അപൂർവം, അതെല്ലാം ഭവ്യം. അതാണ് കർമ്മം. അതാണ് അവിടെ ജിജ്ഞാസ്യമായിരിക്കുന്നത്, ജിജ്ഞാസയ്ക്ക് വിഷയമായിരിക്കുന്നത് അതാണ്. ഈ കഥ ഉപനിഷത്തിലാണെങ്കിലോ ഉത്തരകാണ്ഡത്തിലാണെങ്കിലോ ഭൂതം എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കുന്നു. നിത്യ എന്ന വൃത്തം എന്നും ഉള്ളത് നിത്യമായിരിക്കുന്നു. നിത്യമായി സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മ ജിജ്ഞാസ്യം, പരബ്രഹ്മമാണ് ഇവിടെ ജിജ്ഞാസ്യമായിരിക്കുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നത്. ഉപനിഷത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് പരബ്രഹ്മത്തെയാണ്. പൂർവകാന്ഡത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് കർമ്മത്തെയാണ്. തത്ര കർമ്മജ്ഞാന ഫലാത് അനുഷ്ഠാന അപേക്ഷാത് വിലക്ഷണം ബ്രഹ്മജ്ഞാന ഫലം ഭവിതം അർഹതി. രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ പറയുകയാണ്. അതായത് പൂർവപക്ഷിയോട് സിദ്ധാന്തി പറഞ്ഞു കൊടുക്കുകയാണ്. ധർമ്മജ്ഞാന ഫല, ധർമ്മജ്ഞാനത്തിന്റെ ഫലമാണ് അനുഷ്ഠാന അപേക്ഷ. അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നതാണ് എന്റെ യാഗാദികൾ അല്ലെങ്കിൽ അപൂർവം. ധർമ്മം എന്ന് പറയുന്നു, പുണ്യം എന്ന് പറയുന്നു, നിയോഗം, പല പേരുകളുണ്ട് ഇതിന്. അതാണ് ധർമ്മജ്ഞാന, ധർമ്മജ്ഞാനം, യാഗത്തിന്റെ ജ്ഞാനം. യാഗം എന്താണെന്ന് അറിയണം. യാഗാതിരേവ ധർമ്മ എന്ന് പറയും. യാഗജ്ഞാനം അതറിയണം. ജ്ഞാനം ഉണ്ടായ പോരാ, പിന്നീട് അവിടെ അനുഷ്ഠാനം ആവശ്യമാണ്. അതാണ് പൂർവകാന്ഡത്തിലെ വിഷയം, ജിജ്ഞാസ്യം. ഇവിടെ അതല്ല. ബ്രഹ്മജ്ഞാനം അങ്ങനെയല്ല. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് വേറെ അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നില്ല. ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ അവിടെ പിന്നെ അനുഷ്ഠാനം ആവശ്യമില്ല. ബ്രഹ്മജ്ഞാനവും അതിന്റെ ഫലവും തമ്മിൽ കാല വിളമ്പമില്ല. ധർമ്മജ്ഞാനം അങ്ങനെയല്ല. ധർമ്മത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, യാഗത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അനുഷ്ഠിക്കാൻ പലതുമുണ്ട്. പക്ഷേ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവുണ്ടായാൽ പിന്നെ അവിടെ അനുഷ്ഠാനങ്ങളെല്ലാം അവസാനിക്കുന്നു. പിന്നീടൊന്നും അനുഷ്ഠിക്കാനില്ല. അനുഷ്ഠാനങ്ങളെല്ലാം അറിവുണ്ടാകുന്നതിന് വേണ്ടിയാണ്, അതിന് മുമ്പാണ് അറിവുണ്ട്. അതാണ് ധർമ്മജ്ഞാന ഫലാതെ അനുഷ്ഠാന അപേക്ഷ. ധർമ്മജ്ഞാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നു അനുഷ്ഠാനം. ധർമ്മജ്ഞാനത്തിന്റെ ഫലമെന്ന് പറയുന്നത് അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നു. അതിനൊന്ന് വിലക്ഷണമാണ് എന്ത് ബ്രഹ്മജ്ഞാന ഫലം. ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമായ മോക്ഷം, ധർമ്മജ്ഞാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നു. ഫലമായിട്ടവിടെ സ്വർഗാദി ഫലങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അത് അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നു. ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമായി മോക്ഷത്തെ എടുക്കുന്നു. അവിടെ അനുഷ്ഠാനം ആവശ്യമില്ല. വൈദ്യമാർക്കറി ബ്രഹ്മജ്ഞാനത്തിൽ നിന്ന് മോക്ഷം, ബ്രഹ്മജ്ഞാനം മോക്ഷവും തമ്മിൽ ഇടയ്ക്ക് പിന്നീട് മറ്റൊന്നും അവിടെ ചെയ്യാനില്ല എന്നാണ്. അതിനെ പൂർവ്വപക്ഷം നിഷേധിക്കുന്നു. സിദ്ധാന്തിയുടെ വിശദീകരണത്തെ ദൈവം പോയതും നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? കാര്യവിധി പ്രയുക്തീവ ബ്രഹ്മണ പ്രതിപാദ്യമാണ്. കാര്യവിധി പ്രയുക്തമായ കാര്യവിധിയുടെ അംഗമായ ബ്രഹ്മത്തെയാണ് ഇവിടെ പ്രതിപാദനം ചെയ്യുന്ന ഉപനിഷത്ത് എന്നാണ്. കാര്യവിധി എന്ന് പറഞ്ഞാൽ ഉപാസന വിധി. ഉപാസന വിധി, ഉപാസന ഒരു കാര്യമാണ്, കർത്തവ്യമാണ്. കാര്യം കർത്തവ്യം സമാനാർത്ഥത്തിൽ ഉള്ള പദങ്ങളാണ്. ഒരു കർത്തവ്യ വിധിയുണ്ടോ, എന്താണ് അതിന് വിശദീകരി. അതിന്റെ അംഗമായ കാര്യവിധി പ്രയുക്തം, കാര്യവിധിയുടെ അംഗമായ ബ്രഹ്മത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. എങ്ങനെ? അതിന് ശ്രുതിയിൽ നിന്ന് തന്നെ ഇവിടെ വാക്യങ്ങളെ കാണിക്കുകയാണ്. ആത്മാവ അരേ ദ്രഷ്ടവ്യ ഇതി, അരേ ആത്മാ ദ്രഷ്ടവ്യ ബൃഹാനിവൃക്ഷത്തിൽ യാജ്ഞവൽക്കിയൻ മൈത്രിയോട് ഉപദേശിക്കുകയും ആത്മാവിനെ ദ്രഷ്ടവ്യ സാക്ഷാത്കരിക്കേണ്ടതാണ് എന്ന് പറയുന്നു. ദ്രഷ്ടവ്യ ഒരു വിധിയാണ്, നീനെ സാക്ഷാത്കരിക്കണം എന്നാണ്. ഏ ആത്മാ അപഹൃതപാത്മാ സ്വ അന്വേഷ്ടവ്യ വിധിജ്ഞാസിതവ്യ. ഈ ആത്മാ ഏതൊരു ആത്മാവാണ് അപഹൃതപാത്മാ, പാപരഹിതനായിരിക്കുന്നത്, പാപസ്പർശമില്ലാതിരിക്കുന്നത്. സ അന്വേഷ്ടവ്യ, ആ ആത്മാവാണ് അന്വേഷിക്കേണ്ടത്, അന്വേഷണത്തിന് വിഷയമാകേണ്ടത്. വിധിജ്ഞാസിതവ്യ, അതിനെയാണ് വിശേഷിച്ചറിയാൻ ആഗ്രഹിക്കേണ്ടത്. അത് ചാന്തോക്യത്തിൽ പറയുന്നു. ഇവിടെ എല്ലാം എന്താണ്? ഓരോ വിധിയാണ്, എന്നത് ചെയ്യൂ എന്നാണ്. ആത്മാ ചെയ്യ ഉപാസിക്ക, തന്നെ ആത്മാവെന്ന് തന്നെ ഉപാസിക്കണം, ധ്യാനിക്കണം. അവിടെയും വിധിക്കുകയാണ്, ധ്യാനിക്കൂ എന്ന് വിധിക്കുകയാണ്. ആത്മാനമേവ ലോകം ഉപാസിക്ക, ആത്മാവാകുന്ന ആ ഫലത്തെ ഉപാസിക്കുക. കർമ്മഫലം സ്വർഗാതരത്തെയല്ല ലോകം എന്ന് വെച്ചാൽ ഫലം, ആത്മാവാകുന്ന ഫലം, അതിനെയാണ് നീ ധ്യാനിക്കേണ്ടത്. ബ്രഹ്മവേദ ബ്രഹ്മ ഏവ ഭവതി, ബ്രഹ്മവേദ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ ധ്യാനിക്കുന്നവൻ ബ്രഹ്മ ഏവ ഭവതി, ബ്രഹ്മം തന്നെയായിത്തീരുന്നു. ഇവിടെ വേദാന്ന് വെച്ചാൽ ഉപാസിക്കുക എന്നുള്ളത്. ഉപനിഷത്തിൽ വേദശബ്ദവും പല സന്ദർഭങ്ങളിലും വരും. ഏവം വേദ എന്നെല്ലാം വരുന്നിടത്ത് ആരാണോ ഇപ്രകാരം ധ്യാനിക്കുന്നത് എന്നുള്ള അർത്ഥവും വരും, ആരാണോ ഇപ്രകാരം അറിയുന്നത് എന്നുള്ള അർത്ഥവും വരും സന്ദർഭമനുസരിച്ച്. ഇവിടെ ഇപ്പൊ പൂർവോഷി വേദശബ്ദത്തിന് ഉപാസന ധ്യാനം എന്നുള്ള അർത്ഥം നടക്കുന്നു. സിദ്ധാന്തി വേദശബ്ദത്തിന് ബ്രഹ്മവേദ, ബ്രഹ്മത്തെ അറിയുന്നവൻ, ബ്രഹ്മവേദനമുള്ളവൻ, ബ്രഹ്മജ്ഞാനി, ബ്രഹ്മ ഏവ ഭൗതിയവൻ, ബ്രഹ്മം തന്നെയാണ് എന്ന് പറയും സിദ്ധാന്തം. പക്ഷെ പൂർവോഷി എങ്ങനെയല്ല, ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ എന്ന് പറയും. ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ ബ്രഹ്മം ആയിത്തീരുന്നു എന്ന് പറയുന്നത് സിദ്ധാന്തിക്ക് അഭിമതമായ വ്യാഖ്യാനമല്ല. സിദ്ധാന്തി ഇവിടെ ഉദ്ദേശിക്കുന്നത് ജ്ഞാനമാണ്. ആ ബ്രഹ്മജ്ഞാനം അവൻ ബ്രഹ്മം തന്നെ. ജ്ഞാനിത്വ ആത്മീവ മേ മതം, അവൻ ഗീതയിൽ പറയുന്നു ജ്ഞാനി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അത് ജ്ഞാനത്തെ ജ്ഞാനപരമായിട്ടാണ് സിദ്ധാന്തി വ്യാഖ്യാനിക്കുന്നത്. ഇത്യാദി വിധാനേഷു, ഇതെല്ലാം വിധികളാണ് എന്നാണ് പൂർവോഷി പറയുന്നത്. തസ്സു കോ അസു ആത്മാ കിം തത് ബ്രഹ്മ ഇത്യാകാംക്ഷായ തത്സ്വരൂപ സമർപ്പണേന സർവേ വേദാന്ത ഉപയുക്ത. ഇത്യാദി വിധാനേഷു, ഇതെല്ലാം വിധികളാണ്. ഈ വിധികൾ വിധി വിധാനേഷു തസ്സു, ഇത്തരം വിധികൾ ഉണ്ടായിരിക്കെ, ഇത് പൂർവോഷിയാണ് പറയുന്നത്. കോ വസു ആത്മാ, ആരാണ് ഈ ആത്മാവ്? കിം തത് ബ്രഹ്മ, എന്താണ് ബ്രഹ്മം? ഇത്യാകാംക്ഷായ, അങ്ങനെ ശ്രോതാവിന് സംശയം ഉണ്ടാകുന്നു. ഈ ശ്രുതിവാക്യങ്ങളെ ശ്രവിക്കുന്നവരും സംശയം ഉണ്ടാകുന്നു, ആരാണ് ആത്മാവ്, എന്താണ് ബ്രഹ്മം? തത്സ്വരൂപ സമർപ്പണേന, ആ സ്വരൂപത്തെ ബോധിപ്പിച്ചുകൊണ്ട്, ആ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ ബോധിപ്പിച്ചുകൊണ്ട് സർവേ വേദാന്ത ഉപയുക്ത, സർവ വേദാന്തങ്ങളും ആ വിധിയുടെ അംഗങ്ങളായിരിക്കുന്നു, ഉപയുക്ത അംഗങ്ങളായിരിക്കുന്നു എന്നാണ്. സർവ വേദാന്തം മറ്റു വേദാന്ത വാക്യങ്ങളും ആ വിധിയുടെ അംഗങ്ങളായിരിക്കുന്നു. ഏത് വാക്യങ്ങൾ? നിത്യ സർവജ്ഞ സർവഗതോ നിത്യതൃപ്തോ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവോ വിജ്ഞാനമാനന്ദം ബ്രഹ്മ ഇത്യവുമാദേ. ഈ ആശയങ്ങളെ പറയുന്ന വാക്യങ്ങളെല്ലാം എന്താണ്? ആ ബ്രഹ്മം നിത്യനാണ്, സർവജ്ഞനാണ്, സർവഗതൻ സർവവ്യാപിയാണ്, സർവഗതൻ എല്ലായിടത്തും ഗമിച്ചിരിക്കുന്നവൻ എന്നിട്ട് സർവവ്യാപി നിത്യതൃപ്തൻ നിത്യതൃപ്തനായിരിക്കാണ്, നിത്യശുദ്ധ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനാണ്, വിജ്ഞാനം ആനന്ദം ബ്രഹ്മ തുടങ്ങി ഈ വാക്യങ്ങളെല്ലാം എന്താണ്? വിധിവാക്യങ്ങളോട് വിധിവാക്യങ്ങൾക്ക് വേണ്ടി ഇതിന്റെ അർത്ഥങ്ങൾ സമർപ്പിക്കുകയാണ്. വിധിവാക്യങ്ങളും ഈ വാക്യങ്ങളോടു കൂടി ചേർന്നിട്ട് കർമ്മകാന്ഡം പോലെയാണ് ഇവിടെ പറയുന്നത്. ഈ ബ്രഹ്മകാന്ഡത്തിന്റെയും അർത്ഥത്തെ മനസ്സിലാക്കേണ്ടത് എന്നിവയാണ് പൂർവോഷി പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലോ, തദുപാസനാച്ച ശാസ്ത്രദൃഷ്ടോ അദൃഷ്ടോ മോക്ഷ ഫലം ഭവിഷ്യതി. തദുപാസന, അങ്ങനെയുള്ള ബ്രഹ്മത്തിന്റെ ധ്യാനം കൊണ്ട്, ബ്രഹ്മത്തെ ധ്യാനിക്കുന്നതിലൂടെ ശാസ്ത്രദുഷ്ട, ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നതായ, ശാസ്ത്രം വെളിപ്പെടുത്തിയിരിക്കുന്നതായ അദൃഷ്ടോ മോക്ഷ, അദൃഷ്ടമായിരിക്കുന്ന മോക്ഷം, അതീന്ദ്രിയമായിരിക്കുന്ന മോക്ഷം. യാഗാദികളിൽ നിന്നുണ്ടാകുന്ന അപൂർവം എങ്ങനെയാണോ അദൃഷ്ടമായിരിക്കുന്നത്, അതുപോലെ അതീന്ദ്രിയമായിരിക്കുന്ന മോക്ഷഫലം ഭവിഷ്യതി, മോക്ഷഫലം ഉണ്ടാകും ധ്യാനത്തിലൂടെ. കർത്തവ്യവിധി അനുപ്രവേശേ വസ്തു മാത്ര കഥനെ ആൻ ഉപാദാൻ അസംഭവ സപ്തദ്വീപ വസുമതി രാജാസു ഗ്രഹിച്ചതി ഇത്യാദി വാക്യ വേദാന്താന വേദാന്തവാക്യാന അനർത്ഥക്യമേവ സ്യാ. ഈ തരത്തിൽ അർത്ഥത്തെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വേദാന്ത വാക്യങ്ങളെല്ലാം അനർത്ഥകമായി പോകും. ഏതുപോലെ കർത്തവ്യവിധി അനനുപ്രവേശേ, കർത്തവ്യവിധികളുമായി അന്വയിച്ചില്ല എന്നുണ്ടെങ്കിൽ, കർത്തവ്യവിധി എന്ന് പറയുന്നത് ഉപാസീത തുടങ്ങിയ ധ്യാനം കർത്തവ്യമാണെന്ന് വിധിക്കുന്ന വിധികൾ, അതിനോടുകൂടി ചേർന്ന് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ തുടങ്ങിയ വാക്യങ്ങൾ അന്വയിച്ചില്ല എന്നുണ്ടെങ്കിൽ, രണ്ടും കൂടി ചേർത്ത് താല്പര്യത്തെ മനസ്സിലാക്കിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ വസ്തു മാത്ര കഥനെ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ കേവലം ഒരു വസ്തുവിനെ ബോധിപ്പിക്കുകയാണ്, അതാണ് സിദ്ധാന്തം പുറകോട്ട് പറയുന്നു. അങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹാന ഉപാധാ അസംഭവ, ഇവിടെ ഒന്നിനെയും എടുക്കുന്നതിനോ തള്ളുന്നതിനോ സാധ്യതയില്ല. ഹാനം ധരിക്കുക, ഉപാധാനം സ്വീകരിക്കുക, അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഏതുപോലെ സപ്തദ്വീപ വസുമതി, ഒരു ഉദാഹരണം പറയണം, സപ്തദ്വീപുകളുള്ളതാണ് ഭൂമി എന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥബോധം ഉണ്ടാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവിടെ പ്രയോജനമൊന്നുമില്ല. കാരണം ഒന്നും ചെയ്യാൻ പറയുന്നില്ല, ഒന്നും ചെയ്ത് നേടാനില്ല, പുരുഷാർത്ഥം അതിനൊന്നും സാധിക്കാനില്ല. അങ്ങനെ ഒരു വാക്യം കേട്ട് കഴിഞ്ഞാൽ എന്താ പുരുഷാർത്ഥം ഉണ്ടാകുന്നത്? വാക്കിന്റെ അർത്ഥം ഞാൻ ഉണ്ടാകുന്നു മാത്രമല്ല, വാക്യാർത്ഥം ഞാൻ ഉണ്ടാകുന്നു, പുരുഷാർത്ഥം അതുകൊണ്ട് സാധിക്കത്തില്ല. അതുപോലെ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം വിജ്ഞാനവും ആനന്ദവും എന്നുള്ള ജ്ഞാനം ഉണ്ടാവണം. അവിടെ ഒന്നും നേടാനില്ല, ഒന്നും തള്ളിക്കളയാനില്ല, ഇതിന്റെ പുരുഷാർത്ഥം ഒന്നും അവിടെ ശ്രദ്ധിക്കത്തില്ല. അതുപോലെ വേറെ ഉദാഹരണം പറയുന്നു, രാജാവ് ഗച്ഛതി, ഇതാ രാജാവ് പോകുന്നു എന്ന് പറയുന്നു. എന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ജ്ഞാനം ഉണ്ടാവുന്നു, രാജാവ് പോകുന്നു, അതുകൊണ്ട് എന്താ പുരുഷാർത്ഥം നേടുന്നത്? ഒന്നും നേടുന്നില്ല. വാക്യത്തിന്റെ അർത്ഥം ജ്ഞാനം ഉണ്ടാകുന്നു എന്നേ ഉള്ളൂ. കേവലം വാക്യ അർത്ഥം ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥമൊന്നും നേടത്തില്ല എന്നാണ്. പുരുഷാർത്ഥം നേടണമെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കണം, വാക്യാർത്ഥ ജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥം ഉണ്ടാകത്തില്ല എന്നാണ്. പക്ഷെ ഇതാണ് വേദാന്തവും മറ്റ് അദ്വൈതവും മറ്റ് സാധനാ മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അദ്വൈതം എന്താണ് പറയുന്നത്? വാക്യാർത്ഥ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥത്തിന് വേറൊന്നും പ്രവർത്തിക്കണ്ടെന്നാണ്. അതാണ് അദ്വൈതത്തിൽ പറയുന്നത്, അദ്വൈതിയുടെ അഭിപ്രായം അതാണ്. മറ്റുള്ള എല്ലാ സാധനാ മാർഗങ്ങളും പറയുന്നത് എന്താണ്? ജ്ഞാനം ഉണ്ടായാൽ പിന്നെ പ്രവർത്തിക്കണം, ആ പ്രവൃത്തിയാണ് ധ്യാനം എന്നും മറ്റും പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? വാക്യാർത്ഥ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തിയില്ല, പിന്നീട് മോക്ഷത്തിന് വേണ്ടി മറ്റൊന്ന് ചെയ്യേണ്ട കാര്യം ഇല്ല. അതാണ് ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത്, മറ്റുള്ള സാധന മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് പറയുന്നത് രാജാവ് ഗച്ഛതി, ഇതാ രാജാവ് പോകുന്നു, ഒരാൾ പറയുന്നു, വേറൊരാൾ കേൾക്കുന്നു, കേൾക്കുന്നയാളിന് എന്ത് പുരുഷാർത്ഥം നേടുന്നു? പുരുഷാർത്ഥം നേടണമെങ്കിൽ രാജാവിന്റെ അടുത്ത് പോയി രാജാവിനോട് അർഹിക്കണം, പുരുഷയിൽ അർഹ്യത, എന്താണ് എനിക്ക് സമ്പത്ത് വേണം അല്ലെങ്കിൽ ഗ്രാമം വേണം, അങ്ങനെ എന്തെങ്കിലും അർഹിക്കണം. അർഹിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പുരുഷാർത്ഥം നേടുന്നു. അല്ലാതെ രാജാവ് പോകുന്നു എന്നുള്ള വാക്യം കേട്ട് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പുരുഷാർത്ഥം നേടാവത്തില്ലെന്നാണ്. ജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥം ഉണ്ടാകത്തില്ലെന്നാണ്. അദ്വൈതി എന്താണ് പറയുന്നത്? ഇത് കേട്ടാൽ മാത്രം മതി, കേട്ട് ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥം സിദ്ധമായി. എന്തുകൊണ്ട്? ജ്ഞാനം ഉണ്ടാകുന്നു, അജ്ഞാനം നശിക്കുന്നു. മോക്ഷത്തിന് തടസ്സമായിരുന്ന അജ്ഞാനമാണ്, അജ്ഞാനം നശിച്ചാൽ മുക്തനായി. ഇതാണ് അദ്വൈതത്തിന്റെ രീതി. ഇതിനെ നിഷേധിക്കുന്നു പൂർവപക്ഷി. ഇത്യാദി വാക്യവ വേദാന്ത വാക്യാന ആനർത്ഥക്യമേവസ്യാ. ഈ വാക്യങ്ങളെല്ലാം എങ്ങനെയാണോ പ്രയോജനമില്ലാത്തതായി തീരുന്നത്, അർത്ഥമില്ലെന്നല്ല, ഇവിടെ ആനർത്ഥക്യം എന്ന് പറഞ്ഞു. ഇത്യാദി വാക്യവും വേദാന്ത വാക്യാന, വേദാന്ത വാക്യങ്ങൾ എന്തുവരും? ആനർത്ഥക്യം എന്നുവെച്ചാൽ നിഷ്പ്രയോജനം ആയി തീരും. ഈ വാക്യങ്ങൾ എങ്ങനെയാണോ ഇതിന്റെ അർത്ഥം ചെലവിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം, അതായത് പുരുഷാർത്ഥമാകുന്ന പ്രയോജനം ശ്രദ്ധിക്കാത്തത്, അതുപോലെ ഇവിടെ ആനർത്ഥക്യം എന്ന് വെച്ചാൽ ശബ്ദത്തിന് അർത്ഥമില്ലാത്തതെന്നുള്ള അർത്ഥമുണ്ട്, നിഷ്പ്രയോജനം എന്നുള്ള അർത്ഥമാണ്, പുരുഷാർത്ഥം ശ്രദ്ധിക്കത്തില്ലെന്നാണ്. അതുപോലെ വേദാന്ത വാക്യങ്ങൾ എന്താകും? പുരുഷാർത്ഥ ശൂന്യങ്ങളായി തീരും. തത്വമസ്തി എന്ന് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാവും, പക്ഷെ ആ ജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥമൊന്നും ശ്രദ്ധിക്കത്തില്ല എന്നാണ്. അതിന് സമാധാനമായിട്ട് അദ്വൈതി പറയുകയാണ്, നനു വസ്തു മാത്ര കഥനേവി രജ്ജിരിയം നായം സർപ്പ ഇത്യാദു ശാന്തി ജനിത ഭീതി നിവർത്തനേന അർത്ഥവത്വം ദുഷ്ടം തഥാ ഇഹാദി അസംസാരി ആത്മവസ്തു കഥനേന സംസാരിത്വ ഭ്രാന്തി നിവർത്തനേന അർത്ഥവത്വം പറയുന്നത് ശരിയല്ലല്ലോ. വസ്തു മാത്ര കഥനേവി, ഒരാളിനോട് മറ്റൊരാൾ ഒരു വസ്തുവിനെ കുറിച്ച് പറയുകയാണ്, വസ്തുവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. വസ്തു മാത്ര കഥനം എന്ന് പറയുമ്പോൾ ഇന്നത് നീ ചെയ്യും, നീ ധ്യാനിക്കും എന്നൊന്നും പറയുന്നില്ല. വസ്തു മാത്ര കഥനം, വസ്തുവിനെ കുറിച്ച് മാത്രമേ പറയുന്നു, ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. എങ്ങനെ രജ്ജുരിയും നായം സർപ്പ, ഒരു ഭ്രമത്തിനടിമപ്പെട്ട ഒരു വ്യക്തിയോടുകൂടി പറയുകയാണ്, വ്യക്തിയോട് പറയാണ് ഇത് പയറാണ് സർപ്പമല്ല. പയറിൽ സർപ്പഭ്രമം ഉണ്ടായ വ്യക്തിയോട് അടുത്തു നിൽക്കുന്ന വേറൊരാൾ പറയാണ് നീ കണ്ടതെന്താണിത് പയറല്ല സർപ്പമല്ല പയറാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ ഭ്രാന്തിജനിത ഭീതി നിവർത്തനേന അയാൾ ഭയന്നിരുന്നു. സർപ്പത്തെ കൊണ്ട് അയാൾ ഭയമുണ്ടായി, ശരീരത്തിൽ വിറച്ച് കണ്ണു നിറഞ്ഞു, കണ്ണുനീര് വന്നു, ഓടി, പലതും സംഭവിച്ചു. അപ്പം ആ ഭ്രമം കൊണ്ടുണ്ടായ ഭയം നിവർത്തിക്കുന്നു, ഇല്ലാതാകുന്നു ഭയം ദുഃഖം എന്ന ഇല്ലാതാകുന്നു. അവിടെ എന്താണ് ഒന്നും ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല, മറിച്ച് വസ്തു എന്താണെന്ന് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. ശ്രോതാവിന് കേട്ടയാളിന് എന്ത് മനസ്സിലുണ്ടായി, ആ ഇത് സർപ്പമാണ് ഇരുവരും കയറാണ്. ഇത്രയും കേട്ടു കഴിഞ്ഞു പോയ ആശ്വാസം വന്നു, സമാധാനം വന്നു, അയാളുടെ ഭയം മാറി, ദുഃഖം മാറി. അപ്പൊ കേവലം വസ്തുവിനെ ബോധിപ്പിക്കുന്നതിലൂടെയും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ആവശ്യപ്പെടാതെ ഇന്നതാണ് വസ്തു എന്ന് ബോധിപ്പിക്കുന്നതിലൂടെ ഭയം മാറുന്നതായും ദുഃഖം മാറുന്നതായിട്ടും കാണുന്നുണ്ടല്ലോ എന്ന് സിദ്ധാന്തി പറയുന്നു. അർത്ഥവത്വം ദൃഷ്ടം, അത്തരം വാക്യങ്ങൾക്കും പ്രയോജനമുണ്ടല്ലോ. ആ വാക്യങ്ങൾ അർത്ഥവത്താണ്, പ്രയോജനം ഉണ്ടാവുന്നത്. എന്താണ് അവിടുത്തെ പ്രയോജനം? അയാളുടെ ദുഃഖം മാറി, ഭയം മാറി, അത് കാണുന്നുണ്ടല്ലോ. തഥാ അതുപോലെ ഈ കാതി ഉപനിഷത്തിലും അസംസാരി ആത്മവസ്തു പതിനേന, അസംസാരിയായിരിക്കുന്ന, സംസാരിയല്ലാതിരിക്കുന്ന, ജന്മ മരണങ്ങളില്ലാതിരിക്കുന്ന, സുഖദുഃഖാദികളില്ലാതിരിക്കുന്ന ആത്മവസ്തുവിനെ പറയുന്നത് കൊണ്ട്, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നല്ല, ആ പരമാത്മവസ്തുവിനെ പറയുന്നത് കൊണ്ട് സംസാരിത്വ ഭ്രാന്തി നിവർത്തനേന, താൻ സംസാരിയാണ്, തനിക്ക് ജനനവും മരണവും ഉണ്ട്, അതാണ് സംസാരിത്വ ഭ്രാന്തി. താൻ ശരീരം ഉള്ളവനാണ്, തനിക്ക് ജനനവും മരണവും ഉണ്ട്, താൻ സുഖിയാണ് ദുഃഖിയാണ്, താൻ ബന്ധനസ്ഥനാണ്, ഇതാണ് സംസാരിച്ചു ഭ്രാന്തി. ഈ സംസാരിച്ചു ഭ്രാന്തി നിവർത്തനേന ഇല്ലാതാകുന്നു. അർത്ഥവത്വം ഇതിനും അർത്ഥവത്വം ഉണ്ടാകും, പ്രയോജനം ഉണ്ടാകും, പുരുഷാർത്ഥം ഇതുകൊണ്ട് ശ്രദ്ധിക്കും, ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ടും എന്ന് സിദ്ധാന്തി പറയുന്നു. അപ്പൊ ഒരു വസ്തുവിനെ ബോധിപ്പിച്ചാൽ മതി, ഇന്നത് ചെയ്യണം എന്ന് പറയണ്ട, നീ ധ്യാനിക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല. വസ്തുവിനെ ബോധിപ്പിക്കുമ്പോൾ അയാൾക്ക് ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മതി പുരുഷാർത്ഥത്തിന്, അവിടെ പിന്നീട് മറ്റൊന്നിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഈ സിദ്ധാന്തി പറയുകയാണ്. അപ്പോ ഇതിനെ പൂർവക്ഷി വീണ്ടും നിഷേധിക്കുന്നു, അത് ശരിയല്ല. ഏതദേവം യതി രജ്ജു സ്വരൂപ ശ്രവണ ഇവ സർപ്പഭ്രാന്തി സംസാരിത്വഭ്രാന്തി ബ്രഹ്മസ്വരൂപ ശ്രവണ മാത്രേണ നിവർത്തേത നത് നിവർത്തതേ ശ്രുത ബ്രഹ്മണോപി യഥാപൂർവം സുഖ ദുഃഖാദി സംസാരി ധർമ്മദർശന. പറയുന്നു സ്യാദ് ഏതദേവം, നിങ്ങൾ പറഞ്ഞത് ശരിയാകാം, എങ്ങനെയാണെങ്കിൽ അതിനി പറയാം എന്നാണ്. നിങ്ങൾ പറയുന്നതിന് അല്പം പരമാർത്ഥമുണ്ട്, പക്ഷെ അത് ശരിയാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇത് രജ്ജുസ്വരൂപ ശ്രവണേ ഇവ സർപ്പഭ്രാന്തി, ഇത് കയറാണ് എന്ന് കേൾക്കുമ്പോൾ ഒരാൾ പറയുന്നു മറ്റൊരാളോട് ഇത് കയറാണ് സർപ്പമല്ല, അതാണ് രജ്ജുസ്വരൂപ ശ്രവണ. ഇത് കയറാണ് എന്ന് കേൾക്കുമ്പോൾ സർപ്പഭ്രാന്തി, സർപ്പമാണെന്നുള്ള ഭ്രമം നശിക്കുന്നു, അത് ഞങ്ങൾ അംഗീകരിച്ചു. നിങ്ങൾ പറയുന്ന ഉദാഹരണത്തിൽ കാര്യം ശരിയാണ്, ദൃഷ്ടാന്തം ശരിയാണ്, സർപ്പഭ്രാന്തി ഉണ്ടായവനോട് ഇതായത് സർപ്പമല്ല കയറി എന്ന് പറയുമ്പോൾ ആ ശ്രോതാവിൽ ആ ഭ്രാന്തി നശിക്കുന്നു, അയാളുടെ ഭയമില്ലാതാകുന്നു, ദുഃഖമില്ലാതാകുന്നു. അവിടെ അത് ശരിയാണ് ദൃഷ്ടാന്തത്തിൽ, ഉദാഹരണത്തിൽ. പക്ഷേ സംസാരിച്ച ഭ്രാന്തി അതുപോലെയല്ല, ബ്രഹ്മസ്വരൂപ ശ്രവണ മാത്രേനാണ്, നീ തത്വമസി നീ ബ്രഹ്മമാണ് എന്ന് പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് മാത്രം ഈ സംസാരിച്ച ഭ്രാന്തി നിവർത്തിയത. നിവർത്തിക്കുകയാണെങ്കിൽ, ഇല്ലാതാകുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വസ്തുസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളും പുരുഷാർത്ഥത്തെ ഉണ്ടാക്കുമെന്ന് പറയുന്നത് ശരിയാണ്. നീ അസംസാരിയായ ആത്മവസ്തുവാണ് എന്ന് ഗുരു പറയുമ്പോൾ ശിഷ്യന് താൻ അങ്ങനെയാണെന്നുള്ള ബോധം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്, അയാളുടെ ഭ്രാന്തി നിവർത്തിക്കുന്നുവെങ്കിൽ അത് ശരിയാണ്. പക്ഷേ നത് നിവർത്തതേ, അങ്ങനെ സംഭവിച്ചതായി കാണുന്നില്ല. തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം ഗുരു ഉപദേശിച്ചിട്ടും കേൾക്കുന്ന ശ്രോതാവിൽ താനിലുണ്ടായ സംസാരിത്വ ഭ്രാന്തി ഇല്ലാതാകുന്നതായി കാണുന്നില്ല എന്ന് അദ്വൈതിയോട് പൂർവോക്ഷി പറയുകയാണ്. എന്തുകൊണ്ട്? ശ്രുത ബ്രഹ്മണോപി, ഈ തത്വം ശ്രവിച്ചവനും യഥാപൂർവം ആ ശ്രവിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ അയാൾ ആയിരുന്നത് അതുപോലെ തന്നെ സുഖ ദുഃഖാദി സംസാരി ധർമ്മദർശന, സുഖം ദുഃഖം തുടങ്ങിയ സംസാരി ധർമ്മങ്ങൾ അയാൾ കാണുന്നുണ്ട്. അയാൾ സുഖിയായിരിക്കുന്നു, ദുഃഖിയായിരിക്കുന്നു, മറ്റ് മനുഷ്യർ പോരാനാണ്. തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിച്ചാലും ആ വ്യക്തി വീണ്ടും പഴയതുപോലെ തന്നെ കാണുന്നുണ്ട്. അതായത് ദൃഷ്ടാന്തത്തിൽ ശരിയാണ്, ഇത് സർപ്പമല്ല കയറാണെന്ന് കേട്ടുകഴിഞ്ഞാൽ അയാളുടെ ഭയം മാറുന്നു, ദുഃഖം മാറുന്നു. പക്ഷെ ഇവിടെ നീ ബ്രഹ്മമാണെന്ന് ഉപദേശിച്ച് ശ്രുതിയിൽ നിന്നോ അല്ലെങ്കിൽ ഗുരുവിൽ നിന്നോ കേട്ടുകഴിഞ്ഞാലും, തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാലും ഇയാളുടെ ദുഃഖം നശിക്കുന്നില്ല, ഇയാളുടെ ഭ്രാന്തി മാറുന്നില്ല, അത് വീണ്ടും പഴയതുപോലെ തന്നെ തുടരുന്നു. അതുകൊണ്ട് എന്താണ്, ഇത് പറഞ്ഞാൽ മാത്രം പോരാ, ഇനി വേറെ ചില കാര്യങ്ങളൂടെ ഉണ്ട്. എന്താണ് ശ്രോതവ്യൂ മന്ദവ്യൂ നിധിധ്യാസിതവ്യഹ ഇതിജ ശ്രവണ ഉത്തരകാലയോഹോ മനന നിധിധ്യാസനയോർ വിധി ദർശന. ശ്രവണത്തിന് ശേഷം ശ്രോതവ്യൂ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് എന്താണ്, മന്ദവ്യൂ മനനം ചെയ്യണം, നിധിധ്യാസിതവ്യ ധ്യാനിക്കണം, ഇതിജ എന്നിങ്ങനെ ശ്രവണ ഉത്തരകാലയോഹോ ശ്രവണോത്തരകാലം ശ്രവണത്തിന് ശേഷം മനന നിധിധ്യാസനയോ മനനവും ധ്യാനവും വിധി ദർശന വിധിച്ചിരിക്കുന്നത് ശ്രുതി തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രവണം കൊണ്ട് ജ്ഞാനം ഉണ്ടാവും, ശ്രവണം മാത്രം മതി, ധ്യാനം ആവശ്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത് പൂർവപക്ഷമാണ്, സിദ്ധാന്തമല്ല. ശ്രവണത്തിന് ശേഷം മനനവും ധ്യാനവും വിധിച്ചിരിക്കുന്നത് കൊണ്ട് മനനവും ധ്യാനവും വിധേയമാണ്, മനന ധ്യാനങ്ങളിലൂടെയാണ് ജ്ഞാനം ഉണ്ടാകേണ്ടത് എന്നാണ്.
1: ഓം നമഃ ശിവായ.
0: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, the 24/7 spiritual channel from shivam.org.
1: Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: അനുമേയത്വ സമയവും പ്രവൃത്തസ്യ പറയുന്നത് ശരിയല്ല. അവിടെയും നമുക്ക് അനുമാനിക്കാം. എന്താണോ ഇതിൻ്റെ പിന്നിലൊരു നാശം എപ്പോഴെങ്കിലും ഉണ്ടാകും, സംഭവിക്കും. വജ്രം സ്ഥായിയില്ല, ഇത് കൂടിച്ചേർന്നാണ്, ഇതൊരിക്കലും നശിക്കും. തസ്മാ നാത്മനോ ദുഃഖാദ്യ അനിത്യഗുണാശ്രയത്വ ബോധ്യം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യം ഇതാണ്, ആത്മാവിൽ ദുഃഖാദി എന്ന് വെച്ചാൽ ദുഃഖം സുഖം തുടങ്ങിയ അനിത്യ ഗുണങ്ങൾ ഇല്ല. ആശ്രയത്വപൂർത്തി ആത്മനസ് കാമായ അവിടെ മുതൽ പറഞ്ഞു വരുന്ന മുഖ്യമായും ഇതാണ്, ആത്മാവിൽ സുഖദുഃഖാദി ഗുണങ്ങൾ ഇല്ല. എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്? താൻ ഒരു ജീവൻ സദാ സുഖദുഃഖ ഗുണങ്ങൾ, സുഖദുഃഖ അനുഭവങ്ങൾ, സുഖദുഃഖാദി ഗുണങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ സുഖിയാണ് ദുഃഖിയാണെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതായത് ആത്മാവിനെ സുഖിയായും ദുഃഖിയായും സ്വീകരിക്കേണ്ടി വരും. സ്വാനുഭവമാണ്, അതിനെ നിഷേധിക്കുന്നു. അവിടെ ഒന്ന് മനസ്സിലാക്കണം, ഒരിക്കലും സുഖദുഃഖ അനുഭവങ്ങൾ നിഷേധിക്കുകയല്ല. നിനക്ക് സുഖമൊന്നും അനുഭവമില്ല, ദുഃഖമൊന്നും അനുഭവമില്ല, അങ്ങനെയല്ല. ദ്വൈതത്തിൽ വിശേഷിച്ചും ഒരിടത്തും സ്വാനുഭവങ്ങളും നിഷേധിക്കുന്നു. അനുഭവത്തെ നിഷേധിച്ചിട്ടല്ല, അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ് ചർച്ച. ഈ അനുഭവം സുഖദുഃഖ അനുഭവങ്ങളെ ആശ്രയിച്ച് ചർച്ച ചെയ്താൽ ഈ സുഖദുഃഖ അനുഭവങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ജീവഭാവം അതിന് പിന്നിലുള്ള ആത്മതത്വത്തിൽ എത്തിച്ചേരും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ സ്വരൂപം എന്താണ്? ആ വാക്കിന് മനോഗോചരം, വാക്കിന് മനസ്സിലൊന്നും എത്തത്തില്ല. പിന്നെ ഈ അനുഭവിക്കുന്ന സുഖവും മറ്റോ അത് സാധിച്ചയമായ ഏറ്റക്കുറച്ചുള്ള സുഖം. ഇന്ന് നിങ്ങൾക്ക് അനുഭവിക്കുന്ന സുഖത്തിലും എത്രയോ മടങ്ങ് ഏറ്റവും വലിയ സുഖം അനുഭവിക്കാൻ കഴിയും. അതിനുള്ള സാധന അനുഷ്ഠിക്കുന്നു. പക്ഷെ അത് അല്ല ആത്മസുഖം. ചില പണ്ഡിതന്മാരും മറ്റും പറയും, സമാധിഷു ബ്രഹ്മ പ്രമോദാർണവം. സമാധിയിൽ ബ്രഹ്മ പ്രമോദാർണവം, ആനന്ദ സമുദ്രം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ അവിടെ ഉദ്ദേശിക്കുന്നു? ഈ ദുഃഖങ്ങളുടെയൊക്കെ നിവൃത്തിയാണ് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ശരി. ഈ ദ്വൈത നിഷേധമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരി, സമാധിയിലത് സംഭവിക്കും. ഈ ദുഃഖം നിവൃത്തിയാണെങ്കിൽ അത് ശരി. ദുഃഖം നിവൃത്തി എന്ന് പറയുന്നത് സുഖസ്വരൂപമാണ്, അത് സമ്മതിക്കാം. ദുഃഖം എവിടെയാണ് ഇരിക്കുന്നത്? അന്ധക്കരണത്തിൽ. സുഖം എവിടെയാണ് ഇരിക്കുന്നത്? അന്ധക്കരണത്തിൽ. അന്ധക്കരണത്തിൽ നിന്ന് ദുഃഖം നിവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്ന സുഖമാണല്ലോ. അതുകൊണ്ട് അവിടെ സുഖാനുഭവം അവിടെ അന്ധക്കരണത്തെ സ്വീകരിക്കും. സുഖദുഃഖങ്ങൾ രണ്ടും മാറ്റിക്കഴിഞ്ഞു പിന്നെന്താണ്? അത് സുഖദുഃഖാതീതമായിരിക്കുന്നു അന്ധക്കരണത്തിൻ്റെ കേവലാവസ്ഥ. പക്ഷെ അന്ധക്കരണത്തിനൊരു സ്വഭാവമുണ്ട്, ഏതെങ്കിലും പരിണാമത്തിലേതിരിക്കും. സുഖദുഃഖങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് മറ്റേതെങ്കിലും ഒരു പരിണാമത്തിലേക്ക് പോകും. ജ്ഞാനരൂപത്തിൽ പരിണമിക്കാം, ഇച്ഛാരൂപത്തിൽ പരിണമിക്കാം, കാമക്രോധാദി രൂപത്തിൽ പരിണമിക്കാം, ഏതെങ്കിലും തരത്തിൽ പരിണമിക്കും. ആ പരിണാമരൂപമായിരിക്കും. അതിൽ കേവല ജ്ഞാനരൂപത്തിലാണ് അതിൻ്റെ പരിണാമമെങ്കിൽ പറയാം അത് സുഖമാണ്. എന്തുകൊണ്ട് ഈ പറയുന്ന സുഖദുഃഖങ്ങളില്ലാത്ത സുഖം, അതിനീ സുഖമെന്ന് പറയാം കേവലഭാവം. അതിൽ കവിഞ്ഞ് വിഷയരൂപത്തിലുള്ള ഒരു സുഖം ആത്മാവിനില്ലാതാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ വീണ്ടും സംശയം വരുന്നു. പരസ്യ അദുഃഖിത്വേ അന്വേഷിച്ച ദുഃഖിനോ ഭാവി ദുഃഖവശമനായ ശാസ്ത്രാരംഭാരംഭിക്കും. ആ ഇപ്പം നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇവിടെ എത്തി. ഈ ജീവൻ സുഖമില്ല, ഇനി ആ പരമചൈതന്യം പരമാത്മാവ് അതും സുഖമില്ലെന്ന് പറയുന്നു. അതല്ല പറഞ്ഞു വരുന്നത്. ആത്മാവിൽ സുഖമില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ആ പരമചൈതന്യത്തിൽ സുഖമില്ലെന്ന്. ഇനി ഈ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവ് പറയുന്നത് പരമചൈതന്യമാണ്, അതുകൊണ്ടും അവിടെ സുഖമില്ല. ആ പരമചൈതന്യത്തിന് സുഖമില്ല, ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന ഈ ജീവാത്മാവിന് സുഖമില്ല. എന്നുള്ളത് പരനായതുകൊണ്ട് ദുഃഖമില്ല, സുഖദുഃഖങ്ങളൊന്നുമില്ല, എന്ന് വെച്ചാൽ സംസാരമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരസ്യ അദുഃഖിക്കുകയും അന്വേഷിച്ച ദുഃഖിനോ അഭാവം വേറെവിടെ അതല്ല മറ്റൊന്നുമില്ല, പരമാത്മാവല്ലാതെ രണ്ടാമത് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതിനൊരാളില്ല. അതാണ് പറയുന്നത് അന്യസജ ദുഃഖിനോഭാവി ദുഃഖോപശമോ. അങ്ങനെയാണെങ്കിൽ ശാസ്ത്ര അനർത്ഥിക്കും. പിന്നെ ഇത് ആർക്കു വേണ്ടിയാണ് ഈ ശാസ്ത്രം? ആർക്കു വേണ്ടിയാണ് ഗുരു? ഇതിൻ്റെയൊക്കെ ആവശ്യം തോന്നുന്നു. നമ്മൾ ചോദിക്കുന്ന ചോദ്യം പരമാത്മാവ് അവിടെ സുഖദുഃഖങ്ങളൊന്നുമില്ല, ഇത് പോകാനുള്ള ശ്രമം. പിന്നെ നിന്നിലാണെങ്കിലോ എന്നിലുമില്ല അസുഖങ്ങളൊന്നും. എന്തുകൊണ്ട്? ഞാൻ ആ പരമാത്മാവിൽ നിന്നും അന്യനല്ല. അങ്ങനെയെങ്കിൽ ഈ ശാസ്ത്രം എന്തിനാർക്കു വേണ്ടി? പരമാത്മാവിനാണോ അതോ ജീവാത്മാവിനാണോ? പരമാത്മാവിനാണെന്ന് പറയാൻ കഴിയില്ല, അവിടെ സുഖദുഃഖങ്ങളില്ല. ജീവാത്മാവിനെന്നും പറയാൻ കഴിയും, കാരണം എന്തുകൊണ്ട്? അത് വാസ്തവത്തിൽ പരമാത്മാവ് തന്നെ. അവിടെ ഈ സുഖദുഃഖങ്ങളില്ല, ഗുരു എന്തിന്, ശാസ്ത്രം എന്തിന്? അല്ലെ നമ്മൾ ചോദിക്കില്ല, എല്ലാം ബ്രഹ്മമാണെന്ന് പറയുന്നു, എല്ലാ സച്ചിദാനന്ദമാണെന്ന് പറഞ്ഞു, പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യം തോന്നുന്നു. ശാസ്ത്രാരംഭാനർത്ഥിക്കുന്നത് പ്രകൃതി സംഖ്യാ പൂർണ്ണഭ്രമ അപോഹവത് കൽപ്പിത ദുഃഖാത്മ അഭ്യുഗമാച്ച്. ഈ ചോദ്യം ചോദിക്കുമ്പോഴെല്ലാം നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. മറവിൽ നിന്നുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. എന്താണ് ഇവിടെ ആ പരമമായ സിദ്ധാന്തത്തെ മറന്നു പോകുന്നു? എന്താണ് അദ്വൈതം പറയുന്നത്? സുഖദുഃഖങ്ങൾ ഉണ്ടെന്ന് പറയുകയും അല്ലെങ്കിൽ സുഖദുഃഖങ്ങൾ ഇല്ല എന്ന് പറയുകയും ചെയ്താൽ എന്താ എന്റെ താല്പര്യം? ബന്ധവും മോക്ഷവും ഇല്ല എന്ന് പറയുകയും ഗുരുവും ശാസ്ത്രവും വേണമെന്ന് പറയുകയും ചെയ്യുന്നതിന്റെ താല്പര്യം എന്താണ്? അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്താണ് ബന്ധമോക്ഷങ്ങളില്ല, ആത്മാവ് നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവം. എന്നിട്ടുടൻ പറയുന്നു ഈ സംസാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുരു വേണം, ശാസ്ത്രം വേണം. ഇത് ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് കേട്ട് കഴിയുമ്പോൾ എന്താണ്? ആത്മാവ് ആനന്ദസ്വരൂപമാണ്, സുഖസ്വരൂപമാണ്, നിത്യമുക്തമാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ബാക്കി സർവത്തെയും നിഷേധിക്കാൻ തോന്നും. ഒന്നിൻ്റെ ആവശ്യമില്ല, മറ്റ് സാധനങ്ങളുടെ ആവശ്യമില്ല, എല്ലാത്തിനും നിഷേധിക്കും. അതിനാണ് ഇവിടെ വിശദീകരണം കൊടുക്കുന്നത്. അപ്പോൾ ഇല്ല എന്നെന്തുകൊണ്ട് പറയുന്നു? ആത്മാവിൽ സുഖദുഃഖങ്ങളില്ല, ആത്മാവിൽ സംസാരമില്ല, ആത്മാവിൽ ബന്ധമോക്ഷങ്ങളില്ല എന്ന് പറയുന്നതിൻ്റെ താല്പര്യം ഇതൊക്കെ ഉണ്ടെന്നോ? അദ്വൈതത്തിൽ ഇല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടെന്ന് താല്പര്യം വരും. കാരണം നമ്മുടെ മനസ്സിൽ ഈ ജഗത് സത്യത്വ ബുദ്ധിയുള്ള മനസ്സാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും നമുക്ക് ആ സത്യത്വ ബുദ്ധിയിലെ ഗ്രഹിക്കാൻ പറ്റും. വസ്തു ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യത്വ ബുദ്ധി ഗ്രഹിക്കുന്നു, ഇതിവിടെ ഉണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ആ സത്യത്വ ബുദ്ധി ഗ്രഹിക്കുന്ന എന്താണോ, ഇതിവിടെ ഇല്ല, മുമ്പ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് കാണാം, അല്ലെങ്കിൽ അത് നശിച്ചു പോയതായിരിക്കും, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാകാത്തതാകാം. ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും നമുക്ക് സത്യത്വ ബുദ്ധിയിലേക്ക് ഗ്രഹിക്കാൻ പറ്റും. ജീവ മനസ്സിന്റെ സ്വഭാവം അതാണ്. പക്ഷെ ഇവിടെ പറയുമ്പോൾ ദുഃഖമില്ല, സംസാരമില്ല, സുഖമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സത്യത്വ ബുദ്ധിയെ അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്, മറിച്ച് സത്യത്വ ബുദ്ധിയെ നിരാകരിച്ചുകൊണ്ട് പറയുകയാണ്. അതെങ്ങനെ? അത് പറയുന്നത് ഇതെല്ലാം ഉണ്ടെന്ന് തന്നെയാണ് അനുഭവം. പക്ഷെ അതെങ്ങനെ അനുഭവിക്കുന്നു? ഇതെല്ലാം സത്യമായിട്ടുണ്ട്, സംസാരമുണ്ട്, സുഖദുഃഖങ്ങളുണ്ട്, ബന്ധമോക്ഷങ്ങളുണ്ടെന്ന് സത്യമായി ഉണ്ടെന്ന് അനുഭവിക്കുന്നു. അതിനെ എങ്ങനെ നിഷേധിക്കുന്നു? ആ അനുഭവം കൽപ്പിതമായുള്ള നിലനിൽപ്പാണ്, അനുഭവം പരമാർത്ഥമല്ല. എന്നിൽ സുഖമിരിക്കുന്നു, ഞാൻ നിത്യമുക്ത സുഖസ്വരൂപനായിട്ട് കൂടി എന്നിൽ സുഖമിരിക്കുന്നു, എന്നിൽ ദുഃഖമിരിക്കുന്നു. ഈ അനുഭവം സത്യമായ അനുഭവമല്ല, കൽപ്പിതമായ അനുഭവമാണ്. അത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ താല്പര്യം എന്താണ്? കൽപ്പിതമായിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഇത് പരമാർത്ഥത്തിലില്ല. ഉണ്ട് ഇല്ല എന്ന് പറയുന്നതിന് അദ്വൈതത്തിൽ ഈ രണ്ട് അർത്ഥമേ ഉള്ളൂ. ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പിതമായി ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാർത്ഥത്തിലില്ല. തിരിച്ചാവാൻ പാടില്ല. പരമാർത്ഥത്തിൽ ഇതൊക്കെ ഉണ്ട് എന്നല്ല, കൽപ്പിതമായി ഇല്ല എന്നല്ല. പരമാർത്ഥത്തിൽ നിഷേധിക്കുന്നു, കൽപ്പിതമായി ഉള്ളത് തിരിച്ചു വരാൻ പാടില്ല. എന്താ അത് അങ്ങനെ പറയുന്നു? ചുരുക്കത്തിന് ഇതുണ്ടോ ഇല്ലയോ? ഇത് രണ്ടും പറയാം. ഇല്ലെന്ന് പറഞ്ഞാൽ ഉണ്ടെന്നർത്ഥം വരും. ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് അർത്ഥം. ഇതിൻ്റെ വൈരുദ്ധ്യമില്ല, ഇല്ല എന്നുണ്ട്. നിർവചനീയത്തിൽ വൈരുദ്ധ്യമില്ല. നമ്മളിതിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ നിർവചിക്കുന്നില്ല. അങ്ങനെ നിർവചിച്ചാലല്ലേ ഉള്ളു വൈരുദ്ധ്യം വരുന്നത്. ഇതിൻ്റെ വസ്തുസ്ഥിതിയെക്കുറിച്ച് പറയുകയുണ്ട്. നിങ്ങൾക്കിതിങ്ങനെ അനുഭവപ്പെടുന്നതുകൊണ്ട് പ്രതീതമാകുന്നതുകൊണ്ട് ഉണ്ടെന്ന് അംഗീകരിക്കുന്നു. പക്ഷെ തത്വത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് നിലനിൽക്കാത്തതുകൊണ്ട് ഇല്ലെന്ന് അംഗീകരിക്കുന്നു. ഒരേ ഒരു വസ്തുവിൽ തന്നെ ഉണ്ടില്ല എന്നുള്ള അനുഭവം എങ്ങനെ ഉണ്ടാവും? ഉണ്ടാകത്തില്ല. ഈ വ്യാവഹാരികമായ അനുഭവങ്ങളിൽ അതുണ്ടാകത്തില്ല. ഉണ്ടാകുന്ന അത് ഭ്രാന്തിയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? പരമാർത്ഥ തത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ പരമാർത്ഥ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പരമാർത്ഥ തത്വത്തിൽ പരമാർത്ഥമല്ലാതെ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ അതെല്ലാം ഉണ്ടില്ല എന്ന് രൂപത്തിൽ അനിർവചനീയമായി നിലനിൽക്കാം. അതുകൊണ്ട് ഇവിടെ എന്താ പ്രയോജനം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇതെല്ലാം സത്യമാണ് പരമാർത്ഥമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നവർ ഇവിടെ എന്താണ് വാസ്തവത്തിലുള്ളത്, എന്താണ് പരമാർത്ഥം എന്നുള്ള പിടികിട്ടത്തില്ല. ഇതിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ അത് പരമാർത്ഥത്തെ ബോധിക്കും? പരമാർത്ഥത്തെ ബോധിപ്പിച്ചാൽ, ആരെങ്കിലും പുറമേ നിന്ന് ഈ പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ വന്നാൽ ബോധിക്കും. അതിനെന്താ ഉദാഹരണം? കാരണം ഞാൻ എന്താണോ അനുഭവിക്കുന്നത് ഇതാണ് എനിക്ക് പരമാർത്ഥം. ഇതിനപ്പുറം ഒരു പരമാർത്ഥമുണ്ട്. ഇനി ഒരാൾ വന്ന് ബോധിപ്പിക്കുകയാണ് ഇതിനപ്പുറം ഒരു പരമാർത്ഥം ബോധിച്ചാൽ അത് ബോധ്യപ്പെടും. ബോധിപ്പിക്കുകയെ വേണ്ടു ബോധ്യപ്പെടാം. അതിനാണ് ഉദാഹരണം പറയുന്നത്. ആത്മനി പ്രകൃത സംഖ്യ പൂർണ്ണഭ്രമ അപോഹവത് കല്പിത ദുഃഖ ആത്മാഭ്യുമാ. വളരെ പ്രസിദ്ധമായ ഉദാഹരണത്തിനൂടെ പറയുന്നത് ദശമസ്തുമസി. മുമ്പ് ഭാഷകാരം ചർച്ച ചെയ്തിട്ടുണ്ട്. ആത്മതത്വോപദേശത്തിനും ആത്മബോധത്തിനും ഇതിനും ഉത്തമമായൊരു ദൃഷ്ടാന്തം അദ്വൈതത്തിലില്ല. ഇതിനുത്തമായെന്നുള്ള ഇതാണ് അവസാനത്തെ ദൃഷ്ടാന്തം. പത്ത് പേര് കുട്ടികളാണ്, അല്ലെങ്കിൽ ശരിക്കും വിവേകമില്ലാത്തവർ. കുട്ടിയെന്ന് വെച്ചാൽ വിവേകമില്ലാത്തവർ. നദിയുടെന്നും ഒരാളെണ്ണി നോക്കുന്നു, ആരെങ്കിലും ഒഴുക്കിപ്പെട്ടു പോയോ? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെ ഒമ്പത് പേരെ എണ്ണി. പ്രത്യക്ഷ ദുഷ്ടമായ അന്യരൊമ്പത് പേരെയും താൻ എണ്ണുന്നവനായതുകൊണ്ട്, താനവിടെ കാഴ്ചക്കാരനായതുകൊണ്ട് തൽക്കാലം താനൊരു കാഴ്ചയായില്ല, കാഴ്ചയ്ക്ക് വിഷയമായില്ല. ഒരു നിമിഷം അങ്ങനെ സംഭവിച്ചു പോയി, സംഭവിക്കാം. ഒരു നിമിഷം തന്നെ വിസ്മരിച്ചു പോയി. എന്തുകൊണ്ട്? അത് കാരണമുണ്ട്. ആ സംഭ്രാന്തിയാണ്, ഭ്രമമാണ്. നദി നീന്തി കിടന്നാണ്. അപ്പോ അവിടെ മുതലയുള്ള നദിയാണ്, വെള്ളപ്പൊക്കമുണ്ട്, ആരെങ്കിലും അപകടം വരാം. ഉടനെ കരയിൽ കയറിയിട്ട് ആ ഭ്രമത്തോടുകൂടി ഭ്രാന്തിയോടുകൂടി എണ്ണി നോക്കുകയാണ്, ആരെങ്കിലും നഷ്ടപ്പെട്ടോ? അപ്പോഴത്തെ ആവേശത്തിൽ വിഭ്രാന്തിയിൽ തന്നെ പെട്ടെന്നൊന്ന് മറന്നുപോയൊരു നിമിഷം അങ്ങനെ സംഭവിക്കും. ആവേശം കൊണ്ടാണ്. മറ്റൊമ്പത് പേരെയും മനസ്സിലാക്കി തന്നെ എണ്ണാൻ വിസ്മരിച്ചു എന്നുള്ള കാര്യം ഓർക്കാതിരിക്കുന്നുണ്ട്, ദുഃഖം വരുന്നു. ആ കൂട്ടത്തിൽ ഒരാളെ തന്നെ മണ്ടത്തരം മനസ്സിലാക്കി, നീ ഒമ്പതെന്ന് എണ്ണി നിന്നെ എണ്ണിയോ, അല്ലെങ്കിൽ മറ്റൊരാൾ ഗുരു എന്ന് കാണിക്കാൻ വേണ്ടി പറയും, മറ്റൊരാൾ ഇവിടെ ബോധിപ്പിക്കുന്നു, ദശമസ്തമസി, നീ ദശമനാണോ? എപ്പോഴാണോ ഈ ശബ്ദം അവൻ്റെ കർണപുടങ്ങളിൽ പതിക്കുന്നത്, എപ്പോഴാണോ ആ ശബ്ദാർത്ഥ ബോധം അവനുണ്ടാകുന്നത്? ശബ്ദാർത്ഥ ബോധം ഉണ്ടാകുന്നത് ശബ്ദം കേട്ടാൽ മാത്രം, വേറെ ഭാഷയിലാണ് പറയുന്നത്, അന്യഭാഷക്കാരനാണ് ഒരുവൻ ഒന്ന് പറയുന്നത്, കൂടുതൽ ഭ്രമം ഉണ്ടാകത്തേയുള്ളൂ. ആ ശബ്ദാർത്ഥ ബോധം ഏത് നിമിഷമാണോ ഉണ്ടാകുന്നത്, ആ നിമിഷം അവൻ തന്നെ അറിയുന്നു എങ്ങനെ ദശമനായി, ദശമോഹം, ഞാൻ ദശമനാണ്. അതുവരെ ദശമൻ നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ആ ബോധം ഉണ്ടാകും. ഇതാണ് ശ്രുതിയും ചെയ്യുന്നത്. തത്വമസി, അവൻ തത്വത്തെ അന്വേഷിക്കുകയാണ്. എന്താണ് തത്വം? ശ്രവണം ചെയ്യുന്നു, മനനം ചെയ്യുന്നു, നിധ്യാസനം ചെയ്യുന്നു, എല്ലാം തത്വത്തെ അന്വേഷിക്കുക. എങ്ങനെ തത്വത്തെ അന്വേഷിക്കുന്നു? തത്വം എവിടെയോ ആണ്, അന്യമാണ്. അന്വേഷിക്കുന്നതുവരെ എന്തുകൊണ്ട് ഒരാൾ അന്വേഷിക്കാൻ ധൈര്യപ്പെടുന്നു? തന്നിൽ നിന്ന് അന്യമാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അന്വേഷണമുണ്ടോ? താൻ തന്നെയാണെങ്കിൽ പിന്നെ അതിനെ അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പൊ താൻ അന്വേഷിക്കുന്ന എന്തോ, താൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന എന്തോ അത് അന്യമാണെന്നുള്ള ഒരു ബോധമാണ്. ആ ബോധത്തിൽ നിന്നുകൊണ്ട് അന്വേഷിക്കുന്നിടത്തോളം കാലം ഈ അന്വേഷണം ഒരിടത്ത് കിട്ടത്തില്ല, ദുഃഖമായിരിക്കും ഫലം. ഇവിടെ ദശമൻ കരഞ്ഞതുപോലെ, ദശമനെ കാണാത്തതുകൊണ്ടാണ് ദശമൻ കരയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഈശ്വരനെ കാണാത്തതുകൊണ്ട് കരയുന്നു, തത്വത്തെ കാണാത്തതുകൊണ്ട് കരയുന്നു, ആത്മസാക്ഷാത്കാരം കിട്ടാത്തതുകൊണ്ട് കരയുന്നു.

അനാദിയായി ഈ സ്വദുഃഖ പ്രവാഹത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് സ്വയം നിക്ഷിപ്തമാണ്, ബഹിർമുഖമാണ്. എന്നാലും അത് ആ ബഹിർമുഖമായിക്കൊണ്ടിരിക്കുന്ന ആ മനസ്സ് തന്നെ സത്യത്തിൻ്റെ ഒരു പ്രകാശമാണ്. അതുകൊണ്ട് അതിന് സത്യത്തെ അന്വേഷിച്ചേ പറ്റൂ. പ്രകാശം അതിൻ്റെ പുറവിടത്തെ അന്വേഷിക്കും. അതുപോലെ ഇവിടെ ദശമനം പുറമേ അന്വേഷിക്കുന്നു. എന്തുകൊണ്ട്? ദശമനറിയാം ദശമൻ ഒരാളുണ്ട്, മനസ്സിനറിയാം ഒരു തത്വമുണ്ട്, അതിന് കണ്ടെത്തിയാൽ മതി. പക്ഷേ ഈ സംഭ്രമത്തിൽ എന്ത് ചെയ്യുന്നു? അന്യമായി ബാഹ്യമായി അന്വേഷിക്കുന്നു. ദശമനും അത് തന്നെ ബാഹ്യമായി അന്വേഷിച്ചു. അവിടെ സ്വയം കണ്ടെത്താൻ കഴിയുന്നില്ല ഈ സംഭ്രമത്തിൽ. ഒരുപക്ഷെ സമയമെടുക്കാതിരിക്കും. എന്തായാലും തൽക്കാലം ഇവൻ വിഷമിച്ച് ദുഃഖിക്ക് നിൽക്കുമ്പോൾ അത് കണ്ടെത്താൻ കഴിയുന്നു. അവിടെ ഒരാൾ പറയേണ്ടി വരുന്നത് എന്താണ്? ദശമസ്തമസി തത്വമസി. അത് ഈ അന്വേഷിക്കുന്ന മനസ്സിനോടാണ് പറയുന്നത്, നീ തന്നെയാണ് ആ തത്വം, നിന്റെ തത്വമായിരിക്കുന്നതോ അതാണ്. ഇവിടെ ദശമനോട് പറയുന്നു, നീ ആ ശബ്ദം കേട്ട മാത്രമേ, ആ ശബ്ദാർത്ഥജ്ഞാനം ഉണ്ടായ മാത്രമേ. ബദ്ധരനാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, ശ്രവണം കൊണ്ട് പ്രയോജനമില്ലല്ലോ. കാരണം ആ ശബ്ദ കേട്ട മാത്രമേ, ശബ്ദാർത്ഥജ്ഞാനം ഉണ്ടായ മാത്രം എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊന്നിന്റെ ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കും. ഇവിടെ ദശമന് പിന്നീട് മനന നിധ്യാസനങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ലല്ലോ. കാരണം ദശമൻ ബദ്ധരനായിരുന്നില്ല. ദശമന് ഭാഷയുടെ അർത്ഥമറിയാമായിരുന്നു. ദശമന് തൽക്കാലം ദശമസ്തമസി എന്ന് പറയുന്ന ഉപദേശം ഗ്രഹിക്കുന്നതിലുള്ള മനസാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ആ ദശമന് അയാൾ ആ സമയത്ത് ദുഃഖിതനായിരുന്നിട്ടും, ദശമനെ കണ്ടെത്താത്തതിലുള്ള വ്യാകുലത ഉണ്ടായിരുന്നിട്ടും ദശമസ്തമസി എന്ന് പറഞ്ഞപ്പോൾ പിന്നീടൊന്നിന്റെ ആവശ്യമുണ്ട്. അയാൾ അത് ഗ്രഹിച്ചു, താൻ ദശമനാണ്. എന്താ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായത്? എന്തിന്റെ പേരിലാണോ അതുവരെ അയാൾ ദുഃഖിച്ചുകൊണ്ടിരുന്നത്, അയാൾ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്, എന്തിന്റെ പേരിലാണ്? ആ ഭ്രാന്തിയുടെ പേര്. സ്വയം അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ആ ഭ്രാന്തിയുടെ പേരിലാണ് സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അടുത്ത നിമിഷം അത് മാറി, ആ ദുഃഖം മാറി, അയാളുടെ മനസ്സ് ശാന്തമായി. ദശമൻ താനാണ്, മനസ്സ് അന്തർമുഖമായി, അഖമുഖമായി മനസ്സ് തന്നെ ഗ്രഹിച്ചു, ബഹിർമുഖമായ മനസ്സ്. അത് തന്നെ തത്വമസീന ഈ വ്യാകുലതകളിൽ പെട്ടിരിക്കുന്ന മനസ്സ് മനസ്സിനോട് പറയുന്നു. മനസ്സിനോടാണ് ഉദ്ദേശം തത്വമസീ. അപ്പോൾ വ്യാകുലതകളിലാണ് മനസ്സെങ്കിൽ, മനസ്സതുവരെയും വിഭ്രാന്തിയിലാണെങ്കിലും ആ മനസ്സിന് അത് കേൾക്കുന്നതിനുള്ള ഏകാഗ്രത, ആ പറയുന്നതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷി ഉണ്ടായാൽ, ആ ശബ്ദാർത്ഥ യോഗ്യതയുണ്ടായ ആ നിമിഷം തന്നെ ദുഃഖ നിവൃത്തി ഉണ്ടാകും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആത്മതത്വത്തെ കുറിച്ച് ആരാണോ ശ്രവിക്കുന്നത്, സുഖദുഃഖാദികൾക്ക് അതീതമായ ആത്മതത്വമാണ് നീ എന്ന് ആരെ ബോധിപ്പിച്ചാലും ശരി, അയാൾക്കത് ബോധിക്കുകയാണെങ്കിൽ ആ നിമിഷം അയാളിൽ ദുഃഖ നിവൃത്തി ഉണ്ടാകും. സർവരുടെ അനുഭവം അത് തന്നെയാണ്. പക്ഷെ വീണ്ടും ദുഃഖം വരുന്നു എന്നുള്ള ഒരു തകരാറിയുള്ളു. വീണ്ടും വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം പോയിട്ടാ വരുന്നത്, ദുഃഖം നിവൃത്തി ഉണ്ടായിട്ടാ വരുന്നത്. പക്ഷെ ദുഃഖം നിവൃത്തി എന്ന് പറയുന്ന വാസ്തവം അത് ബോധിക്കുകയാണ്. തന്നെ ദുഃഖമില്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ദുഃഖിയാണെന്ന് ഇങ്ങനെ അറിയുന്നു. അതിന് നേരെ വിരുദ്ധമായ കാര്യമല്ലേ ബോധിക്കുന്നത്, ദുഃഖം നിവൃത്തി ഉണ്ടാവുന്നു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അവിടെയാണ് നമ്മൾ പറഞ്ഞു വരുന്നതാണ്, സുഖദുഃഖങ്ങൾ ഉണ്ടെന്നും ഇല്ലെന്നും പറയും. ഉണ്ടെന്നും ഇല്ല എന്നും പറയാമെന്നുള്ള ഒരു അവസ്ഥയിലാണ് നിന്നുകൊണ്ടാണ് ജീവൻ ചിന്തിക്കുന്നത്. ഉണ്ടെന്നുള്ള അനുഭവത്തിൽ ഉറച്ചു നിൽക്കുന്നു. ചിന്തിച്ചു നോക്കുമ്പോൾ ഇല്ലെന്നും മനസ്സിലാകുന്നു. അനുഭവത്തിൽ അതുണ്ട്, വിചാരത്തിൽ അത് പരമാർത്ഥമല്ല. ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സുഖദുഃഖങ്ങളെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? അതിൻ്റെ യുക്തിയാണ് ചോദിക്കുന്നത്. സ്വാനുഭവത്തിൽ വരുന്ന കാര്യങ്ങളെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? സ്വാനുഭവത്തിൽ വരുന്ന കാര്യങ്ങളെ നിഷേധിക്കാൻ ഒന്നുകൊണ്ട് മാത്രമേ പറ്റൂ, ആ സ്വാനുഭവം പരമാർത്ഥമല്ലാതിരിക്കും. ആ ഒറ്റ കാരണം കൊണ്ട് അതിനെ നിഷേധിക്കും. അനുഭവം

0: പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ അനുഭവം ഇല്ലെന്നുള്ള അർത്ഥമല്ല, ഒരിക്കലും ധരിക്കരുത്. അനുഭവമുണ്ട്, പക്ഷെ അത് പരമാർത്ഥമല്ല. അനുഭവത്തെ നിരാകരിക്കുകയല്ല ചെയ്യുന്നത്, അനുഭവത്തിലെ പരമാർത്ഥതയെ നിരാകരിക്കുകയാണ്. അനുഭവത്തെ നിരാകരിച്ചു കഴിഞ്ഞാൽ അതിനെ അസത്യം എന്ന് പറയും. അനുഭവത്തിലെ പരമാർത്ഥതയെ നിഷേധിച്ചു കഴിഞ്ഞാൽ അതിന് ഭ്രാന്തി എന്ന് പറയും. ഇതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. ഞാനിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ കാണുന്നു, ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് പുസ്തകത്തെ കാണുന്നുണ്ടോ, ഞാൻ പറയുന്നു ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് അസത്യം. ഇത് അസത്യമാണോ? അദ്വൈതം അസത്യമല്ല പഠിപ്പിക്കുന്നു, പക്ഷെ അദ്വൈതത്തെ പലരും അസത്യമായിട്ട് അത് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. രണ്ടു തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സുഖദുഃഖം ഇതൊന്നുമില്ല, ഇല്ല എന്നുള്ള ഭാഷ ഉപയോഗിക്കും, പക്ഷെ അത് അസത്യം പറയാൻ വേണ്ടിയിട്ടല്ല. അസത്യം നമ്മളെ ബോധ്യപ്പെടുത്താനുണ്ട്. നിന്നിൽ സംസാരമില്ല എന്ന് പറയും, പക്ഷെ അതിൻ്റെ വാച്യാർത്ഥത്തെ അങ്ങനെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അസത്യം പഠിക്കും, അസത്യം പറയും, മറ്റുള്ളവരെ ബോധിപ്പിക്കും. സ്വയം അസത്യത്തിൽ നിൽക്കും, മറ്റുള്ളവരും അസത്യത്തിലേക്ക് പോകും. അപ്പം നിഷേധം, അനുഭവത്തിൻ്റെ നിഷേധമാണെങ്കിൽ അത് അസത്യമായി, അസത്യമല്ല, അസത്യകഥനമല്ല. ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്നു? അനുഭവത്തെ അംഗീകരിക്കുന്നു, നിഷേധിക്കുന്നില്ല. ഈ ഒരു ഭാഗത്തിലാണ് ഒരിക്കലും ക്ലിയറാകാതെ വരുന്നത്, വ്യക്തത വരാതെ വരുന്നത്. സുഖദുഃഖ അനുഭവത്തെ അംഗീകരിക്കുന്നു. ഇവിടെ ഈ ചർച്ച മുഴുവൻ ആ സുഖദുഃഖ അനുഭവത്തെ, നിന്നിലുള്ള സുഖദുഃഖ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും നീണ്ട ചർച്ച? എന്നിൽ സുഖദുഃഖ അനുഭവങ്ങളുണ്ടോ? ഉണ്ട്. നിന്നിലുണ്ടോ? ഉണ്ട്. അത് അംഗീകരിക്കുന്നു. അതിനെ നിഷേധിച്ചിട്ട് അസത്യം പറയുകയാണ്. സുഖദുഃഖങ്ങൾ അനുഭവത്തിലുണ്ടെങ്കിൽ എന്തിനാ പിന്നെ ശാസ്ത്രം അതിനെ ബോധിപ്പിക്കുന്നു? ശാസ്ത്രം ബോധിപ്പിക്കുന്നത് അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കാൻ വേണ്ടി മാത്രം. അതാണ് ഇതുവരെ ചർച്ച ചെയ്തത്. എന്താണ് ആ സുഖദുഃഖ അനുഭവങ്ങളെല്ലാം? ഈ ജീവഭാവത്തിനാണ്. എന്തായി ജീവൻ? അതിൻ്റെ പരമാർത്ഥ ഭാവത്തിൽ സുഖദുഃഖങ്ങളില്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് അസത്യമല്ല. പിന്നെ എന്താ ബോധിപ്പിക്കുന്നത്? നിന്റെ അനുഭവം നിന്റെ മുന്നിലുണ്ടെങ്കിലും ആ അനുഭവം ഒരു പേരിട്ട് വിളിക്കാനേ പറ്റും. എന്താണ്? അത് ഭ്രാന്തിയാണ്. എന്തുകൊണ്ടത് പരമാർത്ഥമല്ലാത്തതുകൊണ്ട്, അത് അസത്യമല്ലാത്തതുകൊണ്ട്. രണ്ടുകൊണ്ടും ഭ്രാന്തിയാണ്. അസത്യമല്ലാത്തതുകൊണ്ടും അത് പരമാർത്ഥമല്ലാത്തതുകൊണ്ട്. അസത്യം എന്തുകൊണ്ടല്ല? അത് അനുഭവത്തിലുണ്ട്. അത് എന്തുകൊണ്ട് പരമാർത്ഥമല്ല? പരമാർത്ഥം എന്താണെന്ന് താൻ ഗ്രഹിക്കുന്നു. പരമാർത്ഥം എന്താണെന്നാണ് ബോധിപ്പിക്കുന്നത്. പരമാർത്ഥം എന്താണെന്നാണ് താൻ ഗ്രഹിക്കുന്നത്. ആ രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള ബോധം അത്ര. ഇവിടെ എന്താണ്? നിർദ്ദേശമനാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും വിശേഷിച്ച് സംഭവിച്ചില്ല. അതുവരെ താൻ ധരിച്ചിരുന്ന ദശമാഭാവം എന്ന് വെച്ചാൽ എന്താണ്? വാസ്തവത്തിൽ ദശമനില്ല. താൻ ദശമനല്ലെന്ന് പോലും ധരിച്ചു. തന്നെ കുറിച്ചുള്ള ഒരു ചിന്തയെ വരുന്നില്ല. ദശമനില്ല. ആ അനുഭവത്തിന് അനുഭവം ഉണ്ടായില്ലെന്നാണ്. ആ അനുഭവത്തിൻ്റെ പേരിൽ താൻ കരഞ്ഞില്ലെന്നാണ്. ഒന്നുമല്ല, മറിച്ച് ദശമനില്ല എന്നുള്ള അനുഭവം അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നു അയാൾ. അതിനാണ് ദുഃഖം നിവൃത്തി എന്ന് പറയുന്നത്. ദുഃഖം നിവൃത്തി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ദുഃഖം മാറിപ്പോകുന്നു എന്നാണ്. ദുഃഖമില്ലാതാകുന്നു ഒരിക്കലും. തത്വജ്ഞാനം കൊണ്ട് ദുഃഖമില്ലാതാകത്തില്ല. അങ്ങനൊരു പ്രതീക്ഷ വേണ്ട. എന്തുകൊണ്ട്? അത് അനുഭവ വിഷയമാണ്. എന്തെങ്കിലും ഒരു തത്വജ്ഞാനം കൊണ്ട് ദുഃഖം മാറിപ്പോയാൽ പിന്നെ എന്തായിരിക്കും വരുന്ന സുഖം? അത് വന്നു കഴിഞ്ഞാൽ അതിനും മാറിയേ പറ്റും, അതിന് വഴിമാറി കൊടുത്തേ പറ്റും. എന്തുകൊണ്ട്? പ്രപഞ്ചം ദ്വന്ദ്വാത്മകമാണ്. അതിനൊന്നായിട്ട് മാത്രം ഇരിക്കാൻ പറ്റത്തില്ല. ഒരു നാണയത്തിന് ഒരിക്കലും ഒരു വശമായിട്ട് ഇരിക്കാൻ പറ്റില്ല. പ്രകൃതിയുടെ സ്വഭാവമാണ്. നിഗ്രഹക്കും കരിഷ്യതി. അതിനെ മാറ്റിമറിക്കാൻ ഒക്കത്തില്ല. സുഖത്തെ ഇല്ലാതാക്കാനോ ദുഃഖത്തെ ഇല്ലാതാക്കാനോ സാധ്യമുണ്ട്. കേവലം ഇത്രയേ സാധ്യമാകും. എന്താണ് ഇതിൻ്റെയൊക്കെ പരമാർത്ഥം എന്താണെന്ന് ബോധിക്കുക. ആ ബോധത്തിലൂടെ, വിവേകത്തിലൂടെ സുഖദുഃഖങ്ങളെ അനുഭവിക്കാതെ പറ്റും. വീണ്ടും സുഖദുഃഖങ്ങളെ അനുഭവിക്കുക തന്നെ വേണ്ടി വരും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ ഒരിടത്തും പറയുന്നില്ല. എന്താണ്? സുഖദുഃഖങ്ങളില്ലാത്തതാണ് അത്, മറഞ്ഞു പോകുന്നതാണ് അത് പറയുന്നില്ല. മറിച്ച് സുഖദുഃഖങ്ങൾ എവിടെയാണ്, അതാണ് ബോധിപ്പിക്കുന്നത്. സുഖദുഃഖങ്ങൾ നിന്റെ സ്വരൂപത്തിലില്ല. പിന്നെ ഇതിൻ്റെ അനുഭവത്തിലുണ്ട്, ഈ പ്രാപഞ്ചികമായ അനുഭവത്തിൽ, ഈ ജീവ അനുഭവത്തിലുണ്ട്, അതിനവിടെ ഉള്ളുന്നില്ല, സ്വരൂപത്തിലില്ല എന്നാണ്. എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലും, പരമാർത്ഥത്തെ കുറിച്ചുള്ള ബോധമുണ്ടായാലും, വീണ്ടും സുഖദുഃഖങ്ങളുടെ അനുഭവത്തിന് മാറ്റം വരില്ലെങ്കിൽ ഈ ബോധത്തിന് എന്താ പ്രയോജനം എന്നടുത്ത ചോദ്യം വരും. പരമാർത്ഥത്തെ ബോധിക്കുന്നത് വരെ ഗുരുവിന് പ്രയോജന ചിന്തയുള്ളു. പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രയോജന ചിന്തയില്ല. എന്തിനു വേണ്ടി? എന്തെങ്കിലും പിന്നീട് അവശേഷിക്കുമ്പോഴാണ് പ്രയോജന ചിന്ത. പർവ്വതത്തെ ആരോഹണം ചെയ്യുന്നവനാണ് ഇപ്പോഴും. ആ പർവ്വതത്തിൻ്റെ ഉപരിഭാഗത്തെത്തിയാൽ എന്തായിരിക്കും? അങ്ങനെയുള്ള സങ്കല്പങ്ങൾ, ഭാവനകൾ എങ്ങനെയെത്താം? ഉപായ ചിന്ത. പർവ്വതത്തിൻ്റെ ഉപരി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അത്തരം ചിന്തകൾക്കൊന്നും പിന്നെ ഒരു പ്രസക്തിയില്ല. ഇനി അങ്ങനെ മേളോട്ട് കയറും, ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതവിടെ അവസാനിച്ചു. തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, തൻ്റെ ലക്ഷ്യം എന്താണ്, അവിടെ പിന്നെ ഇല്ല. അങ്ങനെ പ്രയോജന ചിന്ത അവസാനിക്കുന്ന അതിനുശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യം, എന്താ ഇതിൻ്റെ പ്രയോജനം, അങ്ങനൊരു ചോദ്യം അവിടെ ഉദിക്കുന്നില്ല. എന്തുകൊണ്ട്? പരമാർത്ഥ ബോധം പിന്നീട് മറ്റൊരു പ്രയോജനത്തിന് വേണ്ടിയുള്ളതല്ല. അത് തന്നെയാണ് ഉപായം, അത് തന്നെയാണ് ഉപേയം. ലക്ഷ്യം മാർഗമൊന്നും പിന്നെ അവിടെ പിരിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവസ്ഥയെ പറയുന്നത് മുക്തി. ലക്ഷ്യമാർഗങ്ങളിൽ നിന്നെല്ലാം ഉള്ള മുക്തിയാണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ് അജ്ഞന്റെ ഭാഷയിൽ അതാണ് പ്രയോജനം എന്ന് പറയാം. കാരണം നിഷ്പ്രയോജനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവന് എന്തെങ്കിലും പ്രയോജനത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അതാണ് ദുഃഖ നിവൃത്തിയുടെ താല്പര്യം. അല്ലാതെ ദുഃഖമോ സുഖമോ ഒഴിഞ്ഞു പോകുന്നു, ഇവിടെയും അതേ ബോധിപ്പിക്കുന്നുള്ളൂ. ഈ സുദുഃഖ പരമ്പര ഈ ജീവഭാവത്തിലാണ്, പരമാത്മഭാവത്തിലല്ല. നീ ആ പരമാത്മഭാവമാണ്. ആ അറിവ്, അതുകൊണ്ടാണ് അതിനെ പറയുന്നത് കൃതകൃത്യതയുണ്ട്, അറിവിലുണ്ടെന്ന് പറയുന്നു. അത് അറിവിൻ്റെ തന്നെ സ്വരൂപമാണ്. അതാണ് ദശമസ് തുമസി എന്നുള്ള ഉപദേശത്തിൽ സംഭവിക്കുന്നത്. എന്താ നേടിയത് അവിടെ? ദുഃഖം നിവൃത്തി. പറയും ആ ദശമസ് തുമസി അറിഞ്ഞു, പിന്നെ അയാളുടെ ദുഃഖമെല്ലാം പോയാലോ, പിന്നെ അയാൾ ദുഃഖിക്കുന്നില്ലല്ലോ എന്ന് പറയും. തത്വത്തെ അറിഞ്ഞാലും വീണ്ടും സുഹൃത്തുക്കൾ അനുവർത്തിക്കുന്നു എന്ന് പറയുന്നത്. അതവിടെ ആ ദൃഷ്ടാന്തത്തിൽ അത്രയും എടുത്താൽ തത്വ ബോധത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അർത്ഥശൂന്യമായിട്ടുള്ള വിലാപം. അതാണ് ജീവന്റെ ദുഃഖം എന്ന് പറയുന്നത്. ഒരർത്ഥമില്ലാത്തതാണ്. അത് ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകുന്നതല്ല. ഉദാഹരണം പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിർബന്ധം പിടിച്ച് കരയുന്നു. അവരെ ആവശ്യം സാധിച്ചു കൊടുത്താലും ഒരു 10 മിനിറ്റ് കൂടി കരഞ്ഞുകൊണ്ടിരിക്കും, തേങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. ഇനി എന്തിനാ നീ കരയുന്നതെന്ന് വെച്ചാൽ ഉത്തരവ്. പക്ഷെ കരഞ്ഞ് മതിയാവും. അതുപോലെയാണ് തത്വജ്ഞാനത്തിലെ സുഖദുഃഖാദി അനുഭവങ്ങൾ. അതിനു പ്രാരബ്ധം എന്ന് വേറെ ഭാഷയിൽ പറയും. ആ സുഖദുഃഖങ്ങളുടെ നില എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ് അത്? ദശമസ്തമസി പോലെയാണ്. ഇവിടെ സുഖദുഃഖങ്ങൾക്ക് ദൈർഘ്യമില്ല, പെട്ടെന്നുണ്ടായതാണ്. ദുഃഖം മാറിയാലും മനുഷ്യൻ വീണ്ടും കണ്ണ് തുടയ്ക്കാറില്ല, കണ്ണുനീര് തുടയ്ക്കാറില്ല. മാറിയിട്ട് ഒരു ചിരിച്ചുകൊണ്ടായിരിക്കും അനുവർത്തി എന്ന് പറയും. അതുപോലെയാണ് ഇവിടെ ദുഃഖ സുഖദുഃഖങ്ങളുടെ പരമാർത്ഥ ഭാവത്തെ ബോധിപ്പിക്കുന്നത്. അത് അസത്യമല്ല, അതെന്താണ്? സത്യമാണ്. അസത്യത്തെ ബോധിപ്പിക്കുകയല്ല. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇങ്ങനെ? ഇതിന് മാത്രം ഒരു പ്രത്യേകത. എന്തുകൊണ്ട് അസത്യമാകുന്നില്ല എന്ന് പറയുന്ന അവിദ്യ അധ്യാരോപിതം ഒരൊറ്റ സമാധാനം. ഇത് അവിദ്യ അധ്യാരോപിതമാണ്, അവിദ്യ കൽപ്പിതമാണ്. അധ്യാരോപിതം എന്ന് വെച്ചാൽ കൽപ്പിതം. എന്താ അവിദ്യ കൽപ്പിതം? ഈ സുഖദുഃഖങ്ങളെ തന്നിൽ ആരോപിക്കുന്നു, തൻ്റേതാണെന്ന് കരുതുന്നു. എന്നുവെച്ചാൽ പരമാത്മ സ്വരൂപത്തിലാണെന്ന് കരുതുന്നു, തൻ്റെ വാസ്തവ സ്വരൂപത്തിലാണ് കരുതുന്നു. അവിടെ ഒരു ചെറിയ തകരാറ് വന്നിട്ടുണ്ട്. ആ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഭ്രാന്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്, ദശമന് പറ്റിയ അവസ്ഥ. അത് വിശദീകരിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? അങ്ങനെ സംഭവിച്ചു അത്ര തന്നെ. താൻ ദശമനാണെന്ന് അറിയുന്നില്ല. അതൊരു വെറുതെ ഒരു അറിവില്ലായ്മ മാത്രമല്ല. എന്തുകൊണ്ട്? അതൊരുപാട് ഫലത്തെ ഉണ്ടാക്കുന്നു. കാരണം ദുഃഖത്തെ ഉണ്ടാക്കുന്നു, കരയുന്നു, വ്യാകുലപ്പെടുന്നു, സംഭ്രമിച്ച് പല പ്രവൃത്തികളും ചെയ്യുന്നു. അതുകൊണ്ടാണ് കേവലം അതൊരു അറിവിന്റെ അഭാവമല്ല, അതുകൊണ്ട് അതിന് ഭ്രാന്തി എന്ന് പറയുന്നു. ഭ്രാന്തി പലതിനും കാരണമായി തീരും, ഭ്രാന്തിയെ നിരാകരിക്കുന്നു. അതുകൊണ്ട് പറയുന്നത് ഭ്രാന്തി കൽപ്പിതമാണ്, അവിദ്യ അധ്യാരോപിത ദുഃഖിത്വം, അത് ഭ്രമമാണെന്ന് പറയുന്നു. ഭ്രമം എന്ന് പറയുന്ന ആ ഒരു അംശത്തിലാണ്, വളരെ ചെറിയൊരു അംശത്തിലാണ് ഈ ഭ്രമമെന്ന് പറയുന്നത്. കേവലം ആന്തരികമായ അനുഭവത്തിൻ്റെ വളരെ തുച്ഛമായൊരവസ്ഥയാണ് അപോഹാർത്ഥത്വം. ആ ഭ്രമത്തെ മാറ്റുക, വെളിച്ചം വരുമ്പോൾ ഇരുള് മായുന്നത് പോലെ അത്രയും തുച്ഛവും നിസ്സാരമായൊരു കാര്യമാണ്, പ്രയത്നസാധ്യമായൊരു കാര്യമല്ല. വെളിച്ചം ഇല്ലാത്തിടത്തോളം കാലം അത് പ്രയത്നസാധ്യമാണെന്ന് തോന്നും, പക്ഷെ എന്ത് പ്രയത്നം കൊണ്ട് അതൊട്ട് സാധ്യവുമല്ല ഇരുളിനെ മാറ്റുന്നു. അവിടെ സർവപ്രയത്നവും വിഫലമാകും. വെളിച്ചത്തിലോ അത് അയത്നസിദ്ധമാണ്. അതുപോലെ ഇവിടെ വിവേകമാകുന്ന വെളിച്ചം, അതിനിത് അയത്നസിദ്ധമായ കാര്യമാണ്, യത്നാപേക്ഷിതമല്ല. ശ്രമമല്ല മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, തനിക്ക് പോരാന്ന് തോന്നുന്ന പല കാര്യങ്ങളും നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങളല്ല. ആത്മനെ ഇതിനെക്കുറിച്ച് വിശദമായി വാർത്തകാരൻ പറയുന്നുണ്ട്. പ്രകൃത സംഖ്യാപൂർണ ദശമാതാണ് സംഖ്യാപൂർണ്ണം, തന്നിൽ വന്ന് ചേരേണ്ടാണ്, താൻ ദശവനെന്നറിയേണ്ടാണ്. സംഖ്യ അപൂരണം, പക്ഷെ അത് സംഭവിക്കുന്നില്ല. സംഖ്യാപൂരണം സംഭവിക്കുന്നുള്ളത് സംഖ്യാപൂരണം. അതെന്താണ്? ഭ്രമം. അതിന് പറയുന്ന ഒരു പേരാണ് ഭ്രമം. അപോഹവത് അതിനെ നിഷേധിക്കുന്നത് പോലെ കൽപ്പിത ദുഃഖ ആത്മാ അഭിമാനിച്ച്, കൽപ്പിത ദുഃഖാത്മാവ്, താൻ ദുഃഖാത്മാവാണെന്ന് കരുതുന്നു, താൻ ദുഃഖിയാണെന്ന് കരുതുന്നു. ആ ഒരു കരുതൽ അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് സുസ്വരൂപത്തിലില്ല എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്.
1: ഓം നമഃ ശിവായ. You are listening to shaivam.org radio, the 24/7 spiritual channel from shaivam.org.

ഭക്താംഗുരുമാഹിയം സേപ്പുരുഷം ജഗത് ശിവേനവചസാ ത്വാ ഗിരിശാച്ഛാവദാമസി. ദിസ് ഈസ് യജുർവേദ മന്ത്ര ചാൻഡിംഗ്. ആസ് ഐ ചാൻഡഡ് ഏർലിയർ യു ക്യാൻ സി അപ്സുമേ സോമോ അബ്രവീത് ആപോഹിഷ്ടാമയോപവസ്ഥാനൂർജേ ദദാതന മഹേരണായ ചക്ഷസേയോവ ശിവതമോരസഃ തസ്യ വാജയദേഹന യശദീരവമാദര തസ്മാദ് അരംഗമാമവോയസ്യ ക്ഷയായ ജിൻവദ ആപോജനയതാ ജനഃ. ദിസ് ഈസ് അനദർ വേദ മന്ത്ര. സോ ആൾമോസ്റ്റ് ഓൾ ദ ത്രീ വേദാസ്, ഋഗ്വേദ, യജുർവേദ ആൻഡ് അഥർവവേദ ആർ ചാൻഡഡ് ഇൻ ദ സെയിം വേ. Whereas Samaveda, it is different. Agnimele Purohidam.